നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 14, കൊലവർഷം 1201 കർക്കടകം 20, 2026 ഓഗസ്റ്റ് മാസം 5 തീയതി ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു.
1: സന്ധ്യാനേരത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വേദഗ്രന്ഥം വായിക്കുക കുട്ടിക്കാലത്ത് വീട്ടിൽ പതിവായിരുന്നു. കുട്ടികളൊത്ത് മുതിർന്നവരും മുറതെറ്റാതെ ആ ക്രമം തുടർന്നു പോന്നു. രാത്രിയാകുമ്പോൾ കുടുംബാംഗങ്ങൾ വീട്ടിൽ മടങ്ങിയെത്താൻ അത് നിമിത്തമായി. അങ്ങനെ ഒരു നാൾ എൻ്റെ വേദഗ്രന്ഥ പാരായണ സമയത്ത് കാറ്റിലൂടെ ഒരു ഗാനം ഒഴുകിവന്നു. കേട്ടു പരിചയമില്ലാത്ത ആലാപനം. മുത്തശ്ശി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ വായന നിർത്തി. ഞങ്ങൾ ആ മധുര ഗീതിക ശ്രദ്ധിച്ചു. പിറ്റേന്ന് ഉറവിടം തേടിയിറങ്ങിയ മുത്തശ്ശി അയൽപക്കത്തെ വീട്ടിൽ പുതുതായി താമസമാക്കിയ സ്കൂൾ മാസ്റ്ററുടെ മകൾ രാമായണം വായിക്കുന്നതാണെന്ന് കണ്ടെത്തി. അതുമുതൽ ആ രാമായണപ്പാട്ട് കേട്ടുകഴിഞ്ഞ് മതി ഞങ്ങളുടെ വീട്ടിലെ വേദാനുശീലനം എന്ന് മുത്തശ്ശി നിജപ്പെടുത്തി. രാമായണ മാസമായ കർക്കിടകത്തിൽ തുടങ്ങിയ ആ ആദികാവ്യ പാരായണം പിന്നീട് മറ്റു മാസങ്ങളിലേക്കും വ്യാപിച്ചു. അത് ഞങ്ങളുടെ പ്രാർത്ഥനാ സംസ്കാരത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ നഗരത്തിൽ താമസിക്കുമ്പോഴും മനസ്സിൽ രാമായണ ശ്രുതി കടന്നെത്തുന്നുണ്ട്. ജീവിത സത്യം അടയാളപ്പെടുത്തുന്ന ശ്ലോകങ്ങൾ ശോകച്ഛവി പുരണ്ടതാണ്. കണ്ണുനീരിൻ്റെ ശവർപ്പ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ സത്യം ശോകമാണ്. ബന്ധങ്ങളുടെ സനാതന മൂല്യം ബലപ്പെടുത്തുന്നതും കണ്ണീർ ധാരയിൽ ഒഴുകി സ്വാർത്ഥത ഒഴുക്കിക്കളഞ്ഞ് കർമ്മബോധത്തിൻ്റെ ഉത്ബോധനം സാധ്യമാക്കുന്നത് ദുഃഖത്തിൻ്റെ അഗ്നിയിൽ ഹൃദയവികാരങ്ങളെ സ്ഫുടം ചെയ്തെടുത്താണ്. ഭൗതിക ജീവിതത്തിൻ്റെ ആഹ്ലാദവും അതുപകരുന്ന അഭിമാനബോധവും ക്ഷണഭംഗുരം. ധനവും പദവിയും അധികാരവും സുഖഭോഗങ്ങളും താൽക്കാലികമാണ്. അത് വെടിഞ്ഞ് സത്യത്തിൻ്റെ പാതയിൽ കാലിടറാതെ മുന്നോട്ടു പോകാൻ ഈ പ്രലോഭനങ്ങൾ അതിജീവിച്ച് മാത്രമേ സാധ്യമാകൂ. രാമായണ കഥ വെളിപ്പെടുത്തുന്നത് ഈ മഹാസത്യമാണ്. അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവ് തൻ്റെ മൂത്ത പുത്രനെ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിക്കുന്നു. എന്നാൽ താൻ മുൻപ് ഇഷ്ടപത്നിയായി കൈകേയിക്ക് നൽകിയ വാഗ്ദാനം സത്യബോധമുള്ള രാജാധിപനെ പ്രതിസന്ധിയിൽ ആക്കുന്നു. രണ്ടു വരങ്ങളാണ് കൈകേയി ആവശ്യപ്പെടുന്നത്.

0: എന്നത്. രാമന് പകരം തന്റെ പുത്രനായ ഭരതനെ രാജാവാക്കണം. രാമൻ 14 സംവത്സരം കാനനവാസം അനുഷ്ഠിക്കുകയും വേണം. രാജകൽപ്പനയ്ക്ക് വഴങ്ങി രാമൻ കാട്ടിലേക്ക് പുറപ്പെടുന്നു. പിന്നാലെ ധർമ്മപത്നിയായ സീതാദേവിയും സുമിത്ര പുത്രനായ ലക്ഷ്മണകുമാരകനും ജ്യേഷ്ഠനെ അനുഗമിക്കുന്നു. അയോധ്യ കണ്ണീർ തടാകമാകുന്നു. എല്ലാവരും ഒരുപോലെ ദുഃഖിതർ. ഒടുവിൽ അതിന്റെ ഭാരം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവിന് ദേഹവിയോഗം. കണ്ണീരുകൊണ്ട് അയോധ്യ പാപശുദ്ധീകരണം നടത്തുന്നു. തെറ്റുകാർ ആരുമില്ല, എല്ലാം വിധി നിയോഗം. കളങ്കമാകെ കണ്ണീരുകൊണ്ട് കഴുകി ആത്മശുദ്ധി തേടുന്ന ഭാരതഭൂമിക. അത്ഭുതകരമാണ് കവിസങ്കല്പനം. അധികാരത്തിന്റെ പാപം ധർമ്മബോധം കൊണ്ട് ശുദ്ധീകരിക്കുന്ന അയോധ്യാപുരിയുടെ മഹിമ ചരിത്രത്തിൽ കൊണ്ടാടപ്പെടുന്നു. ആദ്യ കാവ്യത്തിന്റെ വിഷയമായിത്തീരുന്നു. രാജധാനി വിട്ട് കാനനവാസം പൂണ്ട രാമന് പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. ലങ്കാധിപതിയായ രാവണന്റെ സീതാപഹരണം പുതിയ മാനം സൃഷ്ടിക്കുന്നു. ആ ഭൂമിപുത്രിയെ കാമലോലുപമായ കണ്ണുകൾ കൊണ്ട് നോക്കാനോ കലങ്കപൂർണമായ കരങ്ങൾ കൊണ്ട് സ്പർശിക്കാനോ ലങ്കാധിപതി ധൈര്യപ്പെടുന്നില്ല. ഭാരത സംസ്കൃതിയുടെ മഹത്തായ കഥയും കാഴ്ചപ്പാടും കാവ്യമായി ആദികവി രചിച്ചത് കിളിപ്പാട്ട് വൃത്തത്തിൽ പുനഃസൃഷ്ടിക്കുകയാണ് ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അകളങ്കിതമായ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി സീതയുടെ പാത്രസൃഷ്ടിയിലൂടെ വെളിപ്പെടുന്നു. തപസ്വിനിയെപ്പോലെ ശിംശപാവൃക്ഷച്ചോട്ടിൽ ധ്യാന നിമഗ്നയായി കഴിയുന്ന ഭൂമിപുത്രിയെയാണ് കവി വരഞ്ഞിടുന്നത്. അധികാരമോ പദവിയോ സമ്പത്തോ ഒന്നും അവളെ ആകർഷിക്കുന്നില്ല. ആത്മശുദ്ധിയുടെ മുന്നിൽ രാക്ഷസ രാജാവിന് പോലും മനപരിവർത്തനം. ഒടുവിൽ അയോധ്യയിലേക്ക് പ്രത്യാനയിക്കപ്പെടുന്ന സീതാദേവിയുടെ ചാരിത്രശുദ്ധിയും ധർമ്മമഹിമയും ഏതുകാലത്തും അഭിമാനകരമാണ്. ഭാരതീയ സ്ത്രീത്വത്തിന്റെ മഹത്വത്തിന് മഹുട ഉദാഹരണമായി അത് പരിലസിക്കുന്നു. രാമായണം ഒരു കാവ്യം എന്നതിനപ്പുറം വേദസത്ത് ഉൾക്കൊള്ളുന്ന കാവ്യങ്ങളുടെ കാവ്യമാണ്. അത് കേരളീയ ഭവനങ്ങളിൽ സന്ധ്യാനേരത്ത് പാരായണം ചെയ്ത് ആത്മശുദ്ധി ആർജിക്കാൻ പറ്റുന്ന വിധത്തിൽ മനോഹരമായി കിളിപ്പാട്ട് വൃത്തത്തിൽ രചിച്ച എഴുത്തച്ഛൻ നമ്മുടെ ഭവനാന്തരീക്ഷത്തെ പ്രകാശപൂർണമാക്കുകയും ആസ്വാദക മനസ്സുകളെ അത്ഭുതകരമായ ശ്രേയസ്സിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു.
1: ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇതുവരെ കേട്ടത്. ആകാശവാണി. ഉഷമലരിയിൽ ഇന്ന് ജി ശങ്കരകുറുപ്പിന്റെ ഒരു പാട്ട് പാടാമോ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് ദേവദാസ്.

0: have lost their lives in the continuing crackdown. Many more have been injured. As you have seen, the Pakistani establishment has answered public discontent with bullets, blackouts, intimidation and repression, and now seeks to manufacture legitimacy.
1: India, as chair of BRICS 2026, will host the third BRICS Culture Working Group meeting in Bhopal from today till August 6th. The Minister of Culture said that the meeting will bring together representatives from BRICS member states to advance cultural cooperation and build consensus on key areas ahead of the BRICS Culture Ministers meeting. Meanwhile, the 13th BRICS Education Ministers meeting and the third BRICS Senior Officials meeting will also be held from today till the 7th of this month in Bhubaneswar, Odisha. Education Ministry said that these meetings will bring together education ministers, senior officials and delegates from BRICS member countries. Reserve Bank of India will announce its bi-monthly monetary policy review today. RBI Governor Sanjay Malhotra will announce the latest repo rate decision in Mumbai at 10 a.m. Monetary Policy Committee, MPC, of the Central Bank began its three-day meeting on Monday. The policy decision comes at a crucial juncture amid persistent geopolitical tensions and a hawkish U.S. Federal Reserve. The RBI is expected to hold the core repo rate unchanged at 5.25%. Uttar Pradesh government will provide free travel in state roadways buses for women aged 60 years and above. In the first supplementary budget for the financial year 2026-27, a provision of rupees 100 crore has been made to reimburse the Uttar Pradesh State Road Transport Corporation for implementing this initiative. The Bharatiya Janata Party had promised this measure in its Lok Kalyan Sankalp Patra. This decision will provide financial relief to millions of senior women across the state, enabling them to travel for religious, social, family and health care related needs. And that is the end of this news bulletin.
2: ആകാശവാണി ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 20-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, എൻ മിനി, എൻ പ്രിയദർശിനി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 100-ാം ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 അക്ഷരച്ചെപ്പ്, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം. പാറപ്പാടം എൻ സജീഷ് നാഗസുരത്തിൽ വായിക്കുന്ന കൃതികൾ, ടി ശ്യാംരാജ് വിശേഷാൽ തമിഴ്, തുടർന്ന് എസ് ജയശ്രീ അവതരിപ്പിക്കുന്ന ഭജനുകൾ. 11:00 ഹലോ ആകാശവാണി, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. അവയവദാനവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. അടിക്കടിയുള്ള പുളിച്ചു തികട്ടൽ, ഓക്കാനം, ഛർദി എന്നിവ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങളാണോ? അൾസർ ഉള്ളവർക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കാമോ? പെപ്റ്റിക് അൾസറും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 തുടർ നാടകം വേനൽ മഴ, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്, ശബ്ദം നൽകിയവർ സിനി സുനിൽ, ഷിബു ആശ്രമം, ഡൊമിനിക് ടി കോട്ടൂർ, സുനിത വിജയകുമാർ, അമ്പൂരി ജയൻ, കെ സുനിൽകുമാർ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, സിന്ധു വിജയൻ, വിഷ്ണു സി വി, മിനി ചന്ദ്രൻ, വി എൻ ദീപ, റിജു കോലിയക്കോൾ, രാകേഷ് എം എസ്. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി, 3:00 ഗാനഭാരം, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 4:45 പാട്ടുകളം, സി ശ്രീധരക്കുറുപ്പും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്, 5:00 ഹിന്ദി പാഠം, 5:15 ചലച്ചിത്ര ഗാനം, 5:20 അധ്യാത്മ രാമായണ പാരായണം 20-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്, 5:30 സ്പൈസ് സ്പോൺസർഡ്

പരിപാടി. 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, കെ ജി മാർക്കോസ് പാടിയത്, 6:00 പദ്ധതികൾ ജനനിർമ്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും സംരംഭകത്വനായി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഡോക്ടർ കെ പി സുധീറുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 7:50 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ഫീച്ചർ ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ, 8:15 പാർലമെന്റ് റിവ്യൂ ഡൽഹി റിലേ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, നട്ടുനനയ്ക്കാം നന്മകൾ കൊയ്യാം സിന്ധു ഒ നടത്തുന്ന പ്രഭാഷണം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം സുഗമം സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
0: രാമായണ പാരായണം 20-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി, സമ്പാദിവാക്യം, സമുദ്രലംഘന ചിന്ത എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃത്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു.

ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിതേ വരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതന

0: രാമായണ പാരായണം 20-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി. ഇപ്പോൾ ഉദയഗീതം. എൻ മിനി, എൻ പ്രിയദർശിനി എന്നിവർ പാടിയത് നാരായണ എന്ന് തുടങ്ങുന്നു.

ഇതുവരെ കേട്ടത് ഉദയഗീതം, എൻ മിനി, എൻ പ്രിയദർശിനി എന്നിവർ പാടിയത്. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രഭാതഭേരി.

ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇരട്ട ചക്രവാത ചുഴിയും പടിഞ്ഞാറൻ കാറ്റും ശക്തമായതും മഴയുടെ ശക്തി കൂട്ടും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എടുക്കേണ്ട തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കാലയളവ് വർദ്ധിപ്പിച്ച് സുപ്രീംകോടതി. കാറുകളുടേത് 3-ൽ നിന്ന് 4 വർഷമായും ഇരുചക്ര വാഹനങ്ങളുടേത് 5-ൽ നിന്ന് 6 വർഷമായും വർദ്ധിപ്പിച്ചു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാതിരിക്കുന്നത് പരിഗണിക്കാനും കോടതി ആവശ്യപ്പെട്ടു. ഖരമാലിന്യ സംസ്കരണ ചട്ടപ്രകാരമുള്ള പരിസ്ഥിതി നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്നതിന് സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചട്ടങ്ങൾ തയ്യാറാക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് പെൻഷൻ സ്കീം എന്നിവയിൽ അംഗത്വത്തിനുള്ള പ്രതിമാസ വേതന പരിധി 25,000 രൂപയാക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അംഗീകാരം. യമൻ തീരത്ത് ചെങ്കടലിൽ ആക്രമണത്തിനിരയായ MSC ഫൈസ് നൂർ ഒലിയ എന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പൽ മുങ്ങി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കപ്പലിലുണ്ടായ 13 ഇന്ത്യൻ നാവികരുൾപ്പെടെ 14 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് ഈ മാസം 20-ന് തുടക്കം. ഈ മാസം 20 മുതൽ സെപ്റ്റംബർ 5 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം.

0: ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ വിശ്വാസ്യത അളക്കുന്നത് അത് പ്രഖ്യാപിക്കുന്ന പദ്ധതികളെ എത്ര കാര്യക്ഷമതയോടും അനുകമ്പയോടും കൂടി അവ നടപ്പിലാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്തെ ഏറ്റവും ശക്തമായ സാമൂഹിക സംരക്ഷണ സംരംഭങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ സാമൂഹ്യക്ഷേമ പ്രതിബദ്ധത സംസ്ഥാനം തുടർന്നും വഹിക്കുന്നതിനാൽ പൊതുഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് മാത്രമേ എത്തുന്നുള്ളൂവെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. ഈ സാഹചര്യത്തിലാണ് ആനുവൽ മസ്റ്ററിംഗ് നിർണായക പ്രാധാന്യം നേടുന്നത്.
1: നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാർഷിക മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം 2025 ഡിസംബർ 31 വരെ പെൻഷന് അർഹത നേടിയിട്ടുള്ള ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
0: അക്ഷയ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസ് സർവീസ് ഡെലിവറി മാനേജർ റിജു ടോംലാൽ.
1: കേരളത്തിലെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, 16 ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ, സഹകരണ പെൻഷൻ ഇവ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
0: പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്നും യോഗ്യരാണെന്നും നിർദ്ദിഷ്ട വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്നും സ്ഥിരീകരിക്കാൻ ലക്ഷ്യമാക്കിയുള്ള നിർബന്ധിത തിരിച്ചറിയൽ പരിശോധനാ പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അംഗീകൃത സേവന കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് ഓതന്റിക്കേഷനിലൂടെ സർക്കാർ വീണ്ടും മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്.
2: വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പെൻഷൻമാർക്ക് ചെയ്യുന്നത്.
0: കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ ആലിഞ്ചുവട് അക്ഷയ സംരംഭക സിനി ജോർജ്.
2: നിരവധി ആളുകൾ നമ്മൾ പ്രോസസ്സിംഗ് തുടങ്ങുന്ന സമയത്ത് അക്ഷയയിൽ വരും. ഈ മസ്റ്ററിംഗ് അവർക്ക് ആവശ്യമായ ഒന്ന് തന്നെയാണെന്നുള്ളത് ഓരോ ഗുണഭോക്താവിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ ഒരിക്കലുള്ള മസ്റ്ററിംഗ് ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ഈ പ്രാവശ്യത്തെ മസ്റ്ററിംഗ് സമയം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷൻ മാത്രമല്ല, ബാക്കിയുള്ള അക്ഷയ സെന്ററുകളിലാണെങ്കിലും വളരെ ദൂരം ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ഉണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ടതൊക്കെ. അവിടെയൊക്കെ നമ്മുടെ ലാപ്ടോപ്പും ബയോമെട്രിക് ഡിവൈസ് ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ പോകും. ചിലപ്പോൾ ചിലവരുടെ തമ്പ് വിരലുകൾ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഐറിസ് മെഷീൻ ഉപയോഗിക്കും. അത് സക്സസ് ആയാൽ മാത്രമേ ഇവർക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടുകയുള്ളൂ. ചില വീടുകളിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾക്കറിയാം അവിടെ തീരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ആ സൗജന്യമായിട്ട് നമ്മൾ ആ സേവനം അവരിലേക്ക് എത്തിക്കുകയാണ്.
0: പല ഗുണഭോക്താക്കളും പ്രായമായവരോ രോഗികളോ കിടപ്പിലായവരോ കാഴ്ച വൈകല്യമുള്ളവരോ അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോ ആണ്. അവർക്ക് ബയോമെട്രിക് ഓതന്റിക്കേഷൻ കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടത്രേ.
3: എന്റെ പേര് ജയന്തൻ. പെൻഷൻ കിട്ടുന്നത് തന്നെ വളരെ അവരവരുടെ കാര്യങ്ങൾ മരുന്നുകൾക്കൊക്കെ പറ്റാവുന്ന ഒരു വലിയൊരു സഹായമാണ്. എന്റെ അടുത്തൊരു അക്ഷയ സെന്റർ ഉണ്ട്. പ്രായമായുള്ളവരെ വന്ന് മസ്റ്ററിങ് അവരുടെ വീട്ടിൽ വന്നുമാണ് അത് നടത്തി കൊടുക്കുന്നത്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള എനിക്ക് എന്റെ മോനുണ്ട്, എനിക്ക് ആ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വഴി മസ്റ്ററിങ് നടത്തുന്നത് വീട്ടിൽ വന്നാണ് മസ്റ്ററിങ് ചെയ്തു പോകുന്നത്.
4: എന്റെ പേര് ഷീന. ഞാൻ പുഴക്കരപ്പാടം 37 ദിവസം താമസിക്കുന്നു. സാമൂഹ്യ പെൻഷൻ എല്ലാവർക്കും ഒരു ഉപകാരമാണ്. എല്ലാവർക്കും കൊണ്ടുവന്നാൽ കൊടുക്കും. വരാനായിട്ട് എല്ലാവരും കാത്തുനിന്ന് മേടിക്കും. ആരും നോക്കാത്തവർക്ക് മരുന്ന് മേടിക്കാം, എന്തെങ്കിലും ചായ കുടിക്കുക, ഭക്ഷണം എന്തെങ്കിലും ഒക്കെ കഴിക്കാം. അതൊരു ഉപകാരമാണ് എല്ലാവർക്കും കിട്ടുന്നത് ഈ പൈസ.
0: ഭരണ സംവിധാനം ഡിജിറ്റലിലേക്ക് മാറിയത് നിസ്സംശയമായും കേരളത്തിലെ പെൻഷൻ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഓതന്റിക്കേഷൻ ആൾമാറാട്ടം കുറയ്ക്കുമ്പോൾ ആ ഒഴിവാക്കൽ കൃത്യതയോടെയാണ് നടക്കുന്നത് എന്നുറപ്പാക്കേണ്ടതുണ്ട്. ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിലും സമയബന്ധിതമായ പരിശോധന പൂർത്തിയാക്കുന്നതിലും അക്ഷയ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വാർഡ് അംഗങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ വോളണ്ടിയർമാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ പങ്ക് നിർണായകമാണ്.
5: നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മൾ കൂടുതൽ കൗണ്ടറുകൾ ഇതേ സമയത്ത് തുറക്കുന്നതാണ്.
0: വയനാട് കൽപ്പറ്റ അക്ഷയ സംരംഭക മുംതാസ് വയനാട്.
5: വരുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ചെയ്ത് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിലാണെങ്കിൽ താഴേക്ക് പോയി അവിടെ ചെന്നും അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ ഇപ്പം 55% ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ മസ്റ്ററിംഗ് ചെയ്യുന്നത്.
0: സാമ്പത്തിക പരിമിതികളും വായ്പാ പരിധികളും നേരിടുന്നതിനിടയിലാണ് കേരളം തങ്ങളുടെ വരുമാനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ക്ഷേമ പെൻഷനുകൾക്കായി ചെലവഴിക്കുന്നത്. ഓരോ രൂപയും യോഗ്യരായ ഗുണഭോക്താവിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാലേ ക്ഷേമ പരിപാടികളുടെ വിശ്വാസ്യത ശക്തിപ്പെടുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ അവ നിലനിർത്താനുള്ള സംസ്ഥാനത്തിന്റെ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യാനാവൂ.
6: രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്.
0: സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്ലാൻ കോർഡിനേഷൻ വിഭാഗം മുൻ ചീഫ് അഡ്വക്കേറ്റ് കമലാസനൻ കാര്യാട്ട്.
6: അനർഹമായ ദാരിദ്ര്യം, സാമൂഹികവും സാമ്പത്തികവുമായ പാർശ്വവൽക്കരണം, വിഭവങ്ങളുടെയും ആസ്തികളുടെയും ലഭ്യതക്കുറവ്, തൊഴിലില്ലായ്മ, രോഗം, വാർദ്ധക്യം.

0: ഭക്ഷണത്തിനായി നമ്മൾ നൽകുന്ന തുക അതിന്റെ ഗുണഭോക്താക്കളുടെ ഭക്ഷണ ആവശ്യത്തിന്, അതുപോലെ പാർപ്പിടം, വസ്ത്രം, മരുന്ന്, സാമൂഹ്യമായ അവരുടെ ഒത്തുചേരലിന് ഉള്ള ധനസഹായമായി, അതുപോലെ പൊതു ഇടങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്, അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് തുടങ്ങിയവയ്ക്കൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉതകത്തക്ക വിധത്തിലാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധയും ശുഷ്കാന്തിയും നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഇതൊരു ഭരണഘടനാപരമായ ചുമതലയായതുകൊണ്ട് ഉത്തരവാദിത്വം അവർക്കുണ്ട്.
1: നടപടിക്രമങ്ങളുടെ തടസ്സം കാരണം അർഹരായ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ക്ഷേമഭരണം കർക്കശമാക്കാതിരിക്കാൻ പരാതി പരിഹാര സംവിധാനങ്ങൾ, ഒന്നിലധികം പരിശോധനാ ഓപ്ഷനുകൾ, കിടപ്പിലായവർക്ക് വാതിൽപ്പടി സേവനങ്ങൾ, മസ്റ്ററിംഗ് പൂർത്തിയാക്കലിന് മതിയായ സമയം നൽകൽ എന്നിവ സർക്കാർ തുടർന്നും നൽകേണ്ടതുണ്ട്. മുതിർന്ന പൌരന്മാരെയും വൈകല്യമുള്ളവരെയും ഒഴിവാക്കുന്ന കാവൽക്കാരനായിട്ടല്ല, അർഹരായ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു സഹായിയായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്.
2: പെൻഷൻ മസ്റ്ററിംഗ് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: റിജു ടോംലാൽ.
2: പ്രവർത്തനക്ഷമമായ ആധാർ നമ്പർ ഉണ്ടായിരിക്കണം. ആധാർ വിവരങ്ങളും പെൻഷൻ രേഖകളിലെ വിവരങ്ങളും, അതായത് പേര്, ജനനത്തീയതി, ജെൻഡർ തുടങ്ങിയവ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. മസ്റ്ററിംഗിനായി ഗുണഭോക്താവിന്റെ വിരലടയാളം അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി ഇൻഡിക്കേഷൻ ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ കാരണം മനസ്സിലാക്കി ആധാറിലെ അല്ലെങ്കിൽ പെൻഷൻ രേഖകളിലെ വിവരങ്ങൾ കൃത്യമായി വീണ്ടും മസ്റ്റർ ചെയ്യേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സസ്പെൻഡ് ചെയ്ത കേസാണെങ്കിൽ അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക, അല്ലെങ്കിൽ പേര്, പെൻഷനിലെ മറ്റു വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ അതായത് തിരുത്തി അപ്രൂവ് ആയ ശേഷം മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ഇനി എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷവും മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ഈ വിവരം അതായത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ അറിയിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഓരോ ഗുണഭോക്താവും ഉറപ്പാക്കേണ്ടതാണ്. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിന്റ് അവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്ന ഗുണഭോക്താക്കൾ നിലവിൽ ഒരു മസ്റ്ററിംഗ് മാത്രം നടത്തിയാൽ മതിയാകും. ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾ മസ്റ്ററിംഗിന് ശേഷം ലഭിക്കുന്ന പ്രിന്റിൽ രണ്ട് പെൻഷന്റെയും ഐഡികൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കിടപ്പുരോഗികളായ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് വീട്ടിൽ വന്ന് നടത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യാത്രാ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ ക്രമീകരിക്കുന്നതിന്, അതായത് വാർഡ് മെമ്പർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി ക്യാമ്പുകളുടെ വിവരങ്ങൾ, അതായത് ജില്ലാ അക്ഷയ ഓഫീസിൽ അറിയിക്കുന്നതാണ്.
1: ശക്തമായ ഒരു പെൻഷൻ സംവിധാനത്തിന് ഉദാരമായ സാമ്പത്തിക സഹായം മാത്രമല്ല, കൃത്യമായ ഗുണഭോക്തൃ തിരിച്ചറിയലും സുതാര്യമായ ഭരണനിർവഹണവും പൗരസൗഹൃദപരമായ നടത്തിപ്പും ആവശ്യമാണ്. സഹാനുഭൂതിയും ഭരണപരമായ കാര്യക്ഷമതയും ഉപയോഗിച്ച് നടപ്പാക്കുന്ന വാർഷിക മസ്റ്ററിംഗ് ഉത്തരവാദിത്വവും പൊതുജന വിശ്വാസവും ശക്തിപ്പെടുത്തേണ്ട ഒന്നാണ്.
0: ആർട്ടിക്കിൾ 41 വ്യക്തമായി പറയുന്നത്.
1: അഡ്വക്കേറ്റ് കമലാസനൻ കാര്യാട്ട്.
0: നമ്മുടെ രാഷ്ട്രത്തിന്റെ GDP ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച്, സംസ്ഥാനത്തിന്റെ GSDP ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച് പെൻഷൻ തുകയിലും ആനുപാതികമായ വർധനവ് നൽകണം എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പരിഹാരമായി ഒരു പൂൾഡ് ഫണ്ടായി ഇതിനെ രൂപീകരിച്ച്, ഒരു പ്രത്യേകമായ പെൻഷൻ ഫണ്ടായി ഇതിനെ കണ്ട്, ഒരു സഞ്ചിത നിധി രൂപീകരിച്ച് ഇത് വിതരണം ചെയ്യുന്ന ഒരു രീതി ആവിഷ്കരിച്ചാൽ തന്നെ ഈ പെൻഷൻ തുക നമുക്ക് യഥാസമയം വിതരണം ചെയ്യാൻ കഴിയും. സാമൂഹ്യ ബോധമുള്ള ധാരാളം ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു CMDRF പോലെയുള്ള ഒരു ഫണ്ടായി ഇതിനെ പൊതുജനങ്ങൾക്ക് കൂടി സംഭാവന നൽകാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക്, എന്റെയും കൈത്താങ്ങ് എന്ന നിലയിൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് ഫണ്ട് നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു പെൻഷൻ ഫണ്ടായി ഇതിനെ മാറ്റിയാൽ വിഭവ സമാഹരണത്തിലുള്ള ഇപ്പോഴത്തെ അപര്യാപ്ത നിമിത്തം, പണലഭ്യത നിമിത്തം ഇത് വിതരണം ചെയ്യുന്നതിലെ കാലതാമസം വരുത്തുന്ന രീതി നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതേപോലെ തന്നെ പ്രധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ്. അനർഹരായ ആളുകൾ യാതൊരു കാരണവശാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അത് യഥാസമയം ലഭിക്കേണ്ട അർഹരായ മുഴുവൻ ആളുകൾക്ക് ലഭിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ മസ്റ്ററിംഗ്, അത് വാർഷികമായി നടത്തുന്ന മസ്റ്ററിംഗ് ആണ്. അത് കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ടതുണ്ട്. അത് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമായി മസ്റ്ററിംഗ് എല്ലാ വർഷവും നടത്തുന്നത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്.
1: സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളല്ല, അവ ദുർബല ജനവിഭാഗങ്ങളെ അംഗീകരിക്കുന്ന സാമൂഹിക നീതിയുടെ ഉപകരണങ്ങളാണ്. അതുപോലെ മസ്റ്ററിംഗ് വെറുമൊരു സ്ഥിരീകരണ പ്രവർത്തനം മാത്രമല്ല, ആ വാഗ്ദാനത്തിന്റെ സമഗ്രത, പെൻഷന്റെ അംഗീകാരം എന്ന വാഗ്ദാനത്തിന്റെ സമഗ്രത സംരക്ഷിക്കുന്ന സംവിധാനമാണ്. കേരളത്തിന്റെ ക്ഷേമ മാതൃകയുടെ യഥാർത്ഥ വിജയം കടന്നുകൂടിയിരിക്കുന്ന അനർഹരെ ഒഴിവാക്കുന്നതിൽ മാത്രമല്ല, പ്രായം, രോഗം, ദാരിദ്ര്യം അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ കാരണം അർഹനായ ഒരാൾ പോലും പട്ടികയ്ക്ക് പുറത്താകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിലുമാണ്. ഉത്തരവാദിത്വവും അനുകമ്പയും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴല്ലേ ഒരു ക്ഷേമരാഷ്ട്രം അതിന്റെ വിശ്വാസ്യത നേടുന്നത്.

0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. കോഴിക്കോടും കണ്ണൂരും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മാറ്റമില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. അതേസമയം സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. 12,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 52 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നതായും മന്ത്രി പറഞ്ഞു. 565 വീടുകൾ ഭാഗികമായി തകർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
3: ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 4 പേരെ കാണാതായതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് 3 പേരും, കോട്ടയത്ത് 5 പേരും, മലപ്പുറത്ത് 4 പേരും, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ 2 പേർ വീതവും, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ 1 വീതവുമാണ് മരിച്ചത്. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം, മരുന്ന് എന്നിവ യഥാക്രമം ലഭ്യമാക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
2: സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗതയോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം ഇത് ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കലക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ലെന്നും മുഖ്യമന്ത്രി

ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം വിശദമായ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 202 പേർ താമസിക്കുന്നു. 64 കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ 8 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 7 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറത്ത് മഴക്കെടുതിയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 12 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 299. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭത്തിൽ കുടിവെള്ളവും വൈദ്യുതി വിതരണവും മുടങ്ങിയ മേഖലകളിൽ അവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യമൻ തീരത്തെ ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലായ MSV ഫയസ് നൂറെ ഒലിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി യമൻ അധികൃതരുമായി സഹകരിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി വരികയാണെന്നും മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര ജലപാതകളിലൂടെ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ രാവിലെ റിപ്പോ നിരക്ക് പ്രഖ്യാപനം നടത്തും. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും US ഫെഡറൽ റിസർവിന്റെ നിലപാടുകളും നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിൽ മുഖ്യ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25% നിലനിർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഇന്ധന വ്യാപാരത്തെ വാഹന ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കുന്ന പൈലറ്റ് പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് മാത്രം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് ഉറപ്പുവരുത്താനാണ് പദ്ധതി. രാജ്യത്തെ 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയോട് കോടതി ആവശ്യപ്പെട്ടു. ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് തെരഞ്ഞെടുത്ത ദേശീയ പാതകളിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം നടപ്പിലാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എഥനോൾ ഉൽപാദനം കാർഷിക മേഖലയ്ക്ക് വലിയ അവസരമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. എഥനോൾ ഉൽപാദന നയം കർഷക കേന്ദ്രീകൃതവും വിളകളുടെ കൃത്യമായ വില നേരിട്ട് കർഷകരിലേക്ക് എത്താൻ പര്യാപ്തവുമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. US യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം. 36-അംഗ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇന്നും നാളെയും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയ റോറോയിൽ കുടുങ്ങിയ 50 യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയത്. സംഭവസമയത്ത് 9 കാറുകളും 1 ട്രാവലറും 50 ബൈക്കുകളും 50 യാത്രക്കാരും റോറോയിലുണ്ടായിരുന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സബ് സീ റെസ്ക്യൂ ഗാർഡുമാരുൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ണൂരിൽ 9 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു.
തളിപ്പറമ്പ്, കല്ലടത്ത് പട്ടുവം.

0: വളപ്പിൽ അമാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി മൂന്നിടങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറായാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മെഗാ ട്രേഡ് ഫെയർ ഈ മാസം 25 അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുന്നത്. മറ്റ് 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് കാസർകോട് കലക്ടറേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേള ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി അറപ്പീടിക ഖാദി ഷോറൂമിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. വി ടി സൂരജ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. अथ वार्ताः. संसदा जन्म मृत्यु पंजीकरण विधेयकम् पारितम्. राज्यसभया ह्यः एतस्मै अनुमोदनं प्रदत्तं. तत्पूर्वमेव एतत् विधेयकं लोकसभया पारितम् आसीत्. केन्द्रीय गृह राज्यमन्त्री नित्यानन्द रायः राज्यसभायाम् एतत् विधेयकं प्रस्तुतवान्. अनेन 69-1900 जन्ममृत्यु पंजीकरणाधिनियमे संशोधनं भवेत्, येन जन्ममृत्योः पंजीकरणे विलम्बः न भवेत् तथा समये एव पंजीकरणं भूयात्. लोकसभया ह्यः विनियोग विधेयकमपि पारितम्. ततः परं लोकसभायाः कार्यम् आदिवसपर्यन्तं स्थगितम्. सर्वोच्च न्यायालयेन केन्द्र प्रशासनाय निर्देशः प्रदत्तः यत् वैध तृतीय पक्षयानाभिरक्षणं विना इन्धन विक्रयः न भवेत् इति उद्देश्येन प्रायोगिक परियोजना निर्मीयताम्. न्यायमूर्तिः संजय करोलः तथा न्यायमूर्तिः प्रशांत कुमार मिश्रः अवदताम् यत् भारतस्य मार्गेषु संचरन्तेषु यानेषु प्रायः 50% यावत् यानानि वैध तृतीय पक्ष यानाभिरक्षण विहीनानि सन्ति. एषा च स्थितिः अत्यन्त चिन्तायुता अस्ति. न्यायालयेन भारतीय वीमा विनियामक विकास प्राधिकरणाय अथ मार्ग परिवहन राजमार्ग मन्त्रालयाय च स्वचालित पंजिका फलकाभिज्ञान प्रणालीम् उपयुज्य बीमा इति सत्यापन प्रायोगिक परियोजनां निर्मातुं निर्देशः प्रदत्तः. एतस्याः प्रायोगिक परियोजनायाः उद्देश्यं वैध तृतीय पक्ष यानाभिरक्षण विहीन यानानाम् अभिज्ञानकर्तुं तथा मोटर यानाधिनियमस्य अनुपालनं सुदृढीकर्तुं वर्तते. ऐषमः ब्रिक्स इत्येतस्य अध्यक्षतां कुर्वन् भारतम् अद्यारभ्य 6 भोपाले तृतीयं ब्रिक्स संस्कृति कार्य समूहोपवेशनस्य आतिथ्यं करिष्यति. संस्कृति मन्त्रालयेन उक्तं यत् अस्मिन् उपवेशने ब्रिक्स सदस्य देशानां प्रतिनिधयः भागं ग्रहीष्यन्ति. एतदुपवेशनं सांस्कृतिक सहयोगस्य संवर्धनाय तथा ब्रिक्स संस्कृति मन्त्रिणाम् उपवेशनात् पूर्वं प्रमुख विषयेषु सहमति स्थापनाय आयोज्यते. द्विदिवसात्मके अस्मिन् उपवेशने त्रिषु प्रमुख विषयेषु विचार विमर्शः भविष्यति, येषु सृजनात्मकार्थव्यवस्था, सांस्कृतिक सृजनात्मकोद्योगः, प्रतिलिप्यधिकारः, कृत्रिम बुद्धिमत्ता, सांस्कृतिक रिक्थस्य संरक्षणम्, संस्कृतिः, जलवायुः, सतत विकासः चेत्येते विषयाः सम्मिलिताः सन्ति. मन्त्रालयेन उक्तं यत् एतद् उपवेशनं ब्रिक्स अध्यक्षता

മതി, രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി എന്നാണല്ലോ ഭരതന് നാടും തനിക്ക് കാടും എന്ന നില വന്നപ്പോൾ ശ്രീരാമൻ കൈക്കൊണ്ട നിലപാട്. രാജ്യഭരണം ഒട്ടും നിരായാസമായ കാര്യമല്ല. രാജ്യം ഉപേക്ഷിക്കുന്നതോ അതിലേറെ ദുർഘടം പിടിച്ച പണിയാണ്. തനിക്കിഷ്ടപ്പെട്ടതും എളുപ്പം ചെയ്യാവുന്നതുമായ ഒരു കൃത്യം വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വയ്ക്കുന്നത് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം മറ്റൊരു കുഞ്ഞിനെ സമ്മാനിക്കേണ്ടി വരുന്നതിൻ വിധം ഹൃദയഭേദകം തന്നെ. ത്യജിക്കാൻ തയ്യാറാവുന്നവനെ എനിക്കിത് വേണ്ടതില്ല എന്ന് സ്വയമേ തീരുമാനിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവനെ അനുഭവിക്കാൻ അർഹതയുണ്ടാവൂ. തേന ത്യക്തേന ഭുഞ്ജീതാഹ എന്ന ഉപനിഷദ്വാക്യം ഇവിടെ ഓർമ്മിക്കാം. കർമ്മത്തിൽ മാത്രമാണ് നിനക്കധികാരം, ഫലത്തിലല്ല എന്ന ഗീതാവാക്യവും ഏത് പ്രവൃത്തിയും ആസക്തിയില്ലാതെ ഫലം തനിക്ക് ഉപകരിക്കണേ എന്ന ആഗ്രഹത്തോടെ അല്ലാതെ വേണം ചെയ്യാൻ എന്ന മഹാത്മാഗാന്ധിയുടെ തത്വവും അന്തസാരത്തിൽ ഇതിനോട് ഒത്തുപോകുന്നു. ഇമ്മട്ടിലുള്ള ത്യാഗശീലർക്ക് ഐശ്വര്യമുണ്ടാവും, അവർ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കാതെ തന്നെ. ഇതല്ല അതാണെനിക്കിഷ്ടം എന്നോതും ബാല ബാലിശർ. പ്രാതലിന് ഇഡ്ഡലി വിളമ്പിയാൽ ചില കുട്ടികൾ എനിക്ക് ദോശ മതി എന്ന് ഷഠിക്കും. കുമിള ഉള്ള പപ്പടം കിട്ടിയാൽ കുമിളയില്ലാത്തത് വേണമെന്നാവും. മുൻനിരയിൽ ഇരിപ്പിടം ലഭിച്ചാൽ അവർക്ക് സീറ്റ് രണ്ടാമത്തെ നിരയിൽ വേണം. മറിച്ചും വളരെ ചുരുക്കം ചില പൈതങ്ങളെ കിട്ടിയതുകൊണ്ട് സംതൃപ്തരാവൂ. ജീവിതത്തിൽ മുന്നോട്ടു പോകും തോറും ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വേണ്ടി വരുന്ന ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടാവും. അപ്പോഴെല്ലാം ആദ്യം പറഞ്ഞ ദുശ്ശാഠ്യക്കാർ അവർക്കിഷ്ടമില്ലാത്തത് ലഭിച്ചാൽ ദുഃഖിക്കും,

0: വയ്ക്കും. മനസമാധാനം അവർക്കില്ല എന്നാവും. തങ്ങൾക്കിഷ്ടമല്ലാത്തതും ലോകാനുഭവങ്ങളിൽ പെടും എന്ന് കുട്ടിക്കാലത്തെ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങൾ വളരുംതോറും ഏറെയേറെ പക്വമതികളാവും. അവർ സുഖദുഃഖങ്ങളിൽ കണക്കറ്റ് ആഹ്ലാദിക്കുകയോ വിഷാദിക്കുകയോ ഇല്ല. പക്വത വരാത്ത കുട്ടികളെപ്പോലുള്ളവരുടെ അനുഭവവും പെരുമാറ്റവുമാകട്ടെ ഇപ്പറഞ്ഞതിന് നേർവിപരീതമാവും. അവർ പെട്ടെന്ന് മതിമറന്നു പോവും. ഒരു നിമിഷം സന്തോഷ കൊടുമുടിയിൽ, അടുത്ത നിമിഷം സന്താപ പാതാളത്തിൽ. അതാണ് അവരുടെ സമ്പ്രദായം. ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും വിവിധ സന്ദർഭങ്ങളിലെ പെരുമാറ്റം ഇവിടെ താരതമ്യപ്പെടുത്താം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആകാശവാണി

0: വാർത്തകളും വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളുമായി ഇന്നത്തെ പുലർവട്ടം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ. പതിവ് പോലെ ആദ്യം
1: കാർഷിക മേഖല വാർത്തകൾ. കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകരെയും കൃഷിക്കൂട്ടങ്ങളെയും ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 11 വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെയും കരമടച്ച രസീതിന്റെയും പകർപ്പുകൾ സഹിതം ശ്രീകാര്യം കൃഷിഭവനിൽ ഇന്ന് തന്നെ സമർപ്പിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കൃഷിഭവനിൽ നിന്നും ആദരവ് ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383471176. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 6-7 തീയതികളിലെ മുട്ടക്കോഴി വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9388464383. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മ 2026-27 കർഷക പരിശീലന പരിപാടിയുടെ ഭാഗമായി ആനാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കായി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൃഷിഭവൻ ഹാളിൽ വെച്ച് കൂൺ കൃഷിയിൽ ഒരു ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 കർഷകർക്കാണ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. താൽപര്യമുള്ള കർഷകർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383471 1519 9037707 പെരുവണ്ണാമൂഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഈ മാസം 7 ഏകദിന ഹ്രസ്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9567804551 നാളികേര കൃഷി വ്യാപനം ലക്ഷ്യമാക്കി നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങിന്റെ പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായം ഗണ്യമായി വർദ്ധിപ്പിച്ചു. മുൻപ് ഒരു തെങ്ങിൻ തൈക്ക് ഏകദേശം 40 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ഒരു തൈക്ക് 350 രൂപ വരെ ധനസഹായം ലഭിക്കും. അനുയോജ്യമായ കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് ശാസ്ത്രീയമായി പുതിയ തെങ്ങിൻ തൈകൾ നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടർ സ്ഥലത്ത് പുതുകൃഷി നടത്തുന്നതിന് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് വരെ ഈ ആനുകൂല്യം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും ആനുപാതികമായി ഈ ധനസഹായം ലഭിക്കും. എന്നാൽ നിലവിലുള്ള തോട്ടങ്ങളിൽ അടിത്തൈ നടുന്നതിന് ഈ ആനുകൂല്യം ബാധകമല്ല. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട അപേക്ഷാ ഫോറത്തിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. ഗുണമേന്മയുള്ളതും അത്യുൽപാദനശേഷിയുള്ളതുമായ തെങ്ങിൻ തൈകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി നാളികേര നഴ്സറി പദ്ധതിയും ബോർഡ് നടപ്പാക്കുന്നു. 25 സെന്റ് സ്ഥലത്ത് 10,000 വിത്തുതേങ്ങകൾ പാകി 6,250 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ നഴ്സറികൾക്ക് ആകെ ചെലവിന്റെ 50% ധനസഹായം ലഭിക്കും. പരമാവധി 1 ഏക്കറിൽ 25,000 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ധനസഹായം അനുവദിക്കും. ഒരു തൈക്ക് 45 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 04-842-7767 04-842-7767 സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ഏകദേശം 600 കിലോ തൂക്കം വരുന്ന 2 പോത്തുകളെ കൊട്ടേഷൻ പരസ്യലേലം വ്യവസ്ഥയിൽ തിരുവനന്തപുരം പേട്ട ആസ്ഥാനത്ത് വെച്ച് ഈ മാസം 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:30 ലേലം ചെയ്യുന്നു. കൊട്ടേഷൻ അന്നേ ദിവസം രാവിലെ 11:15 മുതൽ 11:30 വരെ സ്വീകരിക്കുന്നതാണ്. നിരത ദ്രവ്യമായി 5,000 രൂപയാണ് അടയ്ക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 04-712-475-2-46-8585 തൃശൂർ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള കർഷകർക്ക് 2 ദിവസത്തെ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂൺ കൃഷി, നഴ്സറി പരിപാലനം, കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗരീതികൾ എന്നീ വിഷയങ്ങളിൽ ഈ മാസം 10-11 ദിവസങ്ങളിൽ നടത്തുന്ന പരിശീലന പരിപാടിയിൽ താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാവുക. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9400483754 കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35 എ എന്നിവ റദ്ദാക്കിക്കൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടന്നത് 2019 ഓഗസ്റ്റ് 5-നാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ചരിത്രപരമായ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. രാജ്യസഭയും ലോക്സഭയും ഈ ബിൽ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനോടൊപ്പം സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനും തീരുമാനിച്ചു. ഈ തീരുമാനത്തിലൂടെ ജമ്മു കാശ്മീരിന് മാത്രമായി ഉണ്ടായിരുന്ന പ്രത്യേക ഭരണഘടനയും പതാകയും ഇല്ലാതാവുകയും ഇന്ത്യൻ ഭരണഘടനയും ദേശീയ പതാകയും അവിടെ പൂർണ്ണമായി ബാധകമാവുകയും ചെയ്തു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പൌരന്മാർക്കും ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങാനും സ്ഥിരതാമസമാക്കാനുമുള്ള അവകാശം ലഭിച്ചു. വിവരാവകാശ നിയമം, വിദ്യാഭ്യാസാവകാശ നിയമം തുടങ്ങി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിനും ബാധകമായി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. 1963 ഓഗസ്റ്റ് 5-നാണ് അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അന്തരീക്ഷം, ബഹിരാകാശം, വെള്ളത്തിനടിയിൽ എന്നിവിടങ്ങളിലുള്ള എല്ലാതരം ആണവ പരീക്ഷണങ്ങളും ഈ ഉടമ്പടിയിലൂടെ പൂർണ്ണമായി നിരോധിച്ചു. 1950-കളിലും 60-കളുടെ തുടക്കത്തിലും വൻ ശക്തി രാജ്യങ്ങൾ നടത്തിയ തുടർച്ചയായ ആണവ പരീക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ മാരകമായ റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഉണ്ടാക്കിയിരുന്നു. ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിച്ചു. ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യനായ നീലാം സ്ട്രോങ് ജനിച്ചത് 1930 ഓഗസ്റ്റ് 5-നാണ്. 1969 ജൂലൈ മാസത്തിൽ അമേരിക്ക വിക്ഷേപിച്ച അപ്പോളോ 11 ദൗത്യത്തിന്റെ കമാൻഡറായിരുന്നു അദ്ദേഹം. 1969 ജൂലൈ 21-ന് അദ്ദേഹം ചന്ദ്രന്റെ ഉപരിതലത്തിലിറങ്ങി. ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യനായി മാറി. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വനിതയായ ടോണി മോറിസൺ അന്തരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. ക്ലോയി ആന്റണി വോഫോർഡ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. അവരുടെ ഏറ്റവും പ്രശസ്തമായ ബിലവ്ഡ് എന്ന നോവലിന് പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അവർ 2012 കരസ്ഥമാക്കി. ടോക്കിയോ ഒളിമ്പിക്സിൽ 41 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ സ്വന്തമാക്കിയത് 2021 ഓഗസ്റ്റ് 5-നാണ്. ലൂസേഴ്സ് ഫൈനലിൽ ശക്തരായ ജർമ്മനിയെ 5-4 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഈ ചരിത്ര വിജയം കൈവരിച്ചത്. ഈ വിജയം ഇന്ത്യൻ ഹോക്കിയുടെ പുനരുജ്ജീവനത്തിനും പുത്തൻ തലമുറയ്ക്ക് വലിയ ആവേശത്തിനും വഴി തുറന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രശസ്ത നേതാവ് നെൽസൺ മണ്ടേലയെ 1962 ഓഗസ്റ്റ് 5-നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹത്തെ ഹൌവിക് എന്ന സ്ഥലത്ത് വെച്ചാണ് സുരക്ഷാസേന പിടികൂടിയത്. ഈ അറസ്റ്റിന് പിന്നാലെ ആരംഭിച്ച നിയമ നടപടികളാണ് പിന്നീട് 27 വർഷം നീണ്ട അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ ജയിൽവാസത്തിലേക്ക് നയിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കപ്പെട്ടത് 1914 ഓഗസ്റ്റ് 5-നാണ്. അമേരിക്കയിലെ ഒഹായോയിലുള്ള ക്ലീവ്ലാൻഡിലെ 105 സ്ട്രീറ്റിന്റെയും യൂക്ലിഡ് അവന്യൂവിന്റെയും കവലയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ജെയിംസ് ഹോജ് നിർമ്മിച്ച ഈ സിഗ്നലിൽ ചുവപ്പ്, പച്ച എന്നീ രണ്ട് നിറങ്ങളിലുള്ള ലൈറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ റോഡ് ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ ഈ കണ്ടുപിടുത്തം സഹായിച്ചു. ആധുനിക നഗര ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളുടെ വികാസത്തിന് വഴി തുറന്ന വലിയൊരു തുടക്കമായിരുന്നു ഇത്. ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി സോവിയറ്റ് യൂണിയനും പ്രഖ്യാപിച്ചത് 1957 ഓഗസ്റ്റ് 5 R-7 സെമിയോർക്ക എന്ന് പേരിട്ട ഈ മിസൈൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അണുവായുധങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ളതായിരുന്നു. സെർജി കൊറോളിയോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സംഘമാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബഹിരാകാശ വിക്ഷേപണ സൈനിക മത്സരങ്ങൾക്ക് ഈ പരീക്ഷണം വേഗത കൂട്ടി.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിൽ ആരോഗ്യം അടുക്കളയിലൂടെ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
9: പ്രകൃതി ഒരുക്കുന്ന ഔഷധ വിഭവങ്ങളെ സമർത്ഥമായി മരുന്നായും ഭക്ഷണമായും പ്രയോഗിച്ചു പോന്ന തലമുറകളുടെ കരുത്താണ് കേരളത്തിന്റെ ആയുർവേദം. ആധികളും വ്യാധികളും നിറഞ്ഞ ഈ കർക്കിടകത്തിൽ ഓരോരുത്തരും സ്വന്തം അടുക്കളയിൽ നിന്ന് എങ്ങനെ ആരോഗ്യം നിലനിർത്താം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ സ്വന്തം അടുക്കളയാവുന്നതാണ്. ആയുർവേദം പറയുന്നതുപോലെ അടുക്കളയിൽ നിന്ന് ആരോഗ്യം എന്ന സിദ്ധാന്തം കർശനമായി പ്രയോഗിക്കേണ്ടത് കർക്കിടകത്തിലാണ്. ഇഞ്ചി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. വയറിളക്കം, കഫരോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധി. ഉപയോഗം: കഞ്ഞിയിലോ കഷായത്തിലോ ചതച്ച് ചേർക്കുക. കുരുമുളക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത്. പല അവയവ വ്യവസ്ഥകളിലും സ്വാധീനം കാണിക്കുന്നു. ത്രികടുചൂർണത്തിലെ പ്രധാന ഘടകമാണ്. ജീരകം ദഹനം മെച്ചപ്പെടുത്തുന്നു. വയറിളക്കം, അജീർണം, ഊർധ്വവായു എന്നിവയ്ക്കെതിരെ ഗുണം ചെയ്യുന്നു. വെളുത്തുള്ളി രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. സന്ധിവേദന കുറയ്ക്കുന്നു. തേൻ വാതകപശമനം. ചെറുതായി ഇളക്കി കഷായത്തിലോ പാനീയത്തിലോ ചേർക്കാം. ശ്രദ്ധിക്കുക, ചൂടാറിയതിനു ശേഷം മാത്രം ചേർക്കുക. അടുക്കളയിലെ കഷായങ്ങൾ, വീട്ടിലെ ഇമ്മ്യൂണിറ്റി ടോണിക്. ഒന്നാമതായി തുളസി കഷായം. തുളസി ഇല, ഇഞ്ചി, കുരുമുളക്, ചെറുവെളുത്തുള്ളി ചേർത്ത് തിളപ്പിക്കുക. കബജരോഗങ്ങൾക്കും ശ്വാസകോശ സംരക്ഷണത്തിനും വളരെ നല്ലതാണ്. നാളികേര ജലം ചേർന്ന ഇഞ്ചി കഷായം ശരീരത്തിലെ തണുപ്പ് കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പെട്ടെന്നുണ്ടാവുന്ന ക്ഷീണത്തിനും തളർച്ചയ്ക്കും നല്ലതാണ്. ത്രികടു കഷായം, ഇഞ്ചി, കുരുമുളക്, തിപ്പലി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. വയറിളക്കത്തിനുള്ള വീട്ടുവൈദ്യം. കഞ്ഞിയിലൂടെ ആരോഗ്യം കർക്കിടകത്തിന്റെ വിശേഷതയാണ്. കർക്കിടകത്തിൽ സജീവമായ ഒരു പാചക ഘടകമാണ് കഞ്ഞി. ചൂടുള്ള കഞ്ഞി മാത്രമല്ല, അതിൽ ചേർക്കുന്ന ഔഷധങ്ങളാണ് ആരോഗ്യം നിർണയിക്കുന്നത്. നവരരിക്കഞ്ഞി ശരീരത്തിനും ത്വക്കിനും പോഷണം നൽകുന്നു. വയറിനും ദഹനത്തിനും ഗുണം ചെയ്യുന്നു. കായം, ചതച്ച ഇഞ്ചി, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി എന്നിവ അവസ്ഥാനുസരണം ചേർക്കുക. പത്തിലക്കഞ്ഞി, പത്തിലകളിൽ നിന്ന് ലഭിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രക്തശുദ്ധിയും ദഹനവും ശക്തമാക്കുന്നു. വേവിച്ച പത്തിലകൾ കഞ്ഞിയിൽ ചേർക്കാവുന്നതാണ്. ചൂടുവെള്ളം ഏറ്റവും ലളിതമായ മരുന്നാണ്. തേങ്ങാപ്പാൽ ധാതു പോഷകത്വം നൽകുന്നു. പച്ചക്കറികളിൽ ശ്രദ്ധ വേണ്ടതാണ്. കർക്കിടകത്തിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കണം. പച്ചമുളക്, നാരങ്ങ, മത്തൻ, കുമ്പളം, ചെറുപയർ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. തണുപ്പുള്ള പച്ചക്കറികൾ, ഉദാഹരണത്തിന് ക്യാബേജ് മുതലായവ കുറയ്ക്കുക. അടുക്കളയിലെ മനഃശാന്തിയും ആരോഗ്യവും. കർക്കിടകത്തിൽ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം ഒരുക്കുന്ന മനസ്സിന്റെ ശാന്തിയും ആവശ്യമാണ്. അടുക്കളയിൽ ശുദ്ധമായ ചിന്തയും പരസ്പര സ്നേഹവും ഉണ്ടാവണം. ശാന്തമായ അന്തരീക്ഷം, ഇത് ഭക്ഷണത്തിലേക്ക് പോകുന്ന ഒരു ഊർജമാണ്. അടുക്കളയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് പരിചിതമല്ലാത്ത ഹെൽത്ത് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ബാക്കിയുള്ള പാക്കറ്റ് ഫുഡുകൾ കുറയ്ക്കുക. ചോക്ലേറ്റും മിഠായികളും ഒഴിവാക്കുക. എല്ലാത്തിനും ഉപരിയായി വീട്ടിലുണ്ടാക്കിയ കഞ്ഞിയും കഷായവുമാണ് കർക്കിടകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം. കർക്കിടകമാസം രോഗങ്ങൾ വരാതെ അടുക്കളയിലൂടെ ആരോഗ്യത്തിന്റെ പുനരുജ്ജീവന കാലമാക്കാനായി ഓരോ മലയാളിയും ശ്രമിക്കേണ്ടതാണ്. ഇഞ്ചി മുതൽ ജീരകവും കഞ്ഞി മുതൽ കഷായവുമെല്ലാം നമ്മുടെ സമ്പത്ത് തന്നെയാണ്. ആയുർവേദത്തിന്റെ ഊർജവും പാരമ്പര്യത്തിന്റെ ഗുണവും ചേർത്തൊരുക്കുന്ന കർക്കിടക ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുന്ന വഴിയാകട്ടെ.
8: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിൽ ആരോഗ്യം അടുക്കളയിലൂടെ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
10: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പുലർവട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ആകാശ മിഠായി എന്ന ചിത്രത്തിന് വേണ്ടി ഗോപുകൃഷ്ണ പാടിയത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം മൻസൂർ അഹമ്മദ്.

0: മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം പുലർവട്ടം തുടരും.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതർ. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘർ മുഫ്ത് ബിജുലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3rd ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നലെ തടസ്സപ്പെട്ടു. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് ന്യൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: മഴയുടെ ശക്തി ഇന്നലത്തേതിനേക്കാൾ കുറയുമെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഇന്നും ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 9 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്.
1: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.

0: അവധി നൽകി. കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. പി ഡബ്ല്യു ഡിക്ക് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കും. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫുജിറ്റീവ് ഇക്കണോമിക് ഓഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാവില്ല. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: പാകിസ്ഥാൻ അധികൃത് കശ്മീർ മേ യ തഥാകഥിത് ചുനാവ് പൂരി തര ദിഖാവാ ഹൈ വാസ്തവിക് സ്ഥിതി തോ വഹാ ഹോ രഹേ ജൻ പ്രദർശൻ ഓർ പാകിസ്ഥാനി ബലോ ദ്വാരാ കീ ജാ രഹി നിർമമ ഹത്യാവോ കീ ഹൈ ഇസ് വർഷ് ജൂൺ സേ അബ് തക് വഹാ ജൻ പ്രദർശൻ ജോ ചൽ രഹാ ഹൈ ഉസ്മേ 90 ലോഗ് മേ മാരേ ഗയേ ഹൈ ഓർ കൈ ഏക് അന്യ മേ ഘായൽ ഹുവേ ഹൈ. പാകിസ്ഥാൻ കീ സത്താ വ്യവസ്ഥാ നേ ജനതാ കേ അസന്തോഷ് കാ ജവാബ് ഗോലി സേ സഞ്ചാർ ബന്ദി സേ ധംകി സേ ഓർ ദമൻ സേ ദിയാ ഹൈ. ഇസ്കേ ലിയേ ഉസേ ജവാബ്ദേ ഠഹരായാ ജാനാ ചാഹിയേ.
0: ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യ വികസനം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. RBI 6-ാം ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സെൻസസ് മാനേജ്മെന്റ് ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടൽ വഴി പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SEC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19-ന് പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ ഗാർഹിക ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചരിത്ര നേട്ടം കുറിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച നേട്ടമാണ് പദ്ധതി കൈവരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: 75,021 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരപ്പുറ സൌരോർജ്ജ പദ്ധതികളിലൊന്നാണ്. ജൂലൈ മാസത്തിൽ മാത്രം 5,06,000 കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇതുവരെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ശേഷിയാണ് പ്രവർത്തനക്ഷമമാക്കിയത്. 28,024 കോടി രൂപ സബ്സിഡി നൽകിയതോടെ 19 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തുകരഹിത വൈദ്യുതി ബില്ലുകളാണ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകിയതിലൂടെ 421 കോടി രൂപ സമാഹരിക്കാനായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഓറിഗണിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 9 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 147 രാജ്യങ്ങളിൽ നിന്നായി 1,800-ലധികം അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. 23 പുരുഷന്മാരും 13 വനിതകളുമടക്കം 36-അംഗ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത്. ടെന്നീസിൽ സെറീന വീനസ് വില്യംസ് സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 വരെ ഒഹായോയിൽ നടക്കുന്ന സിൻസിനാറ്റി ഓപ്പണിലേക്ക് സഹോദരിമാർക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. 2022 US ഓപ്പണിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ ടൂർണമെന്റാകുമിത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവശ്യകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സംരംഭത്തിന് കീഴിലെ യുവസംഗമം ഏഴാം ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, NSS, NYKS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 18-30 പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് IIT പാലക്കാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നീറ്റ് UG കൌൺസിലിംഗ് 2026 ഒന്നാംഘട്ട രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് നാളെ മുതൽ ഈ മാസം 12 ഉച്ചയ്ക്ക് 3 വരെ അപേക്ഷിക്കാം. ഈ മാസം 13 മുതൽ 16 വരെ സീറ്റ് വിഭജന പ്രക്രിയ നടക്കും. തുടർന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് ഫലം 17 പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിത. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: പുലർവട്ടം തുടരുന്നു.
5: തൊഴിൽ ദർശനം.
6: പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ LBO തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 545 ഒഴിവുണ്ട്. സംസ്ഥാനങ്ങളും ഒഴിവും: ആന്ധ്രാപ്രദേശ് 4, ഗുജറാത്ത് 77, കർണാടക 78, അസം 85, മഹാരാഷ്ട്ര 67, തെലങ്കാന 41, തമിഴ്നാട് 51, പശ്ചിമബംഗാൾ 80, ജമ്മു ആൻഡ് കാശ്മീർ 9, ലഡാക്ക് 2, അരുണാചൽ പ്രദേശ് 4, മണിപ്പൂർ 6, മേഘാലയ 8, മിസോറാം 5, നാഗാലാൻഡ് 5, സിക്കിം 5, ത്രിപുര 18. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയണം. പ്രാദേശിക ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷയും നടത്തും. അപേക്ഷകർക്ക് ഒരു സംസ്ഥാനത്തിലെ ഒഴിവിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. പ്രായം 20-30 ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും അപേക്ഷാ ഫീസ് 59 രൂപ, മറ്റുള്ളവർക്ക് 1180 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://pnb.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://pnb.bank.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 73 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. കൊല്ലത്തെ, ചവറയുൾപ്പെടെ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായാണ് ഒഴിവുകൾ. അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് 29. വിഷയങ്ങൾ: മെക്കാനിക്കൽ 6, ഇലക്ട്രിക്കൽ 4, കെമിക്കൽ 4, മൈനിങ് 4, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി 2, ഇൻസ്ട്രുമെന്റേഷൻ 1, ഫിനാൻസ് 1, HRM 4, രാജ്ഭാഷ 2, കമ്പനി സെക്രട്ടറി 1. യോഗ്യത: BE, BTech, CA, CMA, MBA, MS, MSW, MA, CS, 2 പ്രവൃത്തി പരിചയം. പ്രായം 28 കവിയരുത്. മറ്റ് തസ്തികകൾ: ചീഫ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, സീനിയർ മാനേജർ, മാനേജർ, ജനറൽ മാനേജർ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 OBC വിഭാഗക്കാർക്ക് 3 ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10, SC ST 15, OBC 13 എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 354 രൂപ, മറ്റുള്ളവർക്ക് 944

0: ചീഫ് മാനേജർ 52, അസിസ്റ്റന്റ് ജനറൽ മാനേജർ 20, ഡെപ്യൂട്ടി ജനറൽ മാനേജർ 7. യോഗ്യത ബിഇ, ബിടെക്, എംസിഎ, എംഎസ്സി, എംടെക്, സിഎ, സിഎഫ്എ, സിഎംഎ, ബിസിഎ, ബികോം ബിരുദം, ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലകളിലെ പ്രവൃത്തി പരിചയവും. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 177 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1180 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, പ്രസ്താവന എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരു തസ്തികയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.unionbankofindia.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.unionbankofindia.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 10.
1: തൊഴിൽ ദർശനം.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: പുലർവട്ടത്തിൽ ഇനി കാലം സാക്ഷി.
5: ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന KPR ഗോപാലൻ 1909 June 1 കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. ആദ്യകാലത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അദ്ദേഹം 1934 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൽ അംഗമായി. 1940 മൊറാഴ സംഭവത്തിൽ പോലീസ് പിടിയിലായി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെ വലിയ ജനാവലിയുടെ പ്രതിഷേധത്തെ മാനിച്ച് വധശിക്ഷ ജീവപര്യന്തമാക്കി. 1957 1965 നിയമസഭാ അംഗമായി. കുറച്ചുകാലം ദേശാഭിമാനി പത്രത്തിന്റെ മാനേജരായിരുന്നു. 1969 ജനകോടി എന്ന വാരിക സ്വന്തമായി പ്രസിദ്ധീകരിച്ചു. നടനും ഗാനരചയിതാവും കൂടിയായിരുന്നു KPR ഗോപാലൻ. കർഷക മുന്നേറ്റക്കാലത്ത് അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളിൽ വേഷമിട്ടു. 1997 August 5 KPR ഗോപാലൻ അന്തരിച്ചു.
6: തളിപ്പറമ്പ് മുട്ടയടുത്ത് ഹൈസ്കൂളിൽ KP ഗോപാലൻ നമ്പ്യാർ എന്ന പേരിൽ രണ്ട് കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കാനിടയായി. ഹാജർ മാർക്ക് ചെയ്യാനുള്ള വിഷമം പരിഹരിക്കാൻ അധ്യാപകർ എന്നെ KPR ഗോപാലൻ നമ്പ്യാറാക്കി. സ്കൂളിലും വെളിയിലും സ്പോർട്സിൽ ഓൾറൗണ്ടറായി ഞാൻ വളർന്നു. 1927 സ്കൂൾ ഫൈനൽ പരീക്ഷ പാസ്സായതും കോളേജിൽ ചേരണമെന്ന് ആഗ്രഹിച്ചു. സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിച്ച് കുടുംബഭാരം പങ്കിടണമെന്ന് അച്ഛനും. മാസങ്ങൾ കഴിഞ്ഞില്ല, രജിസ്ട്രേഷൻ ആക്ടിംഗ് ക്ലർക്കായി ഞാൻ നിയമിതനായി. പകർപ്പ് ജോലി എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നെ കുടുംബവുമായി കെട്ടിയിടാൻ അച്ഛൻ വിവാഹാലോചന നടത്തി. ഞാൻ വഴങ്ങിയില്ല. എവിടെയോ എന്തോ തകരാറുണ്ടെന്നും സമുദായ നീതി വിചിത്രമായിരിക്കുന്നു എന്നും ഒരു തോന്നൽ. സ്വാതന്ത്ര്യബോധം എന്നിൽ അങ്കുരിച്ചു. കോൺഗ്രസിൻ്റെ സൃഷ്ടി പരിപാടികളിൽ ഞാൻ ആകൃഷ്ടനായി. ഭക്ഷണം ഒഴികെ എല്ലാം ഖദർമയം. കോൺഗ്രസ് ക്ലാർക്ക് എന്ന പേർ നേടിയെടുത്തു. ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനെതിരായി ശബ്ദമുയർത്താൻ എനിക്ക് ധൈര്യമുണ്ടായി. കല്യാശ്ശേരിയിൽ മദ്യഷാപ്പ് വിക്കറ്റിക്കിൻ്റെ പിന്നിൽ ഞാനാണെന്ന് പോലീസ് മണത്തറിഞ്ഞു. സബ്രജിസ്ട്രാറുടെയും അച്ഛൻ്റെയും സമ്മർദ്ദം വന്നു. കോൺഗ്രസിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും നിയമലംഘന പ്രസ്ഥാനവും എന്നെ ഹടാതെ ആകർഷിച്ചു. കല്യാശ്ശേരിയിൽ നിന്ന് ചെറുകുന്നിലേക്ക് കോൺഗ്രസിൻ്റെ ഘോഷയാത്ര പോകുന്നു എന്ന കയ്യെഴുത്ത് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാശ്ശേരിയിൽ സർക്കാർ 144 പാസാക്കി. നിരോധനാജ്ഞ ലംഘിച്ച് ഘോഷയാത്ര നടത്തിയെന്ന് കളവായി എന്നെയും ഉൾപ്പെടുത്തി പോലീസ് കേസ് ചാർജ് ചെയ്തു. ഇത്രയുമായപ്പോൾ ഞാൻ കോഴിക്കോട്ടെത്തി. വാളണ്ടിയർ ക്യാമ്പിൽ ചേർന്നു. സ്വാമി വെങ്കടാചലത്തിൻ്റെ വിദേശ വസ്ത്ര ഷാപ്പ് വിക്കറ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് ന്യൂസെൻസ് ചാർജ് ചെയ്തു. ഒരാഴ്ച തടവശിക്ഷ കിട്ടി. കോഴിക്കോട് സബ് ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതും കോഴിക്കോട് 144 ലംഘിച്ചതിൻ്റെ വാറണ്ടുമായി പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. വിചാരണ തടവുകാരനായി വീണ്ടും കോഴിക്കോട് സബ് ജയിലിൽ. കേസ് വിചാരണക്കെടുത്തപ്പോൾ ഞാൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. ഒരു കുറ്റത്തിന് 2 ശിക്ഷയുണ്ടോ? എൻ്റെ തടസ്സവാദം മജിസ്ട്രേറ്റിന് കുഴക്കി അദ്ദേഹം നിയമപുസ്തകങ്ങൾ പരിശോധിച്ചു. ശരിയാണ്, ഒരു കുറ്റത്തിന് 2 ശിക്ഷയില്ല. എന്നെയും കൂട്ടുകാരെയും മജിസ്ട്രേറ്റ് വെറുതെ വിട്ടു. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കല്യാശ്ശേരിയിലെ 144 ലംഘിച്ചതിൻ്റെ കേസ് തളിപ്പം മജിസ്ട്രേറ്റിൽ നിന്ന് 3 കഠിന നടപടി ഏറ്റുവാങ്ങി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. ശിക്ഷാവധി കഴിയുന്നതിന് മുമ്പ് ഗാന്ധി അരവിന്ദ് സന്ധി അനുസരിച്ച് വിട്ടയക്കപ്പെട്ടു.
5: KPR ഗോപാലന്റെ ശബ്ദമാണ് കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത്.

0: മനോയാനം കുട്ടിക്കാലം കളിച്ചു നടക്കാനും സംരക്ഷിക്കപ്പെടാനുമുള്ള സമയമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് സ്വന്തം മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെയും ഭാവിയിലെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു എന്ന് വരാം. ഒരു കുട്ടി അച്ഛൻ്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണിത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇൻസ്ട്രുമെൻ്റൽ പാരന്റിഫിക്കേഷൻ. പാചകം ചെയ്യുക, ബില്ലുകൾ അടയ്ക്കുക തുടങ്ങിയ വീട്ടുജോലികൾ അമിതമായി ചെയ്യുക. രണ്ട്, ഇമോഷണൽ പാരന്റിഫിക്കേഷൻ. മാതാപിതാക്കളുടെ മാനസിക വിഷമങ്ങൾ കേൾക്കുക, അവർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വൈകാരിക ഉത്തരവാദിത്തങ്ങൾ. ഇതിൽ രണ്ടാമത്തേതാണ്, അതായത് ഇമോഷണൽ പാരന്റിഫിക്കേഷൻ ആണ് കുട്ടികളിൽ കൂടുതൽ ആഴത്തിലുള്ള ആഘാതമുണ്ടാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് സ്വന്തം കടമയാണെന്ന് വിശ്വസിക്കുന്നു. തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതോ വിശ്രമിക്കുന്നതോ തെറ്റാണെന്ന അനാവശ്യമായ കുറ്റബോധം ഇവരിൽ ഉടലെടുക്കുന്നു. മുതിർന്നവരാകുമ്പോൾ നോ പറയാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. തുടർച്ചയായ വൈകാരിക സമ്മർദ്ദം ശരീരത്തിലെ കോർട്ടിസോൾ നിലയെ അസ്ഥിരപ്പെടുത്തുന്നു. ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കമുണ്ടാക്കാൻ കാരണമാകുന്നു. ഇത്തരം കുട്ടിക്കാലം കടന്നുവന്ന മുതിർന്നവരിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് മനസ്സിൻ്റെ സമ്മർദ്ദം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകിടം മറിക്കുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ശീലിച്ച ഇവർ പങ്കാളികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം സ്വീകരിക്കാൻ മടിക്കുന്നു. ഇതിവരെ ഏകാന്തതയിലേക്കും മാനസികമായ തളർച്ചയിലേക്കും നയിക്കുന്നു. കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ചത് ഒരു വലിയ ഭാരമായിരുന്നു എന്ന് ആദ്യം തിരിച്ചറിയുക. സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ പഠിക്കുക. വിശ്രമം എന്നത് ഒരാളുടെ അവകാശമാണെന്നും അത് കുറ്റകരമല്ലെന്നും മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്ത പക്ഷം ഇവരെ തെറാപ്പിക്ക് വിധേയമാക്കുന്നതാണ് നല്ലത്. തെറാപ്പിയിലൂടെ പഴയകാല മുറിവുകൾ ഉണക്കാൻ കഴിയും. തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ മനഃശാസ്ത്ര ചികിത്സാ സമ്പ്രദായങ്ങളാണ്. ബാല്യകാലത്തെ അമിത ഉത്തരവാദിത്തങ്ങൾ മുതിർന്ന പ്രായത്തിൽ വലിയ ആരോഗ്യ ഭീഷണിയാകാം. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും കുട്ടിക്കാലത്ത് അമിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയുമരുത്, അടിച്ചേൽപ്പിക്കുകയുമരുത്. ബോധപൂർവമായ ഇടപെടലുകളിലൂടെയും സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നതിലൂടെയും ഈ പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. എങ്കിലും ബാല്യം ബാല്യം തന്നെയല്ലേ? ആ ബാല്യത്തെ അമിത ഭാരം കൊണ്ട് ഇല്ലാതാക്കരുത്, മുറിവേൽപ്പിക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ.
2: ഗ്രാമകേരളം
3: കല്ലൻമുളയുടെ കരുത്ത്.
4: കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് മലയാളികളായ നമ്മളെല്ലാം അനുവർത്തിച്ചു പോന്നിരുന്നത്. കൃഷിയും കലകളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഗ്രാമീണ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രവണതകളാണ്. ഇവയിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയ സസ്യമാണ് മുള. ഏറ്റവും ഉയരത്തിൽ വളരുന്ന സസ്യമെന്ന പേരിൽ ഖ്യാതി നേടിയ ഇത് പല ഇനങ്ങളിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് കല്ലൻമുള എന്ന പേരിൽ അറിയപ്പെടുന്നവ. കല്ലൻമുള ബലം കൊണ്ടും വ്യത്യസ്തമായ ഉപയോഗങ്ങൾ കൊണ്ടും വേറിട്ട സ്വഭാവമുള്ള ഒന്നാണ്. സാധാരണ മുളകൾക്ക് സമാനമായി ഏറെ പൊള്ളയല്ലാത്തതാണ് ഇതിൻ്റെ പ്രത്യേകതകളിലൊന്ന്. നാരുകൾ നിറഞ്ഞ ഇതിൻ്റെ തടിക്ക് പെട്ടെന്ന് ഒടിയാതെ പ്രതിരോധിക്കുന്നതിനുള്ള കരുത്തുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് പണ്ടൊക്കെ ഇത് കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുന്നതിനും ചങ്ങാടങ്ങൾക്കുമൊക്കെ ഇത് വളരെയേറെ ഉപയോഗിച്ചു വന്നിരുന്നു.

0: ഫലങ്കുകളും ചെറിയ പാലങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിന് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പികളുടെ സ്ഥാനത്ത് ഉണങ്ങിയ കല്ലൻമുളയാണ് ഉപയോഗിച്ചിരുന്നത്. കല്ലൻമുള വെട്ടിയെടുത്ത് പ്രത്യേകമായി ചെത്തിയൊരുക്കി നീളത്തിലും കുറുകയുമിട്ട് വരിഞ്ഞ് ബലപ്പെടുത്തിയാണ് ഒരു കാലത്ത് വാർക്കപ്പണികൾക്കായി ഉപയോഗിച്ചിരുന്നത്. കോൺക്രീറ്റിനുള്ളിൽ ബലമായി കേടുകൂടാതെ വർഷങ്ങളോളം ഇത് പ്രവർത്തിക്കും. മഞ്ഞ നിറമുള്ള മുളകളേക്കാൾ ഏറെ ശക്തിയുള്ളതും പച്ച നിറത്തിലുള്ളവയുമായ ഇവ നിരപ്പാക്കി കൂട്ടിക്കെട്ടി പാലങ്ങളായി ഉപയോഗിച്ചിരുന്നതും പഴയ ഗ്രാമീണ കാഴ്ചകളിൽ ഒന്നാണ്. തെങ്ങുകയറ്റക്കാരാണ് ഒരു കാലത്ത് കല്ലൻമുളയെ ഏറെ ആശ്രയിച്ചിരുന്നതെന്ന് പറയാം. വിസ്തൃതമായ തെങ്ങിൻ തോപ്പുകളിൽ തേങ്ങ മോഷണം പോകാതെ ഇരിക്കാൻ ഏതാണ്ട് 8-10 അടിയോളം ഉയരത്തിൽ മുള്ളും ഓലയുമൊക്കെ ചുറ്റിക്കെട്ടി പൊത്തിയിരുന്നു. ഈ പൊത്ത് തെങ്ങുകളിൽ തേങ്ങയിടുന്നതിന് പൊത്ത് അഴിച്ചുമാറ്റാതെ കല്ലൻമുളകൾ ചാരിവെച്ചാണ് കയറിയിരുന്നത്. മുളയുടെ മുകളറ്റത്ത് തെങ്ങിനോട് ചേർത്ത് കെട്ടുന്നതിനായി ശിഖരങ്ങൾ യു ആകൃതിയിൽ മുറിച്ച് ചാരിവെച്ചാണ് ഉപയോഗിച്ചിരുന്നത്. തെങ്ങുകയറുന്ന വേളയിൽ ഇതിൻ്റെ ഓരോ മുട്ടിലുമുള്ള ശിഖരത്തിൻ്റെ ഭാഗത്ത് ചവിട്ടിയാണ് കയറിയിരുന്നത്. സാധാരണ മുളകളെക്കാളേറെ ബലമുണ്ടായിരുന്നതിനാൽ ഇത് ഒടിയുമെന്നോ അപകടമുണ്ടാകുമെന്നോ ഭയപ്പെടേണ്ട സാഹചര്യമില്ലായിരുന്നു. കാർഷിക രംഗത്ത് വിളഞ്ഞ മുളകൾക്കും ചെറിയ മുളകൾക്കും ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. കാർഷിക വിളകൾ പടർത്തുന്നതിന് പന്തലുകൾ ഇടുന്നത് ഇതുപയോഗിച്ചായിരുന്നു. കാർഷിക ഉപകരണങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കുന്നതിനും ഇത് ഉപയോഗിച്ചിരുന്നു. മുറം, വട്ടി, കൊട്ട എന്നിവയൊക്കെ ഉണ്ടാക്കാൻ വിളയാത്ത മുളകളുടെ ചീളുകൾ ഉപയോഗിക്കുമായിരുന്നു. ഈ മുളയുടെ ദൃഢത കൂടുതൽ കാലത്തേക്ക് അവ ഉപയോഗിക്കുന്നതിന് സഹായകമാണ്. പുഴയോരങ്ങളിലും ചരിവുള്ള പ്രദേശങ്ങളിലുമൊക്കെ മണ്ണൊലിപ്പ് തടയുന്നതിന് ഇവ വെച്ചുപിടിപ്പിക്കുമായിരുന്നു. ഇവയുടെ വേരുകൾ ശക്തമായ ജലപ്രവാഹത്തെ പ്രതിരോധിക്കുന്നതിനാൽ മണ്ണൊലിപ്പ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. പാടങ്ങളിലൊക്കെ ബണ്ടു നിർമ്മാണത്തിന് കുത്തനെ സ്ഥാപിക്കാൻ ഇവ ഉപയോഗിച്ചിരുന്നത് ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് പേപ്പർ നിർമ്മാണത്തിനും ഇത് ഉപയോഗപ്രദമായിരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന സെല്ലുലോസിന്റെ ഉയർന്ന അളവ് കല്ലൻമുളയെ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു. ആരോഗ്യരംഗത്തും ഇവയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിവുണ്ട്. സാധാരണ മരങ്ങളെക്കാൾ 35% കൂടുതൽ ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഇത് പുറത്തുവിടാറുണ്ട്. ആയുർവേദ ഔഷധ രംഗത്തും ഈ മുളകൾക്ക് ഏറെ പ്രാധാന്യമുള്ളതായി പറയപ്പെടുന്നു. കല്ലൻമുളയുടെ കരുത്തിനെയും ഗുണത്തിനെയും പറ്റി മലയാളത്തിൽ ധാരാളം ചൊല്ലുകളുണ്ട്. കല്ലൻമുളയ്ക്ക് കല്ലിൻ്റെ ഉറപ്പ് എന്ന ചൊല്ലിലൂടെ അതിൻ്റെ ബലം സൂചിപ്പിക്കുന്നു. ഉറപ്പുള്ള മനസ്സിനെയും ശരീരപ്രകൃതിയെയും എടുത്തു പറയാൻ ഈ ചൊല്ല് ഉപയോഗിച്ചിരുന്നു. കല്ലൻമുളയുടെ കരുത്ത് കൈപ്പിടിയിൽ അറിയാമെന്നതാണ് മറ്റൊരു ചൊല്ല്. ഇത് പഴഞ്ചൊല്ലിലുമുപരി ഒരു വിശ്വാസം കൂടിയാണ്. വേലിക്ക് നല്ലത് കല്ലൻമുള, വേലയ്ക്ക് നല്ലത് നല്ല മനസ്സ്. വേലിക്ക് കല്ലൻമുള ഏറെ ശക്തമാണെന്നും വേലക്കാരന് നല്ല മനസ്സുണ്ടെങ്കിൽ കൃഷി മെച്ചപ്പെടുമെന്നും ഇതിലൂടെ അർത്ഥമാക്കുന്നു. കല്ലൻമുള കേവലമൊരു സസ്യം മാത്രമായി നമുക്ക് ഇന്ന് തള്ളിക്കളയാൻ കഴിയില്ല. മാനവരാശിയുടെ നിലനിൽപ്പിനും സംസ്കാരത്തിനും അവിഭാജ്യമായ സംഭാവനകൾ ഇത് നൽകിയിട്ടുണ്ട്. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ ഇന്നും ഇവയ്ക്ക് മുഖ്യസ്ഥാനമുണ്ടെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.
1: കല്ലൻമുളയുടെ കരുത്ത്, രചന സുരേഷ് മണ്ണറശാല, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: പുലർവട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ www.sc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. ഓണത്തോടനുബന്ധിച്ച് KSRTC 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ബംഗളൂരു, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും അധിക സർവീസുകൾ

നടത്തും. www.keralaRTC.com മൊബൈൽ ആപ്പ് എന്നിവയിലും കൗണ്ടർ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 2026-27 അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിച്ച പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരുടെ ഒന്നാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഓൺലൈനായി 2026 ഓഗസ്റ്റ് 6 നിർദ്ദിഷ്ട ടോക്കൺ ഫീസ് ഒടുക്കി തുടർന്ന് രണ്ടാംഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നടത്താവുന്നതാണ്. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി 2026-27 കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ ഒന്നാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഓൺലൈനായി 2026 ഓഗസ്റ്റ് 6 നിർദ്ദിഷ്ട ടോക്കൺ ഫീസ് ഒടുക്കി തുടർന്ന് രണ്ടാംഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നടത്താവുന്നതാണ്. 2026-27 അധ്യയന വർഷത്തെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് 2026 ഓഗസ്റ്റ് 6 ഓപ്ഷനുകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കോളേജുകളും സീറ്റുകളും സംബന്ധിച്ച വിവരങ്ങൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. APJ അബ്ദുൽ കലാം ടെക്നോളജിയിൽ യൂണിവേഴ്സിറ്റിയുടെ സ്കൂളുകളിലേക്കുള്ള 2026-27 വിവിധ എം ടെക് പ്രോഗ്രാമുകളുടെ മൂന്നാംഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 0471-2324-396, 0471-2560-327. നമുക്ക് ചുറ്റുമാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് ഈ ഗാനമൊന്ന് കേൾക്കാം. ദ കാർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന S. രമേശൻ നായർ, സംഗീതം സഞ്ജീവ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവട്ടം പൂർണ്ണമാകുന്നു. വാർത്തകളും വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളുമായി പുലർവട്ടം വീണ്ടും എത്തും നാളെ രാവിലെ. ഇനി പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൗമ്യ എം ആർ.

0: Governor of Tripura, Bihar and West Bengal, Padmashree Dr. D.Y. Patil at the age of 90. And finally, Gen Z may help drive digital gold rush, states the Economic Times, as the savvy Gen Z emerges as the fastest growing consumer. With that, it's back to you, Anuja.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. India flagship sinks after attack in Red Sea. All 13 Indian sailors rescued. India condemns attack on commercial vessel. Reserve Bank of India to announce its bi-monthly monetary policy review this morning. Supreme Court asks RBI to prepare SOP for dealing with mule accounts and bank accounts linked to cyber fraud. Online registration for first round of NEET UG counselling 2026 to commence today. IMD warns of very heavy rainfall in Assam and Meghalaya today. And in badminton, PV Sindhu seeded 9th, while Satvik Sairaj Ranki Reddy and Chirag Shetty get 5th seeding for BWF World Championships. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: സ്നിഗ്ധപക്ഷ്മളങ്ങളായ രാധയുടെ നേത്രങ്ങളിൽ കണ്ണുനീർ തടം കെട്ടി നിൽക്കുന്നത് കുഞ്ഞിരാമൻ കണ്ടു. നിറഞ്ഞൊഴുകാൻ മടിച്ചു നിൽക്കുന്ന ആ കണ്ണുനീർ അയാളെ അലിയിച്ചു കളഞ്ഞു. വിജയാഹ്ലാദവും സഹാനുഭൂതിയും കൂടിക്കലർന്ന് അയാളുടെ ഹൃദയത്തിൽ അലതല്ലി. രാധേ, സഹിക്കാഞ്ഞിട്ട് പറയുന്നതാണ്, എനിക്കറിയാം. തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മുടക്കണ്ട. ഇല്ല, ഞാനിനി പോകുന്നില്ല. പട്ടിണി കിടക്കാൻ എനിക്കറിയാം. പക്ഷേ എന്നെ ഇഷ്ടമുള്ളവർ കൂടി എന്നെ വെറുത്താൽ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നിന്നോടുള്ള വെറുപ്പല്ല, അവർ ചെയ്തതൊക്കെ ആലോചിക്കുമ്പോൾ വെറുത്തു പോവുകയാണ്. പക്ഷേ അങ്ങനെ വെറുത്തിട്ട് കാര്യമില്ല, ജീവിച്ചിരിക്കണമല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞാനും ഓർത്തത്. പക്ഷേ ഇനി എനിക്ക് അങ്ങോട്ട് പോവാൻ വയ്യ. എന്നിട്ട് ഇതിന് മുൻപ് ജീവിച്ച പോലെ ജീവിക്കും. കുഞ്ഞിരാമൻ സ്വൽപ്പനേരം ആലോചിച്ചു. മുൻകോപം കൊണ്ട് താൻ കാര്യങ്ങളെല്ലാം തകരാറിലാക്കി എന്ന് അയാൾക്ക് തോന്നി. ഓടിച്ച വഴിയെല്ലാം നടത്തണമെന്നാണ് വന്നിരിക്കുന്നത്. തനിക്കവളെ രക്ഷിക്കാൻ കഴിവില്ല, സ്വയം രക്ഷപ്പെടാൻ അനുവദിക്കുകയുമില്ലെന്ന് വന്നാലോ? അല്ലെങ്കിൽ വേല ചെയ്ത് കൂലി വാങ്ങുന്നതിൽ എന്താണ് മാനക്ഷയം? രാധപ്പയ്ക്കുള്ളൂ, സാധിക്കില്ല. ഞാൻ മുൻശുണ്ഠി കൊണ്ട് എന്തോ പറഞ്ഞുപോയി. കാര്യമാണ് പറഞ്ഞത്, അവരുടെ അടുത്ത് ജോലിക്ക് പോകുന്നത് സുഖമല്ലെന്ന് എനിക്കും രാധയ്ക്കും അറിയാം. പക്ഷേ കുറച്ചു നാളേക്കു കൂടി ആ സുഖക്കേട് അനുഭവിക്കൂ, അപ്പോഴേക്കും ഞാനൊരു ജോലി കണ്ടുപിടിക്കും, രാധയ്ക്ക് തിരിച്ചു പോരുകയും ചെയ്യാം. എന്നെക്കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല. എന്നോടുള്ള വിരോധം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. രാധേ, ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ? പക്ഷേ ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും ഒരു മനസ്സുണ്ട്, അറിഞ്ഞുകൂടെ? ഞാനൊരു വിധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയിരുന്നു, അതൊക്കെ തകർന്നു. ഇനി എനിക്ക് നിൽക്കാൻ വയ്യ, രാധ തീർത്തു പറഞ്ഞു കളഞ്ഞു. കുഞ്ഞിരാമൻ അമ്പരന്നുപോയി. തന്നെ അവളുടെ ഹൃദയത്തിൽ ഒന്നിളക്കി വച്ച് ഉറപ്പിക്കണമെന്നായിരുന്നു മനസ്സിനടിയിൽ ഒളിച്ചിരുന്ന ആശ. പക്ഷേ ഇളകി ഉറയ്ക്കുന്നുമില്ല. ഈ വിഷമാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാതെ നിവൃത്തിയില്ല. അയാൾ ഊന്നി പറഞ്ഞു. ആ നീണ്ട ഉപദേശങ്ങളുടെ എല്ലാം അവസാനത്തിൽ രാധ ഒരേ മറുപടി ആവർത്തിച്ചു, എനിക്കിനി വയ്യ. കുഞ്ഞിരാമൻ തോറ്റു. അയാൾ തളർന്നു. കോലായിൽ ചെന്നിരുന്നു. മറുപുറത്ത് രാധയും. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വാക്കുകൾ പിൻവലിഞ്ഞു. മാധവിയമ്മയുടെ ഞരക്കം കൂടെ കൂടെ അകത്തു നിന്ന് കേട്ടു. ഗോപാലകൃഷ്ണൻ വേലിക്കടുത്തിരുന്ന് ഒരു വടി ചെത്തി ഉഴിയുകയാണ്. നിശബ്ദം, നിശ്ചലം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണി വരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യു ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495956321. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:05 മുതൽ 12 വരെ. ആകാശവാണി. ഇപ്പോൾ സ്മൃതി മധുരം.

ജീവിതത്തിലെ ആദ്യ ഹീറോ പലർക്കും അവരുടെ അച്ഛനാണ് അല്ലേ? തീർച്ചയായും അച്ഛൻ തന്നെയാണ് ജീവിതത്തിലെ ആദ്യ ഹീറോ. ശാസനകളിലും നിശബ്ദതകളിലും പോലും സ്നേഹം മുളിപ്പിച്ച് നമ്മെ കൈപിടിച്ച് നടത്തുന്ന അച്ഛന് വേണ്ടിയാകട്ടെ സ്മൃതിമധുരത്തിലെ ഇന്നത്തെ ഗാനങ്ങൾ. ആദ്യ ഗാനം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്, കൈതപ്രത്തിന്റെ രചനയും വിദ്യാസാഗറിന്റെ സംഗീതവും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: യേശുദാസ് പാടിയത് ചിത്രം രസതന്ത്രം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും പുരുഷന്മാരുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
3: നിലവിൽ സ്ത്രീകളെ അപേക്ഷിച്ച് രോഗാതുരതയിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറവാണ്. എന്നാൽ മരണനിരക്കിൽ സ്ത്രീകളെക്കാൾ ഒരുപടി മുന്നിൽ അവരുണ്ട്. ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ക്രമേണ തകരാറിലാകുന്ന അവരുടെ ഹൃദയാരോഗ്യം. ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗവും മദ്യാസക്തിയുമെല്ലാം അവരുടെ ശരീരത്തെയും മനസ്സിനെയും കലുഷിതമാക്കുന്നു. അത്തരം വസ്തുക്കൾക്ക് വിധേയരായി മാറാൻ അധികം സമയം വേണ്ടതില്ല. സ്വന്തം സുഹൃത്ത് വലയത്തിലും ബന്ധുമിത്രാദികളോടൊപ്പവുമെല്ലാം ഇത്തരം ലഹരി പടർന്നു പന്തലിക്കുന്നു. നിരന്തരമായുള്ള ഇവയുടെ ഉപയോഗം ആദ്യം താറുമാറാക്കുന്നത് ഹൃദയ ആരോഗ്യത്തെയാണ്. ക്രമേണ കരൾ, വൃക്കകൾ എന്നിവ പ്രവർത്തനം നിർത്തി മരണത്തിലേക്ക് അവരെ തള്ളിവിടുന്നു. കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാൻ സമൂഹം നിയോഗിപ്പിച്ചതിനാൽ അത്തരം കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ സാമൂഹികമായി കൈകാര്യം ചെയ്യുന്നതിൽ അവർ വിമുഖരാകുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ ഇത്തരം കാര്യങ്ങൾ ഉത്കണ്ഠയുണ്ടാക്കുകയും അതിന്റെ മാനസിക ബുദ്ധിമുട്ട് അവർ പുരുഷന്മാരിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കുട്ടികളടക്കം വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ നോട്ട ചുമതല അവനിൽ നിക്ഷിപ്തമായതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് തീർത്തും ഒറ്റപ്പെടലിൽ വിലപിക്കുന്നു. ഇത്തരം അക്യൂമുലേറ്റഡ് സ്ട്രെസ് അഥവാ അടിഞ്ഞു കൂടുന്ന മാനസിക സമ്മർദ്ദം വളരെ പ്രതികൂലമായി ബാധിക്കുന്നതും ഹൃദയത്തിനെ തന്നെയാണ്. ഹൃദയാഘാതവും കരൾ വീക്കവും ക്യാൻസറുമെല്ലാം ഇതിനോടനുബന്ധിച്ച് അവനെ കടന്നു പിടിച്ചേക്കാം. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന് ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ ഈസ്ട്രജൻ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഇതോടൊപ്പം മറ്റു ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ്, കൊളസ്ട്രോൾ, BP എല്ലാം അവരെ കടന്നാക്രമിക്കുന്നു. പുരുഷന്മാരിൽ മരണതോത് വർദ്ധിക്കാനുള്ള മറ്റു പ്രധാന കാരണത്തിൽ ഒന്നാണ് റോഡ് ട്രാഫിക് ആക്സിഡൻസ് പോലുള്ള അപകടങ്ങൾ. മാനസികമായ പിരിമുറുക്കങ്ങളിൽ അകപ്പെടുമ്പോൾ നൈസർഗികമായ ശാന്തത കുറയുകയും പുരുഷ ഹോർമോണുകളുടെ ചടുലത കൂടുകയും വൈകാരികമായി ഉടനടി പ്രതികരിക്കുകയും ചെയ്യാം. കൃത്യസമയത്ത് ഏകാഗ്രതയോടും ശാന്തമായും ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ താളം തെറ്റുകയും ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ അപകടങ്ങളും സ്വാഭാവികമാകാം. പുരുഷന്റെ വൈകാരിക നില നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് യോഗയിലെ പ്രാണായാമം മുതലായ ശ്വസന പ്രക്രിയകൾ. 30 മിനിറ്റ് ശ്വസന വ്യായാമത്തോടൊപ്പം ധ്യാനം അഥവാ മെഡിറ്റേഷൻ ശീലമാക്കാൻ സാധിക്കുകയാണെങ്കിൽ പുരുഷന് മനസ്സിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. തീരുമാനമെടുക്കുമ്പോൾ അചഞ്ചലമായ മനസ്സിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്ന സാഹചര്യത്തിൽ പരിഭ്രമരാകാതെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാം. റോഡിൽ ശ്രദ്ധയില്ലാതെ വാഹനമോടിക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിതിരിക്കുന്നത്. ധ്യാനം അഭ്യസിക്കുന്നതിലൂടെ ഏത് സാഹചര്യത്തിലും പൂർണ്ണ ശ്രദ്ധ കൈവരിക്കാൻ കഴിയും. ചിട്ടയായ യോഗാശീലങ്ങൾക്ക് മദ്യ ആസക്തി കുറച്ചു കൊണ്ടുവരാനും കഴിയുമെന്നും പഠനങ്ങളുണ്ട്. അത്തരത്തിൽ പുരുഷന്മാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനും യോഗ പ്രധാന പങ്കുവഹിക്കുന്നു.
2: യോഗയും പുരുഷന്മാരുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈക്കൊടുന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഇനി നമുക്ക് നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: കർക്കിടക മഴ തകർക്കുകയാണല്ലേ.
1: അതെ,
0: വീടുള്ളവനും വീടില്ലാത്തവനും മഴ രണ്ടാണ്.
1: അതെ, വീടുള്ളവന് മഴ പ്രണയമാണ്.
0: അതെ, വീടില്ലാത്തവനോ മഴ ഒരു ഭീകര സ്വപ്നവും. ഭീകര സ്വപ്നങ്ങളാകാതിരിക്കട്ടെ കർക്കിടകം എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശിക്കുന്നു. ജീവിതത്തിൽ കയറ്റിറക്കങ്ങൾ വളരെ സാധാരണമാണ്. ഒരു കയറ്റത്തിന് ഒരിറക്കം ഉണ്ടെന്നല്ലേ. കർക്കിടകം കഴിഞ്ഞ് കാറൊഴിഞ്ഞാൽ പിന്നീട് ചിങ്ങം വരവായി. കാത്തിരിക്കാം നല്ലൊരു കാലത്തിനായി, അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പിലെ കളങ്ങൾ നിറയ്ക്കാനായി പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുന്നുണ്ട്
1: വാക്കുകളും പാട്ടുകളുമായി.
0: അതെ, ഞങ്ങൾ ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു.
1: നമ്മുടെ കൂടെ കൂടിക്കോളൂ, അല്ലേ?
0: അതെ, ഇനി കുറച്ച് സമയം നമ്മൾ പാട്ട് കേൾക്കുന്നു, വാക്കുകൾ തിരയുന്നു. ആ വാക്കുകൾ നമ്മൾ അക്ഷരക്കളങ്ങളിൽ എന്ത് ചെയ്യുന്നു?
1: നിറയ്ക്കുന്നു.
0: അതെ, ഇതാ എത്തുന്നു ആദ്യത്തെ പദം. വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ എഴുതി തുടങ്ങുന്നു.
1: അല്ലല്ല,
0: പിന്നെ
1: ഇടത്തു നിന്നും വലത്തോട്ടല്ലേ?
0: ആ അതെ, ഇടത്തു നിന്നും വലത്തോട്ടാണ് നമ്മൾ ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
1: 1, 2, 3, 4 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്കാണ്.
0: കളങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എന്നാലും ഒന്നും കൂടെ പറയാം. 1, 2, 3, 4 നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യ പറയുന്ന അതേ ക്രമത്തിൽ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട്
1: കളങ്ങൾ പറഞ്ഞല്ലോ.
0: അതെ,
1: ഇനി എന്താണ്?
0: ഇനി കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കിന്റെ സൂചനകളാണ്.
1: അതുകൂടി പറയാം.
0: തീർച്ചയായിട്ടും.
1: അരുമയായ, ഓമനയായ, അത്യന്തം പ്രിയപ്പെട്ട എന്നൊക്കെയാണ്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ മനോഹരമായ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: വളരെ മനോഹരമായ ഒരു വാക്കാണല്ലോ അക്ഷരച്ചെപ്പിൽ ആദ്യം വന്നിരിക്കുന്നത്.
1: അതെ,
0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അരുമയായ, ഓമനയായ, അത്യന്തം പ്രിയപ്പെട്ട എന്നൊക്കെയാണ്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ മനോഹരമായ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അക്ഷരച്ചെപ്പ് വളരെ മനോഹരമായി മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഈ വാക്ക് കേൾക്കണമെങ്കിൽ മനോഹരമായ എന്ത് കേൾക്കണം?
1: പാട്ടും കൂടി കേൾക്കണം.
0: അതെ, ഈ പാട്ട് കേൾക്കൂ. ഈ പാട്ടിനുള്ളിൽ ആ വാക്ക് അങ്ങനെ ഓമനത്വം തുളുമ്പി നിറഞ്ഞു നിൽപ്പുണ്ട്.

0: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24 എന്നീ മൂന്ന് കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 22, 23, 24.
0: സൂചനകൾ അധികമൊന്നുമില്ല, കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. താനും സൂചന പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചുണ്ട് എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചന പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചുണ്ട് എന്നാണ്.
0: കവികൾ ഈ വാക്കിനെ വളരെ പ്രണയാർദ്രമായി ഉപയോഗിക്കാറുണ്ട്. പാട്ടുകളിലും ഉണ്ട്.
1: പാട്ട് കേൾക്കാം.
0: പിന്നെന്താ?

0: ഇടത്തുനിന്നും വലത്തോട്ട് രണ്ട് വാക്കുകൾ നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ അക്ഷരച്ചെപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വലത്തുനിന്ന് ഇടത്തോട്ട് വാക്കുകളൊന്നുമില്ല. ആ കടം തീർക്കാനായി മുകളിൽ നിന്നും താഴേക്ക് വാക്കുകൾ പറയാം. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16, 21 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 6, 11, 16, 21.
0: ഈ വാക്ക് പറയുന്നതിന് മുമ്പ് മണിച്ചിത്രത്താഴ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ.
1: ഉണ്ട്.
0: മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭന അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പെട്ടി എടുക്കുന്നുണ്ട്, നാഗവല്ലിയുടെ ആഭരണ പെട്ടി.
1: അതിൽ നിന്നും ഒരുപാട് ആഭരണങ്ങൾ ഇങ്ങനെ എടുത്ത് പഴയ കാലത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ.
0: അതെ, സൂചനയോടെ പറയാമായിരിക്കും അല്ലേ.
1: അതെ,
0: ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും പണ്ട് കാലത്ത് സൂക്ഷിച്ചിരുന്നത് ഈ പെട്ടിക്കുള്ളിലാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും പണ്ടുകാലത്ത് സൂക്ഷിച്ചിരുന്നത് ഇതിലാണ്.
0: അങ്ങനെ ആ പെട്ടി കണ്ടുപിടിക്കാനുള്ള താക്കോൽ ഈ പാട്ടിനകത്തുണ്ട്. ആ മുറി തുറന്ന് അകത്തോട്ടൊന്ന് കയറി നോക്കാം അല്ലേ.
1: അപ്പോൾ വാക്കും ഈ പെട്ടിയിൽ സൂക്ഷിക്കുന്ന സ്വർണം പോലെ തിളങ്ങും.
0: അതെ, പാട്ട് കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്കും മുകളിൽ നിന്നും താഴോട്ട് തന്നെയാണ്. 3, 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
1: 4 അക്ഷരമുള്ള വാക്കാണ് ഇനി പൂരിപ്പിക്കേണ്ടത്. മുകളിൽ നിന്നും താഴേക്കാണ്. കളങ്ങൾ പറയാം. 3, 8, 13, 18.
0: ഇനി അടുത്തത് സൂചനകൾ പറഞ്ഞാലോ?
1: പറഞ്ഞോളൂ.
0: മന്ദമായി ഒഴുകുന്ന നദി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. സംസ്കൃതത്തിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉൽപ്പത്തി. ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഇത്.
1: ഈ വാക്കിൽ തുടങ്ങുന്ന പ്രശസ്തമായ ഒരു മലയാള ചലച്ചിത്രഗാനം കൂടിയുണ്ട്. വാക്ക് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും, എങ്കിലും സൂചനകൾ പറയാം. മന്ദമായി ഒഴുകുന്ന നദി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. സംസ്കൃതത്തിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉൽപ്പത്തി. ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഇത്. പാട്ട് കേൾക്കുമ്പോൾ ഈ വാക്ക് ശ്രോതാക്കളിലേക്ക് ഒഴുകിയെത്തും അല്ലേ?
0: അതെ.

0: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടിയുണ്ട്. 5, 10 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 5, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 2 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന് കാട്ട്

0: കുരുവി എന്നാണ് പ്രധാനമായും അർത്ഥം വരുന്നത്. കൂടാതെ മരങ്ങളുടെ ചുവട്ടിലുള്ള തണൽ പ്രദേശത്തെയും ഈ വാക്കുകൊണ്ട് വിളിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. കാട്ടരുവി എന്നാണ് പ്രധാനമായും അർത്ഥം വരുന്നത്. കൂടാതെ മരങ്ങളുടെ ചുവട്ടിലുള്ള തണൽ പ്രദേശത്തെയും ഈ വാക്കുകൊണ്ട് വിളിക്കാറുണ്ട്.
0: അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് തണൽ വിരിച്ച് എവിടെയുണ്ട്?
1: നമ്മൾ കൊടുക്കുന്ന ഈ പാട്ടിലുണ്ട്.
0: ഈ പാട്ട് കേട്ടാൽ തീർച്ചയായിട്ടും ആ വാക്ക് നമുക്ക് മനസ്സിലാകും. പാട്ട് കേട്ടുകൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. അക്ഷരച്ചെപ്പിൽ ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്കുള്ള ആദ്യത്തെ വാക്ക് പറയാം. 19, 14, 9 നാല് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള നാലക്ഷരമുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 19, 14, 9, 4.
0: സൂചനകൾ പറയട്ടെ.
1: പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം പൂക്കളെ തലോടി വരുന്ന ഇളം കാറ്റ് അല്ലെങ്കിൽ സുഗന്ധവാഹിയായ കാറ്റ്, സുഗന്ധമുള്ള ഇളം കാറ്റ് എന്നൊക്കെയാണ്. രണ്ട് ചെറിയ പദങ്ങൾ ചേർന്ന് രൂപം കൊണ്ട ഒറ്റ വാക്കാണ് ഇത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂക്കളെ തലോടി വരുന്ന ഇളം കാറ്റ് അല്ലെങ്കിൽ സുഗന്ധവാഹിയായ കാറ്റ്, സുഗന്ധമുള്ള ഇളം കാറ്റ് എന്നൊക്കെയാണ്. രണ്ട് ചെറിയ പദങ്ങൾ ചേർന്ന രൂപം കൊണ്ട് ഒറ്റ വാക്കാണ് ഇത്.
0: സാധാരണ മനസ്സിൽ പ്രണയം മുട്ടിടുമ്പോൾ നമ്മെ തഴുകി കടന്നു പോകുന്ന കാറ്റിന്
1: ഇതേ സുഗന്ധമായിരിക്കും അല്ലേ?
0: അതെ, ഈ പേരുമായിരിക്കും. മനസ്സിൽ ഒരല്പം പ്രണയം വേണം എന്ന് മാത്രം.
1: അതെ.
0: അങ്ങനെ വളരെ

0: താഴെ നിന്നും മുകളിലേക്ക് ഒരു വാക്ക് നാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി താഴെ നിന്നും മുകളിലേക്ക് തന്നെ എഴുതാനുള്ള വാക്കാണ് 22, 17, 12, 7 കളങ്ങളിൽ എഴുതാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 22, 17, 12, 7.
0: അല്പം കരുത്തുള്ള ഒരു വാക്കാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ബഹുമാനം തോന്നാവുന്ന വ്യക്തികളെ കുറിച്ചുള്ള സൂചനയാണ് ഈ വാക്ക് നൽകുന്നത്. ഈ വാക്കിന്റെ അർത്ഥം രാജാവ്, ഭരണാധികാരി എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി പറയാം, രാജാവ്, ഭരണാധികാരി എന്നൊക്കെയാണ്.
0: അക്ഷരകളം പൂരിപ്പിച്ചു കഴിയുമ്പോൾ ആരാകും ഇത്തവണത്തെ രാജാവാകുക?
1: അത് കൃത്യമായി ഈ കളങ്ങളിലെല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും.
0: പക്ഷെ പൂരിപ്പിക്കുക മാത്രമല്ല, പൂരിപ്പിച്ച് കയ്യിൽ വെച്ചിരുന്നാൽ പോരല്ലോ, പൂരിപ്പിച്ചിട്ട് ആകാശവാണിയിലേക്ക് അയച്ചു തരിക. അപ്പോൾ
1: ആ രാജാവിന്റെ പേര് നമ്മൾ പറയും.
0: അതെ,

0: അക്ഷരക്കളത്തിന്റെ അവസാനത്തെ പാദത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. താഴെ നിന്നും മുകളിലേക്ക് ഒരു വാക്കുകൂടി ഉണ്ട് കേട്ടോ. 25, 20, 15, 10 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15, 10.
0: ചിങ്ങം അടുത്തു വരുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഇത്. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഓല അഥവാ നെല്ലിന്റെ കതിരോടുകൂടിയ ഇളം ഓല എന്നൊക്കെയാണ് അർത്ഥം. പണ്ട് കാലത്ത് കേരളത്തിലെ നാടൻ ഉത്സവങ്ങൾ, കല്യാണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ പന്തൽ അലങ്കരിക്കാൻ ഇവ ഉപയോഗിച്ചിരുന്നു.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം ഓല അഥവാ നെല്ലിന്റെ കതിരോടുകൂടിയ ഇളം ഓല എന്നൊക്കെയാണ്. പണ്ടുകാലത്ത് കേരളത്തിലെ നാടൻ ഉത്സവങ്ങൾ, കല്യാണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ പന്തലുകൾ അലങ്കരിക്കാൻ ഇവ ഉപയോഗിച്ചിരുന്നു.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അക്ഷരച്ചെപ്പിലെ ഇന്നത്തെ വാക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് എന്താണ്?
2: കഴിഞ്ഞ ചെപ്പിലെ ശരി ഉത്തരങ്ങൾ.
1: അതെ, കഴിഞ്ഞ ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേൾക്കാൻ ശ്രോതാക്കൾ വളരെ അക്ഷമരായി കാത്തിരിക്കുന്നുണ്ടാകും.
2: അതെ, നമുക്ക് പറയാം.
1: തീർച്ചയായും. ഇടത്തു നിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാതുകം.
2: ഇടത്തു നിന്നും വലത്തോട്ട് 22, 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അഞ്ജനം.
1: വലത്തു നിന്നും ഇടത്തോട്ട് 5, 4, 3, 2 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഇടറുക.
2: വലത്തു നിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മറക്കുട.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താതൻ.
2: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വാരിളം.
1: മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തായ്മനം.
2: താഴെ നിന്നും മുകളിലേക്ക് 12, 7, 2 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പായുക.
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുഞ്ഞോളം. ഇത്തവണയും ധാരാളം ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ?
2: അതെ.
1: അങ്ങനെ ശരി ഉത്തരങ്ങളിൽ നിന്നും അക്ഷരച്ചെപ്പ് തിരഞ്ഞെടുത്ത വിജയിയുടെ പേര് പറയുകയാണ്.
2: വിജയി
1: അമ്പിളി ബിബിൻ.
2: പാലക്കാടുള്ള അമ്പിളി ബിബിനാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും. അമ്പിളി ബിബിൻ അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം, ഞാൻ അമ്പിളി ബിബിൻ. വീട് പാലക്കാട് ജില്ലയിലെ സ്വാളയാർ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് കൃഷി അതുപോലെ തയ്യൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എന്റെ വീട്ടിൽ

എന്റെ ഹസ്ബൻഡ് ലിബിൻ, അദ്ദേഹം റിട്ടയർഡ് ഓവർസിയർ വൈദ്യുതി ഭവൻ പാലക്കാട്. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അമ്മ റിട്ടയർഡ് അധ്യാപികയാണ്, ശ്രീരത്നമ്മ. എനിക്ക് രണ്ട് കുട്ടികൾ, രോഹിത് ബിബിൻ കോയമ്പത്തൂർ ഒരു കമ്പനിയിലെ ജൂനിയർ എഞ്ചിനീയറാണ്. എന്റെ മകള് ഗൗരി ബിബിൻ കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് വെള്ളിമണ്ണുള്ള ഫാഷൻ ഡിസൈനിങ് കോളേജില് 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഓർമ്മ വെച്ച കാലം മുതലേ തന്നെ റേഡിയോ പരിപാടികൾ കേട്ട് വളർന്നൊരു തലമുറയിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ 4 സഹോദരങ്ങൾ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടികൾ ലളിത സംഗീത പാഠം, അതൊപ്പം ഇതിനെ എഴുതിയെടുത്തിട്ട് ഞങ്ങൾ കേട്ട് പഠിച്ച് സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അന്നും വാർത്തകളൊക്കെ കേൾക്കുമായിരുന്നു. റേഡിയോ നാടകങ്ങൾ, അതിൽ തന്നെ റേഡിയോ നാടകോത്സവം എല്ലാം തന്നെ കേൾക്കുമായിരുന്നു. ചലച്ചിത്ര ശബ്ദരേഖ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കേൾക്കുമായിരുന്നു. എന്റെ സ്വന്തം നാട് എന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറമാണ് എന്റെ നാട്. അവിടെ നിന്ന് ഹസ്ബൻഡിന്റെ ജോലി സംബന്ധമായിട്ടാണ് ഞങ്ങൾ പാലക്കാടേക്ക് പോകുന്നത്. പക്ഷെ പാലക്കാട് വന്നതിന് ശേഷം എനിക്ക് റേഡിയോ പരിപാടികളൊന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ചേച്ചി വനജ, ചേച്ചിയുടെ മകള് പാർവതി പ്രകാശ്, അവള് തായ്ലൻഡിലാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മോളാണ് പറഞ്ഞത് റേഡിയോ പരിപാടികളൊക്കെ നമ്മുടെ ഫോണിൽ കേൾക്കാം, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, പക്ഷെ അവിടെ എല്ലാ പരിപാടികളും രാവിലെയും വൈകിട്ടും കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഫോണിൽ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ ആകാശവാണി ശ്രോതാവായി. പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം, ജയഗീതം, അതിൽ രാമായണം ഇപ്പൊ കേൾക്കാൻ പറ്റും, രാമായണ മഹാത്മ്യം, പ്രഭാത വേദി. പിന്നെ ഒത്തിരി ഇഷ്ടത്തോടെ ഞാനിപ്പോ കേൾക്കുന്ന പരിപാടി അക്ഷരത്തെപ്പ്. പിന്നെ അന്നും ഒരുപോലെ ഇഷ്ടമുള്ള രഞ്ജി, പ്രിയ ഗീതങ്ങള്, അങ്ങനെ അങ്ങനെ വീണ്ടും ഞാനൊരു തുണിക്ക് പരിപാടികളും ഞാൻ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് അക്ഷരത്തിന്റെ ഒരു വിജയിയായതിൽ സന്തോഷം. എന്റെ ഒരു ശബ്ദവും ആകാശവാണിയിൽ കൂടെ കേൾക്കാൻ സാധിക്കുള്ളൂ എന്ന് ഓർക്കുമ്പോ ഒരുപാട് സന്തോഷം. എനിക്ക് ഇന്നിപ്പോ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുള്ള പാട്ട് സുജാത സിനിമയിലെ ഹേമലത പാടിയ ആശ്രിത വത്സരൻ എന്നുള്ള പാട്ട് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ.ജെ. ജോഷില,
1: മിനി അജു,
0: ശ്രീല. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

ആകാശവാണി. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. സർഗം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: പിഎം ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് പെയ്യുന്ന

0: കനത്ത മഴയും അതുമൂലമുണ്ടാകുന്ന ദുരിത സാഹചര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില അറിവുകളാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നവർ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ കൃത്യമായ ശ്രദ്ധയും അവബോധവും നാം നേടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതി മൂലമുള്ള ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പ്രളയ സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും ഈ ദുരിത മേഖലയിലെ ആളുകൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യപരമായി എന്തെല്ലാം മുൻകരുതലുകളാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഈ പ്രളയ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒന്ന് ജലം കെട്ടിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ പെട്ടെന്ന് പടർന്നുപിടിക്കാം. രണ്ട്, പലപ്പോഴും നമ്മൾ വീടുകളിൽ നിന്ന് മാറി ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ അതുമായി അനുബന്ധിച്ചിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്ന്, നമ്മൾ തിരിച്ച് വെള്ളമിറങ്ങി കഴിയുമ്പോഴും ആ വെള്ളം കയറി വന്നതിൻ്റെതായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ, പിന്നീട് ജന്തുജന്യ രോഗങ്ങൾ കണക്കുള്ള എലിപ്പനി, കൊതുക്, വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കൊതുക് വളരുവാൻ സാഹചര്യമാകുന്നു, അതുകൊണ്ട് തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ പടർന്നു പിടിക്കുന്ന വായുജന്യ രോഗങ്ങൾ, പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും വെള്ളം കയറി ഇറങ്ങുമ്പോൾ പൂപ്പൽ ബാധ വീട്ടിലുണ്ടാവുന്നതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അലർജിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വളങ്കടി കണക്കുള്ള ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെ പലതരം ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ പ്രളയം കണക്കുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതും. അതിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയുക എന്നുള്ളതായിരിക്കും അടുത്ത കുറച്ച് ആഴ്ചകളിൽ പ്രധാനം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ കേരളത്തിൽ ഡെങ്കി കേസുകൾ വളരെയധികം കൂടി. ഡെങ്കി കൊതുകുകൾ കുറച്ച് വെള്ളം കെട്ടി നിന്നാൽ തന്നെ പെറ്റുപെരുകുന്ന ഈഡിസ് കൊതുകാണ് പരത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡെങ്കിയും അതോടൊപ്പം തന്നെ ഈഡിസ് പരത്തുന്ന ചിക്കൻ ഗുനിയ കേസസും നമുക്കുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സിക്ക കേസുകളുമുണ്ട്. അപ്പോൾ ഡെങ്കി ഓൾറെഡി നമുക്ക് ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ മഴവെള്ളം കെട്ടി നിൽക്കുകയും മഴവെള്ളം ഇറങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത്തരത്തിൽ ഡെങ്കി കൂടുതൽ പടർന്നു പിടിക്കുന്നതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് കൊതുകുജന്യ രോഗങ്ങൾ, ജപ്പാൻ മസ്തിഷ്കജ്വരം, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, മറ്റ് വെസ്റ്റ് നൈൽ കണക്കുള്ള കൊതുകുജന്യ രോഗങ്ങൾ, മലേറിയ, ഇവയുടെയും ഒക്കെ ഭീഷണി നിൽക്കുന്നുണ്ട്. രണ്ട്, വെള്ളം മലിനമായിട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഈ പ്രളയം ഉണ്ടാകുമ്പോൾ, വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ കക്കൂസ് മാലിന്യവും കിണർ വെള്ളവുമായിട്ട് ഇടകലരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോഴും നമുക്കറിയാം ഈ കിണർ വെള്ളം മുഴുവനായിട്ട് മലിനപ്പെട്ടിട്ടുണ്ടാകും. ഒരു പ്രളയമുള്ള സാഹചര്യത്തിൽ അത് കിണറെ ഇറച്ച് വീണ്ടും ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ഉപയോഗിക്കേണ്ടി വരും. ജലത്തിന്റെ ശുദ്ധത ഉറപ്പാക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ ഇപ്പോൾ നമുക്ക് പല പ്രദേശങ്ങളിലും വലിയ തോതിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ സാധ്യത, ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മഞ്ഞപ്പിത്തത്തിന്റെ സാധ്യത വളരെ വിരളമായിട്ട് ഫ്ലഡ് ഉള്ള സ്ഥലങ്ങൾ കോളറ ഒക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ ടൈഫോയിഡ്, അതിനെതിരെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. H1N1 കോവിഡും ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗം നമുക്ക് കൂടുതലായിട്ട് ഈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജൂലൈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആളുകൾ ക്യാമ്പുകളിലൊക്കെ തിങ്ങി പാർക്കുമ്പോൾ പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ചിക്കൻ പോക്സും നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കേസുകൾ കൂടി വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പടരുന്ന രോഗങ്ങൾ ആളുകൾ കൂടിച്ചേർന്ന് പാർക്കുന്ന സ്ഥലങ്ങളിൽ പടരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ ഈ വൈദ്യുതാഘാതം, നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മഴവെള്ളം കെട്ടുന്ന സമയത്തൊക്കെ വൈദ്യുതാഘാതം ഏൽക്കുവാനും ഉള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കെട്ടിടത്തിന്റെ ഉറപ്പും ക്യാമ്പുകളിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ കുതിർന്നിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ കുതിർന്നിരിക്കുന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ കെട്ടിടത്തിൻ്റെ ഉറപ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും മതിലൊക്കെ ഇടിഞ്ഞു വീണിട്ടുള്ള അപകടങ്ങൾ ചിലപ്പോൾ പ്രളയാനന്തരം നമുക്കുണ്ടാകാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വൈദ്യുതാഘാതം ഏൽക്കാതെ നോക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വെള്ളം തങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കാതെ നോക്കണം. പിന്നീട് പാമ്പുകടി, പൊതുവെ പ്രളയം കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പാമ്പുകൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതും നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കയറി ചെല്ലുക. പിന്നീട് അടച്ചിട്ടിരിക്കുന്ന മുറികളിൽ ജനറേറ്ററൊക്കെ പ്രവർത്തിപ്പിച്ചതിന് ശേഷം വിഷവാതകങ്ങൾ, കാർബൺ മോണോക്സൈഡ് കണക്കുള്ള കെട്ടി നിന്നുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പ്രളയാനന്തരം. അപ്പോൾ നമ്മൾ തിരിച്ച് മുറികളിലേക്ക് ചെല്ലുമ്പോൾ, അപ്പോൾ ആ രീതിയിലുള്ള വിഷപ്പുകകൾ ശ്വസിക്കുവാനുള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കണം. ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ടതിന് ശേഷമേ എല്ലാവരും വീടിനകത്തേക്ക് കയറുവാൻ പാടുള്ളൂ. പിന്നീട് വീട് ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
0: മാഡം, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സാഹചര്യം പാമ്പുകടി ഏൽക്കുവാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു സമയമാണല്ലോ. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പ്രളയത്തോടനുബന്ധിച്ച് പാമ്പുകടി ഏൽക്കും. തിരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ്, ഇഴജന്തുക്കൾ വീടുകളിൽ അകത്തൊക്കെ ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഈ ഇരുട്ടുള്ള സ്ഥലത്തിലേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പേ ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സ്ഥലങ്ങൾ പെട്ടെന്ന് ചെന്ന് അതെടുക്കാൻ ശ്രമിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം, ആ ഒരു ശ്രദ്ധ നമ്മൾ പാലിക്കുക എന്നുള്ളത് ഈ സമയത്ത് വളരെ പ്രധാനമാണ്. മാത്രവുമല്ല, അഥവാ പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്ന്, രോഗിയെ ഭയപ്പെടുത്തരുത്. കാരണം ഒരു 70-80% ഇത് വിഷമില്ലാത്ത പാമ്പ് തന്നെ ആയിരിക്കും. പാമ്പുകൾ കടിച്ചാലും അവയിൽ നിന്ന് നമുക്കൊരു വിഷബാധ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആദ്യം തന്നെ രോഗിയെ ഭയപ്പെടുത്താതെ വിശ്രമിക്കാൻ അനുവദിക്കുക. പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആന്റി സ്നേക് വെനം, ഇതിനെതിരെയുള്ള പ്രതിചികിത്സ, ആന്റി സ്നേക് വെനം ആണ് നമുക്ക് ആശുപത്രികളിൽ ലഭ്യമായുള്ളത്. നമ്മുടെ പ്രദേശത്ത് ഇത് ലഭ്യമായ താലൂക്ക് ആശുപത്രി മുതൽ ലഭ്യമാണ്. ആ ആശുപത്രികളുടെ ലിസ്റ്റ് സർക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള ആശുപത്രിയിൽ തന്നെ പെട്ടെന്ന്, ആന്റി സ്നേക് വെനം ഉള്ള ആശുപത്രിയിലേക്ക് തന്നെ പെട്ടെന്ന് കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റ് അധികം നമ്മൾ ആ ഭാഗം കഴുകാം എന്നല്ലാതെ അത് മുറിച്ച് ചോര കളയുകയോ, പിന്നീട് മുറുകെ കെട്ടാതിരിക്കുക. പലപ്പോഴും മുറിവിന് മുകളിൽ മുറുകെ കെട്ടുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ മുറുകെ കെട്ടുന്നത് ചിലപ്പോൾ അപകടമാകാം. ഒരു വിരൽ കടത്താവുന്ന രീതിയിലെങ്കിലും അയഞ്ഞ രീതിയിലെ കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടാമുള്ളൂ, കെട്ടേണ്ട ആവശ്യം ഇല്ല. ആ രീതിയിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. മാത്രവുമല്ല, പാമ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി സമയം കളയരുത്. കാരണം ഏത് പാമ്പാണെങ്കിലും, നമ്മൾ പോളിവാലന്റ് ആയിട്ടുള്ള ആന്റി സ്നേക് വെനം, ഏത് പാമ്പാണ് കടിച്ചതെങ്കിലും ഒരേ തരമുള്ള ആന്റി സ്നേക് വെനം തന്നെയാണ് നമ്മൾ ആശുപത്രിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് പാമ്പ് ഏത് എന്ന് കണ്ടുപിടിച്ച് സമയം കളയാതെ രോഗി എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് വെനം കിട്ടുന്ന ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം.
0: മാഡം, മഴക്കെടുതി മൂലം പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ക്ലീനിങ് നടത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ നിലവിലുണ്ട്. മാഡം, അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇതിൽ ആദ്യം തന്നെ ഈ വെള്ളക്കെട്ടുണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികളിൽ എലിപ്പനി ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം പ്രളയത്തോടനുബന്ധിച്ച് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നത് എലിപ്പനിയാണ്. കഴിഞ്ഞ 2018 ഫ്ലഡിൽ നമുക്ക് എലിപ്പനിയുടെ കേസുകൾ വളരെയധികം പെട്ടെന്ന് കൂടുകയും, പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെയും പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാവരും ചേർന്ന് വളരെ ഊർജിതമായി ഇടപെട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞായിരുന്നു 2018. ഇത്തവണയും അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ എലിപ്പനി പെട്ടെന്ന് പകരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കുവാൻ പോകുന്നവർ, അത് ഇപ്പോൾ വൃത്തിയാക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി, റിലീഫിന് വേണ്ടിയൊക്കെ പോയിട്ടുള്ള വോളണ്ടിയേഴ്സ് അടക്കം അവിടെ ഉള്ള ജനങ്ങൾ എല്ലാവരും തന്നെ എലിപ്പനിക്കുള്ള പ്രതിരോധമായ ഡോക്സിസൈക്ലിൻ ഗുളിക, അത് ആഴ്ചയിൽ 200 mg വെച്ച്, എത്ര കാലം നമ്മൾ ഈ വെള്ളവുമായിട്ട് സമ്പർക്കത്തിലുണ്ട് അത്രയും ആഴ്ചകൾ 200 mg ഡോക്സിസൈക്ലിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തോടുകൂടി നല്ലപോലെ വെള്ളം കുടിച്ചുകൊണ്ട് കഴിക്കേണ്ടതുണ്ട്. അത് എല്ലാവർക്കും, ആ വെള്ളവും മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വന്ന എല്ലാവരും ഇത് കഴിക്കേണ്ടതാണ്. കുഞ്ഞുകുട്ടികളാണെങ്കിൽ 2 വയസ്സിൽ താഴെയും, അല്ലെങ്കിൽ ഗർഭിണികളാണെങ്കിൽ നമ്മൾ ഡോക്സിസൈക്ലിൻ കൊടുക്കുകയില്ല, അസിത്രോമൈസിനും അമോക്സിസിലിനുമാണ് കൊടുക്കുന്നത്. അത് ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം കഴിക്കുക. 8 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ഡോക്ടറുടെ ഉപദേശപ്രകാരം വെയിറ്റ് അനുസരിച്ച് വേണം കൊടുക്കുവാൻ. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 8 മുതൽ 12 വയസ്സ് 100 മില്ലിഗ്രാം ടാബ്ലറ്റ് മതിയാവും, ക്യാപ്സ്യൂൾ മതിയാകും. 12 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം 200 മില്ലിഗ്രാം ആഴ്ചയിൽ ഒഴിക്കൽ. ഒരു വട്ടമേ നമ്മൾ ഈ വെള്ളവുമായിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ആഴ്ച കഴിക്കുകയും ഒരു ആഴ്ച കൂടി അടുത്ത ഒരാഴ്ച കൂടിയുടെ കഴിച്ച് നമുക്ക് നിർത്താം. ഈ രീതിയിൽ ആ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല വൃത്തിയാക്കുവാൻ നമ്മൾ ഇറങ്ങുമ്പോഴും ഈ വെള്ളത്തിൽ സമ്പർക്കം വരുമ്പോഴും ഈ എലിപ്പനി പകരുന്നത് നമ്മുടെ കാലിലോ കയ്യിലോ തൊക്കിലുള്ള മുറിവുകളിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ കണ്ണിലോ വായിലൂടെയോ ഉള്ള അഴുക്ക വെള്ളം പ്രവേശിച്ചാൽ ആ രീതിയിലും, മലിനമായ വെള്ളം പ്രവേശിച്ചാൽ ആ രീതിയിലും നമുക്ക് എലിപ്പനി പടരും. അപ്പോൾ ആ ഒരു

0: സാഹചര്യം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. പക്ഷേ വെള്ളം കെട്ടുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തപ്പോൾ വൃത്തിയാക്കാൻ ഇറങ്ങുന്നവരൊക്കെ ബൂട്ടുകളും കയ്യുറകളും ഒക്കെ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. മുറിവുകൾ ഉണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഉപയോഗിക്കുക. ഈ വെള്ളത്തിൽ വെള്ളവുമായിട്ട് കോണ്ടാക്ട് വന്നതിന് ശേഷം എല്ലാവരും നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകാലുകൾ കഴുകുക, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വൃത്തിയാക്കുവാനായിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ഈ അവശിഷ്ടങ്ങളല്ലേ എല്ലാം മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ കിണർ വെള്ളവും ടാങ്കിലെ വെള്ളവും ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും, മലിനമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമാണ്. സാധാരണ ചെയ്യുന്നതിനെക്കാട്ടി ഇരട്ടി അളവിലുള്ള ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വേണം നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ ആണ് ചെയ്യേണ്ടത്. കാരണം വെള്ളം ആദ്യം കിണർ അരയ്ക്കുക, അതിനുശേഷം വരുന്ന വെള്ളത്തിൽ നമ്മൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചെങ്കിലും ഒരു തുടർന്ന് കുറെ ആഴ്ചകൾ തുടർന്ന് നമ്മൾ രണ്ട് ദിവസം വെച്ചെങ്കിലും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യണം. അതായത് 1000 ലിറ്റർ വെള്ളം, ഏകദേശം ഒരു തൊടി. അത് ചെറിയ തൊടിയും ഒത്തിരി ചെറിയ തൊടിയും ഒത്തിരി വലിയ തൊടിയാണെങ്കിൽ അതനുസരിച്ച് അളവ് മാറ്റണം. ഒരു ആവറേജ് തൊടി 1000 ലിറ്റർ വെള്ളമാണുള്ളത് ഒരു റിങ്ങിന്. 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ബ്ലീച്ചിങ് പൗഡർ, പുതിയ ബ്ലീച്ചിങ് പൗഡർ തന്നെ ഉപയോഗിക്കണം. കാരണം ബ്ലീച്ചിങ് പൗഡറിൽ 33% ക്ലോറിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് 5 ഗ്രാം മതിയാവുക. ഈർപ്പത്തോട് കോണ്ടാക്ട് വരുമ്പോഴും വായുവുമായിട്ടും സൂര്യപ്രകാശവുമായിട്ട് കോണ്ടാക്ടിൽ വരുമ്പോൾ ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ നഷ്ടപ്പെടാം. അതിനാൽ തന്നെ അത് പുതിയതായിട്ട് ഉള്ള ക്ലോറിനാണ് ബ്ലീച്ചിങ് പൗഡർ ആണെന്ന് ഉറപ്പാക്കുക. ഈ രീതിയിൽ കിണർ വെള്ളം നമുക്ക് സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യാം. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ക്യാമ്പുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും എല്ലാം ഭക്ഷണം പാചകം ചെയ്യാനും കുടിക്കാനും എടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇത് പിന്നീട് പച്ചക്കറികളും നമ്മുടെ വീടിനകത്തുള്ള സാധനങ്ങളും പാത്രങ്ങളും എല്ലാം മലിനമായിട്ടുണ്ടാവാം. അത് കഴുകുവാനായിട്ട് നമുക്കൊരു 150 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 10 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാം. ഈ 150 ഗ്രാമും ബ്ലീച്ചിങ് പൗഡറും ഒരു 2-3 ടീസ്പൂൺ സോപ്പും ഉപയോഗിച്ച് 10 ലിറ്റർ വെള്ളം, ആ അളവിലുള്ള വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ വീടിനകമൊക്കെ കഴുകാൻ. ആദ്യം സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഇത്തരത്തിൽ അണുവിമുക്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലീനിങ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊന്നും നമുക്ക് ക്ലോറിൻ ഉപയോഗിക്കാൻ പറ്റില്ല, ബാക്കി പ്രതലങ്ങൾ വീട് എല്ലാം കഴുകാൻ. പിന്നീട് ഈ ജന്തുക്കളൊക്കെ ചത്ത് അതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളുമൊക്കെ നിറഞ്ഞ് പറമ്പൊക്കെ വൃത്തികേടായിട്ടുണ്ടാകാം. ഈച്ചശല്യം അത് കാരണം ഉണ്ടാകും. അതിന് നമുക്കൊരു സാനിറ്റൈസിങ് മിക്സ്ചർ ഉപയോഗിക്കാം. കുമ്മായം അല്ലെങ്കിൽ നമ്മൾ ഈ നീറ്റുകക്ക, ആ രീതിയിൽ ലൈം എന്ന് നമ്മൾ പറയും. കുമ്മായം 1 കിലോ കുമ്മായത്തിന് 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന തോത്, 4:1 റേഷ്യോയിൽ 1 കിലോ കുമ്മായത്തിന് 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന തോതിൽ ഒരു മിശ്രിതം തയ്യാറാക്കാം. അതിനെ സാനിറ്റൈസിങ് മിക്സ്ചർ എന്ന് പറയും. ഇത് നമുക്ക് ഈ ജൈവ മാലിന്യം മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന പ്രദേശത്തേക്ക് വിതറുകയാണെങ്കിൽ ഈച്ചശല്യം ഒഴിവാക്കുകയും അവിടെ അണുവിമുക്തം ആക്കുവാനും നമുക്ക് സാധിക്കും. പിന്നീട് നമുക്ക് ജലജന്യ രോഗം തടയുക ായിട്ട് കുടിവെള്ളത്തിന്റെ ശ്രദ്ധയാണ്. അതിൽ തിളപ്പിച്ചാറ്റി തന്നെ കുടിക്കുക. 5 മിനിറ്റ് എങ്കിലും വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ക്യാമ്പുകളിലും പല പ്രളയബാധിത പ്രദേശങ്ങളിലും ക്ലോറിൻ ടാബ്ലറ്റുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ 1 ടാബ്ലറ്റ്, അതായത് 500 മില്ലിഗ്രാം ടാബ്ലറ്റ് 20 ലിറ്റർ വെള്ളം എന്ന കണക്കിന് ക്ലോറിൻ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാം. പിന്നീട് ചില സ്ഥലങ്ങളിൽ ക്ലോറിൻ ലിക്വിഡ് ആയിരിക്കും, അത് നമ്മൾ 20 ml ലിക്വിഡ് 1000 ലിറ്റർ. പക്ഷെ ക്ലോറിൻ ലിക്വിഡ് സാധാരണ ആളുകൾ എടുത്ത് ഉപയോഗിക്കരുത്, കാരണം അതിൽ നിന്ന് പെട്ടെന്ന് വാതകം പുറത്തേക്ക് വരികയും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നമുക്ക് കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വേറെ മാർഗമില്ലെങ്കിൽ ക്ലോറിൻ സൊല്യൂഷൻ വെച്ചുള്ള കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന രീതി, നമ്മൾ 100 ml വെള്ളത്തിൽ 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ, അതായത് അത് 15 ഗ്രാമിന്റെ 1/3 ക്ലോറിനായിരിക്കും. അപ്പോൾ ഒരു 5% എന്ന കണക്കിൽ നമുക്ക് ക്ലോറിൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. 100 ml 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ, ആ സൊല്യൂഷൻ എടുത്തിട്ട് അതിന്റെ 0.5 1/2 ml, അതായത് 1 ml എന്ന് വെച്ചാൽ 16 തുള്ളിയാണ്, അപ്പൊ 8 തുള്ളി ഈ 5% ക്ലോറിൻ സൊല്യൂഷന്റെ 8 തുള്ളി 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലും നമുക്ക് ക്ലോറിൻ സൊല്യൂഷൻ ഉപയോഗിച്ചും നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മാർഗം തിളപ്പിച്ചാറ്റുക എന്നുള്ളതാണ്. പിന്നീട് ഈ വൃത്തിയാക്കുവാൻ ഇറങ്ങുന്നവരെല്ലാവരും എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധം ശ്രദ്ധിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ പാറപ്പാടം എൻ സജീഷും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ടി ശ്യാംരാജ് വിശേഷാൽ തവിൽ, ഇന്ദിരാ നടേശൻ രചിച്ച മഹാഗണപതി നമോ നമോ എന്ന് തുടങ്ങുന്ന കൃതി, രാഗം ഹംസധ്വനി, ആദിതാളം.

ഇതുവരെ കേട്ടത് പാറപ്പാടം എൻ സജീഷും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ. ടി ശ്യാംരാജ് വിശേഷാൽ തവിൽ. ഇനി എസ് ജയശ്രീ പാടിയ ഭജൻസ് കേൾക്കാം. ശ്രീ ഗണേശ ചരണം എന്ന് തുടങ്ങുന്നു രാഗം തിലങ്ക്, ആദിതാളം പാപനാശം ശിവൻ കൃതി.

പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ വെച്ച് മറന്നോ? പേടിക്കണ്ട, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, മാർക്ക് ഷീറ്റുകൾ തുടങ്ങി എല്ലാ ഔദ്യോഗിക രേഖകളും ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ്. എവിടെയും എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ രേഖകൾ കാണിക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അപേക്ഷകൾ നൽകുമ്പോഴും ഡിജി ലോക്കർ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ തന്നെ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ.

നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇനി പരിപാടിയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321, 9495563 മറ്റൊരു നമ്പർ കൂടെയുണ്ട്: 9495963321. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. മാനുഷിക മൂല്യങ്ങളുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് അവയവദാനം. ഒരാളുടെ വേർപാടിന് ശേഷവും തന്റെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ മറ്റൊരാളിൽ ജീവന്റെ വെളിച്ചം പകരാൻ സാധിക്കുക എന്നത് മനുഷ്യരാശി കൈവരിച്ച ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ്. മരണത്തിലും മരിക്കാത്ത ഓർമ്മയായി മറ്റൊരാളുടെ ജീവിതത്തിന് കൂട്ടായി മാറുക എന്നതാണ് അവയവദാനത്തിന്റെ കാതൽ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി രണ്ട് പ്രധാന ദിനങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 3 ദേശീയ അവയവദാന ദിനമായി ആചരിക്കുമ്പോൾ, ലോകമെമ്പാടും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. ഗുരുതരമായ രോഗങ്ങൾ മൂലം ജീവിതത്തിനും മരണത്തിനുമിടയിൽ വിധിയോട് പൊരുത്തുന്ന അനേകം പേർക്ക് പുതുജീവിതം നൽകുക എന്നതാണ് ഈ ദിനാചരണങ്ങളുടെയെല്ലാം പ്രധാന ലക്ഷ്യം. ഇന്ന് അവയവദാനത്തെയും അനുബന്ധ വിഷയങ്ങളെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് കേരള സംസ്ഥാന ഓർഗൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ആണ്. നമുക്ക് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
2: സ്വാഗതം സർ.
1: സർ, അപ്പം കേസോട്ടോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: കേസോട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. കേരളത്തിലെ എല്ലാ അവയവദാന പ്രക്രിയയുടെ ഏകോപനവും അതിന്റെ പ്രവർത്തന നിരീക്ഷിക്കുകയും അത് റെഗുലേറ്റ് ചെയ്യുന്നതും ഒരു ഉത്തരവാദിത്വമാണ് കേസോട്ടോ നിർവഹിക്കുന്നത്. പിന്നെ നമ്മൾ സമൂഹത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, ആശുപത്രിയുടെ ഗുണനിലവാര പരിശോധന, ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതിന്റെ ഒരു സുതാര്യത, ഇതെല്ലാം പരിശോധിക്കുന്ന ഉത്തരവാദിത്വം കൂടെ കേസോട്ടോയ്ക്ക് ഉണ്ട്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ.
1: അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: ഓ, അതെ അതെ അതെ.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: നമസ്കാരം ബിജു.
3: ഈ നമ്മള് എന്തെങ്കിലും അസുഖങ്ങള് ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാന്നുള്ളത്?
2: ഏത് അസുഖമാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക്
3: എന്തെങ്കിലും ഇതിന് ഇപ്പം എനിക്ക് ഇപ്പൊ ഷുഗർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പേഷ്യന്റിന് ഇതിന് കൊടുക്കാൻ പറ്റുമോ?
2: നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാൻ പറ്റുന്ന അവയവം വൃക്കയും ഒരു ഭാഗം, കരളിന്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ മരണശേഷം നമുക്ക് ഒരു പ്രമേഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലോ അത് നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് കോർണിയ, അതായത് നേത്രപടലം ദാനം ചെയ്യാം, ഹൃദയം ദാനം ചെയ്യാം, കരൾ ദാനം ചെയ്യാം, വൃക്കകൾ ദാനം ചെയ്യാം. മരണശേഷം കുഴപ്പമില്ല, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ. ആ അതെ.
3: ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോ കേരള സർക്കാരിന് ഒരു അവാർഡ് കിട്ടിയല്ലോ സർ, അതിനെ കുറിച്ചൊന്ന് പറയാം.

0: ഓഗസ്റ്റ് 3-ാം തീയതി നമ്മളറിയാം ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് പല മേഖലയിൽ അവാർഡുകൾ നൽകിയിരുന്നു. അവയവദാന പ്രക്രിയയിൽ കേരളത്തിന് ലഭിച്ച അവാർഡ് മികച്ച പുനർജീവനം, അതായത് കേരളം കുറച്ചു കാലങ്ങളായി കുറേ അഭ്യൂഹങ്ങൾ കാരണവും മസ്തിഷ്കമരണാനന്തര അവയവദാനം കുറഞ്ഞു വന്നിരുന്നു, അതിനെ പുനർജീവിപ്പിച്ചതിന് ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് കേരള സർക്കാരിന് കെഎസ്ഒടിയുടെ പ്രോഗ്രാമിന് അവാർഡ് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് നമ്മൾ അവാർഡ് മാറ്റി.
1: അപ്പോൾ നമുക്ക് കേരളത്തിലെ അവയവദാനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൊതുവിൽ എങ്ങനെയാണ്? ഇപ്പം ഒരാൾക്ക് അവയവം ആവശ്യമായി വരാം, ഒരാൾക്ക് അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ.
0: നമ്മൾ രണ്ട് രീതിയിലാണ് അവയവദാന പ്രക്രിയ, ഒന്ന് മരിച്ചവരിൽ നിന്നുള്ള അവയവദാനം, ഒന്ന് ജീവിച്ചിരിക്കുന്ന അവയവദാന പ്രക്രിയയിൽ നിയമം അനുശാസിക്കുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്ന് മാത്രമേ അവയവം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതല്ല നമുക്ക് സുഹൃത്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അഭ്യുതകാംക്ഷ നമുക്ക് തരണമെങ്കിൽ അതൊരു കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അതായത് ആ അവയവ കൈമാറ്റത്തിൽ യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചൂഷണമോ ഉണ്ട് എന്ന് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയുണ്ട്. ആ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ബന്ധുവേതര അവയവദാനം സമ്മതമാകുള്ളൂ. അതല്ല നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരൻ സഹോദരി, ഭാര്യ, ഭർത്താവ്, കുഞ്ഞ മക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അവർക്ക് തരുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. അവരേത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടേണ്ടത് അവിടെ പോയി പരിശോധനയ്ക്ക് വിധേയമാകുകയും ശാസ്ത്രീയമായും ആരോഗ്യ മെഡിക്കൽ വിധത്തിലും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അവയവദാനത്തിന് പോകാവുന്നതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി ഗോപകുമാറാണ്.
1: ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം ഗോപകുമാർ.
2: ഡോക്ടർ, ഞാൻ ഒരു കാഴ്ച പരിപാടി ഉള്ളതായ ഒരാളാണ്.
0: എന്താ ഒന്ന് പറഞ്ഞു?
2: എനിക്ക് 70 വയസ്സ് പ്രായമുണ്ട്.
0: കേക്കാം കേക്കാം, പറഞ്ഞോളൂ.
2: അപ്പൊ രണ്ട് മൂന്ന് ആളുകൾ, സുഹൃത്തുക്കള്, അവരുടെ കണ്ണ് എനിക്ക് ദാനമായിട്ട് തരാമെന്ന് പറയുന്ന ആൾക്കാര് വളരെയേറെ എന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ കണ്ണ് അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റുമോ?
0: ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുക്കേണ്ട ആവശ്യമില്ല. ഗോപകുമാർ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിൽ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണ്ണാശുപത്രിയിലോ വന്ന് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് മരിച്ചവരിൽ നിന്ന് എടുക്കുന്ന നേത്രപടലം ഗോപകുമാറിന് തരാൻ പറ്റും.
2: ഞാനിത് ഇതിനെപ്പറ്റി ഒന്നും ആദ്യം ആലോചിച്ചില്ല. കാരണം ഞാൻ പഠിച്ചു കോളേജിലൊക്കെ പഠിച്ച് ജോലിയൊക്കെ നേടി 70 വയസ്സായി, ഇത് വേണമെന്നുള്ള ആഗ്രഹം ഇപ്പൊ ഇല്ലായിരുന്നു കുറെ കാലമായിട്ട്.
0: അല്ല, അത് സാരമില്ല.
2: ഇങ്ങനെ പറയുമ്പോ
0: അല്ല, ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ണെടുക്കാൻ പറ്റില്ല. നമ്മൾ മരിച്ചവൻ, പക്ഷെ നമുക്ക് ഇപ്പൊ യഥേഷ്ടം ലഭ്യമാണ്. ഇപ്പൊ അങ്കമാലി LF ഹോസ്പിറ്റലിലൊക്കെ വളരെ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കോർണിയ മാറ്റിവെക്കുന്ന ആശുപത്രിയിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മരിച്ചവരിൽ നിന്നുള്ള നേത്രപടലം ലഭിക്കുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും. അത് വയസ്സൊരു തടസ്സമല്ല.
2: അവര് ശരിക്കുള്ളത് ഈ കണ്ണൊക്കെ ദാനം ചെയ്യുന്നവരുടെ ഈ മരിച്ച എത്ര മണിക്കൂറിനുള്ളിൽ ഈ കണ്ണ് എടുക്കണം?
0: ഒരു 6 മുതൽ 8-12 മണിക്കൂറിൽ എടുക്കണം. കാരണം കണ്ണിന്റെ നേത്രപടലം ഡ്രൈ ആയി പോകും, വരണ്ടു പോകും. അപ്പൊ വരണ്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് എത്രയും വേഗം എടുക്കുന്നത് അത്രയും നല്ലതാ. അതെ അതെ അതെ അതെ. പക്ഷെ നമ്മൾ മരണസമയം ഉടൻ തന്നെ അടുത്ത ഐ ബാങ്കിനെ അറിയിക്കുന്നതാണ് ഉചിതം.
1: വിളിച്ചതന്നെ നന്ദി സാർ. മൃതസഞ്ജീവനി പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മൃതസഞ്ജീവനി പദ്ധതി പ്രധാനമായിട്ട് മസ്തിഷ്ക മരണാനന്തര അവയവദാനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഡോക്ടർമാരെ മസ്തിഷ്ക മരണ നിർണയത്തിന് പ്രാപ്തരാക്കുക, ട്രെയിനിങ് കൊടുത്ത് പ്രാപ്തരാക്കുകയാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ ICU നമ്മളൊരു വളരെ സിവിയർ ആയിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി ഉള്ള ഒരു പേഷ്യൻ്റ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ നമ്മൾ ഒരു റുട്ടീനായിട്ട് ഒരു ബ്രെയിൻ ഡെത്ത് ഡിറ്റർമിനേഷൻ, അതായത് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരണം നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നത് സാധാരണ സ്വാഭാവിക മരണം നിർണ്ണയിക്കുന്നതിൽ കുറച്ചും കൂടെ ഒരു സങ്കീർണമാണ്. ഏകദേശം ഒരു 10-12 ക്ലിനിക്കൽ പരിശോധനകളും ആപ്നിയ ടെസ്റ്റിന് വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളൊരു ടെസ്റ്റും ഒക്കെയുണ്ട്. അത് 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം 4 ഡോക്ടർമാരെ സംഘമാണ് ചെയ്യേണ്ടത്. ആ സങ്കീർണതകൾ കാരണം കുറച്ചൊരു വിമുഖത ഡോക്ടർമാരുടെ അടുത്തുണ്ട്, ICU പിന്നെ ആശുപത്രികൾക്കും ആ ഒരു വിമുഖതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ

0: ശാക്തീകരിച്ച് ഡോക്ടർമാരെ ഇത് എങ്ങനെയാണ് മസ്തിഷ്കമരണം നിർണ്ണയിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എന്താണ് നിയമസാധുത, അതെല്ലാം അതിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ സമൂഹത്തിൽ ബോധവൽക്കരണത്തെക്കാൾ ഉപരി ആശുപത്രിയിൽ ഒരു ICU ഒരു മസ്തിഷ്കമരണം സംബന്ധിച്ച വ്യക്തി കിടന്നാൽ ആ പ്രക്രിയ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ബന്ധുക്കളുടെ അടുത്ത് സംവദിക്കണം, എങ്ങനെ അവയവദാന സന്നദ്ധത ആരായണം, ആ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഈ ഒരു വർഷം ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് പ്രോബബ്ലി നമുക്ക് ആ അവാർഡ് തന്നെ ലഭിക്കാനുള്ള കാരണം. സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉദ്ദേശം.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ?
2: ഉദയകുമാർ, ആലപ്പുഴ, കൃഷ്ണപുരം.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോ?
2: ഡോക്ടറെ നമസ്കാരം.
0: നമസ്കാരം ഉദയകുമാർ.
2: സാറെ, ഈ പരിപാടി ഇന്ന് കൊണ്ടുവന്നതും ഈ അറിവില്ലാത്തവർക്ക് കേൾക്കാൻ കഴിയുന്നതും പിന്നെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാൻ ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. 61 വയസ്സായി, സർവീസ് ഇരുന്ന ആളുമാണ്. പക്ഷെ ഇത് എന്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് ഒരു ചോദ്യം. രണ്ടാമത് പിന്നെ നമ്മളുടെ അവയവ സ്ട്രോക്കൊക്കെ വന്ന ഒരാളാണ്, കൊടുക്കാൻ പറ്റുമോ?
0: പറ്റും. സ്ട്രോക്ക് നമുക്ക് തലച്ചോറിനല്ലേ നമുക്ക് ചെറിയ ഡാമേജ് ഉണ്ടായിട്ടുള്ളൂ. എന്നാ ഒരിക്കലും മറ്റുള്ള അവയവങ്ങൾ മെഡിക്കൽ പരിശോധനയിൽ നല്ല അനുയോജ്യമാണെങ്കിൽ മരണസമയത്ത് നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ അവയവം ദാനം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, ഈ കേരള ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, KSOTO എന്ന് പറയും. ആ വെബ്സൈറ്റിൽ മക്കളും എല്ലാം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് മരണാനന്തര അവയവദാനത്തിൽ പ്ലെഡ്ജ് ചെയ്യാം. അത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇത് ഓൾറെഡി അറിയാമെങ്കിൽ അവരടുത്ത് പറയാം, എൻ്റെ അച്ഛൻ മരണസമയത്ത് അവയവദാന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ അതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത്. അതെ, പറഞ്ഞോളൂ. പറ്റും പറ്റും പറ്റും പറ്റും പറ്റും. ഏറ്റവും പ്രധാനം നമുക്ക് അവയവദാന സന്നദ്ധത ഉണ്ടെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ആ ഒരു സന്നദ്ധത അറിയിച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ബന്ധുക്കളിലെ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കേണ്ടത്. അല്ല, അതാ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബന്ധുക്കൾക്ക് അത് അറിയാത്തോണ്ടാ ഇപ്പൊ ഉദയകുമാർ പറഞ്ഞിരുന്നത്, അവരെ അറിയുന്നില്ലല്ലോ ഇങ്ങനെ സന്നദ്ധ ഉണ്ടെന്ന്. അതുകൊണ്ട് അത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വീട്ടിൽ അതൊരു ചർച്ചയാക്കുക. അതെ, ഓൺലൈൻ വഴി ചെയ്യണം.
1: സാറ് നേരത്തെ പറഞ്ഞത് അവയവദാന പ്രതിജ്ഞ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് KSOTO ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ആധാർ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ട് ഡോണർ കാർഡ് സ്വന്തമാക്കാം. ഇൻ കേസ് അങ്ങനെ ഡോണർ കാർഡ് ഒന്നും സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരാള് ഇത്തരം പ്രൊസീജിയർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, മരണശേഷം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ശരീര അവയവങ്ങൾ ദാനം ചെയ്യാൻ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ
0: ഉണ്ടെങ്കിൽ
1: ആ വ്യക്തിയുടെ മുന്നേയുള്ള പെർമിഷൻ
0: വേണമെന്നില്ല. മുന്നേയുള്ള പെർമിഷൻ ഒരു പ്രയോജനം, നമ്മുടെ ബന്ധുക്കൾ ഓൾറെഡി നമ്മുടെ ആഗ്രഹം അറിഞ്ഞിരിക്കും. മറ്റത് ബന്ധുക്കൾക്കും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പം എൻ്റെ അച്ഛൻ ഇഷ്ടമായിരുന്നോ അച്ഛൻ്റെ അവയവങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അവയവം കൊടുക്കുന്ന. അത് ഒഴിവാക്കാൻ ബന്ധുക്കൾക്ക് ആ ഒരു അവയവദാന സന്നദ്ധതയുടെ തീരുമാനം എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാകും. നമ്മൾ നേരത്തെ ജീവിച്ചിരിക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് ആധാർ എനേബിൾഡ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോൺ നമ്പറും കൂടെ അതിനകത്ത് കൊടുക്കണം. അപ്പോൾ അലേർട്ട് വരും, ഇന്ന ആള് ഡൊണേറ്റ് ചെയ്യാൻ ഇന്ന് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഉപകാരം കൂടെ ഉള്ളത്, നമുക്ക് എന്ന് വേണ്ടി അൺപ്ലഡ് ചെയ്യാം. ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ഈ സിസ്റ്റത്തിനോട് എനിക്ക് കുറച്ച് അവിശ്വാസമുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല, അപ്പം തന്നെ നമുക്ക് അൺപ്ലഡ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലഡ് ചെയ്യുന്നുണ്ട്, എന്തായാലും നമ്മൾ ഏതെങ്കിലും ആശുപത്രി ഇപ്പോൾ ഉടനെ അവയവമെടുക്കും അങ്ങനെയില്ല. ബന്ധുക്കളാണ് തീരുമാനമെടുക്കേണ്ടത്. രണ്ട് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റും.
1: പക്ഷേ ഈ മരണം പോലെയുള്ള ഒരു ഇമോഷണൽ ആയിട്ടൊരു സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും.
0: അതാണ് പ്ലഡ്ജ് ചെയ്തു എന്നും നമ്മൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്ലഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്വം പ്ലഡ്ജ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇത് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എൻ്റെ മരണസമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കണമെന്ന് അവരെയും കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ചെയ്യും, നമ്മൾ മരണസമയത്ത് ആരും അറിയത്തില്ല, ഡോക്ടർമാർക്ക് ഇത് ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. പല ആളുകൾക്കും വിചാരിക്കുന്നത് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ

0: അതടിച്ച് നോക്കിയിട്ട് ആ പ്ലഡ് ചെയ്തായിരുന്നു ഇവനെ രക്ഷപ്പെടുത്തേണ്ട, ഇവൻ്റെ ഓർഗനൊക്കെ എടുക്കാം. അങ്ങനെയല്ല, ഫ്ലഡ് ചെയ്ത ആൾക്കും ഫ്ലഡ് ചെയ്തതിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇയാളുടെ ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ മാത്രമേ, ആധാർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇന്ന ആൾ ഫ്ലഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സീക്രസിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആശയങ്ങൾ ഫ്ലഡ് ചെയ്തതുകൊണ്ട് എന്തായാലും ആശുപത്രി പോയിട്ട് ഓവയും എടുക്കും എന്നുള്ളൊരു ഇതേ വേണ്ട, പേടിയേ വേണ്ട. അത് നിങ്ങൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ സർക്കാർ ചെലവിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതാണോ?
0: കേസോട്ടയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ട് തരത്തിലാണ് ഫണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഒന്ന് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിൻ്റെ ഫണ്ട്. അപ്പം ഞങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളവും പിന്നെ ബോധവൽക്കരണ ശമ്പളവും ട്രെയിനിങ് പ്രോഗ്രാമിനും എല്ലാം വിവിധ ഘടനകളിലായിട്ട് നമുക്ക് എല്ലാ വർഷവും. ഏറ്റവും കേരളത്തിൽ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വിമാനമാർഗം അവയവം കൊണ്ടുപോകുന്നത് പോലും സർക്കാർ ചെലവിലാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തുമില്ല. നമ്മൾ എട്ടോളം ഹൃദയം ഈ വർഷം, കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ മാറ്റിവെച്ച എല്ലാം സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹെലികോപ്റ്റർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത്. അതുകൊണ്ട് സർക്കാർ വളരെ സബ്സിഡൈസ്ഡ് ആയിട്ട്, പിന്നെ അറിയാം നേരത്തെ പറയാം, ജി എറണ ഹോസ്പിറ്റലിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റും ഹൃദയം മാറ്റിവെക്കലും നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയം മാറ്റി. അപ്പോൾ എല്ലാ രീതിയിലും സർക്കാരിൻ്റെ വളരെ പിന്തുണ ഈ അവയെ മാറ്റിവെക്കൽ രംഗത്തുണ്ട്. ഇപ്പോൾ
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ.
2: കൊല്ലം ജില്ല കുടിച്ചോളും സദാശിവനാണ്.
1: ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
2: അവയവദാനത്തിന് പ്രായപരിധി വല്ലതും ഉണ്ടോ?
0: ഇല്ല, നമ്മൾ മരിച്ച ശേഷമുള്ള അവയവദാനത്തിന് പ്രായപരിധിയൊന്നുമില്ല. നമ്മുടെ അവയവം നല്ല എന്താ പറയുക, നല്ലതായിട്ട് കാത്തുസൂക്ഷിച്ച അവയവമായിരിക്കണം. നമ്മൾ കേടുപാടുകളൊന്നും ഇല്ലാത്ത അവയവമാണെങ്കിൽ ഏത് വയസ്സിൽ വേണമെങ്കിലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. 80 വയസ്സാണെങ്കിലും നമ്മുടെ ലിവറൊക്കെ വളരെ കണ്ടീഷനാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മസ്തിഷ്കമരണം സംഭവിക്കണം, നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാം. വയസ്സൊരു തടസ്സമല്ല മരണാനന്തര അവയവദാനത്തിന്. അതെ അതെ, രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചിരിക്കണം. ഞാനിങ്ങനെ ഞാൻ മരിച്ചാൽ വെറുതെ കൊണ്ട് കത്തിച്ചൊന്നും കളയരുത്, എന്റെ അവയവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ആഗ്രഹമെന്ന് അവരെയും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അതും രജിസ്റ്റർ ചെയ്യണം. അത് മെഡിക്കൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് അത് അറിയിക്കേണ്ടത്. കാരണം ബോഡി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ പഠനാവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബോഡിയിൽ നിന്ന് വേറെ കോശങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരുന്നാൽ മതി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ അവര് ബോഡി ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു
1: തരും.
0: അതെ അതെ, സദാശിവ
1: താലൂക്ക് ആശുപത്രിയിൽ.
0: താലൂക്ക് ആശുപത്രിയിൽ പറ്റില്ല,
1: പറ്റില്ല, മെഡിക്കൽ കോളേജുകളിലാണ്. സാർ, ഇപ്പോൾ ഇതുപോലെ ഡോണർ കാർഡ് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു. ഇപ്പം ബന്ധുക്കൾക്ക് അറിയാം അവയവങ്ങൾ ദാനം ചെയ്യാൻ പുള്ളി സന്നദ്ധനായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ആ ബന്ധു എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വീട്ടിൽ കിടന്നാണ് മരണം സംഭവിക്കുന്നത് ഒക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത് അടുത്തുള്ള ആശുപത്രിയെ സമീപിക്കുകയാണോ, എങ്ങനെയാണ്?
0: നമ്മൾ വീട്ടിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നമുക്ക് അവയവം ആകെ കൂടെ കോർണിയ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വേറെ കോർണിയും പ്ലസ് സ്കിന്നും എടുക്കാൻ പറ്റും. ഇത് രണ്ടുമേ പറ്റുള്ളൂ. അതും നിശ്ചിത സമയത്തുള്ള എടുക്കുകയും ചെയ്യണം. മറ്റത് അവയവം എടുക്കണമെങ്കിൽ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം നിലനിർത്തുന്ന അവസ്ഥയിൽ മാത്രമേ മറ്റുള്ള ഓർഗൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടും രണ്ട് ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്നതും സ്വാഭാവിക മരണവും, സ്വാഭാവിക മരണത്തിലും കോർണിയ അതായത് നേത്രപടലവും സ്കിന്നും എടുക്കാം, അതായത് ത്വക്കും എടുക്കാം. മറ്റുള്ള വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി കിടക്കുന്ന ഒരാൾ മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ എല്ലാ ആന്തരിക അവയവങ്ങളും ഉപയോഗിക്കാം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: ഇത് കണ്ണൂരാണ്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കണ്ണൂരാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
3: സാർ, ഞാൻ വിളിച്ചത് നമ്മളെ കണ്ണുണ്ടല്ലോ, ആ കണ്ണ് ഇപ്പൊ തീരെ കാഴ്ചയില്ലാത്തവർക്ക് ഇപ്പൊ അവയവം മാറ്റാൻ പറ്റുമോ? തീരെ പഴകിയത്
0: അതല്ല, കണ്ണിന്റെ നേത്രപടലമാണ്.

0: തിണ്ടത്തെ വേറെ അവയവങ്ങളും.
1: അത് തീരെ പ്ലെയിൻ ആണ്. അപ്പോ കാണിച്ചുമ്പോൾ ഞരമ്പിന്റെ പ്രശ്നം വരുമ്പോ അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നല്ലോ.
0: ഇല്ല, ഞരമ്പിന്റെ പ്രശ്നമല്ല, നമുക്ക് കോർണിയയ്ക്ക് മാത്രം, അതായത് നേത്ര പടലം കാരണമുള്ള അന്ധതയ്ക്ക് മാത്രമേ കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് അന്ധത മാറ്റാൻ പറ്റുള്ളൂ. കണ്ണിന്റെ ഞരമ്പുകൾക്കുള്ള കേടുകൾക്ക് കണ്ണ് മാറ്റി വെക്കാൻ നടക്കത്തില്ല.
1: ശരിയാണ്.
0: അതെ.
1: അപ്പോ ഒരു ചേച്ചിയൊക്കെ പറയുന്ന നരമ്പിന് ശേഷം കംപ്ലൈന്റ് വന്നാലും അത് മാറ്റാൻ
0: അല്ല അല്ല അല്ല,
1: പറ്റില്ല.
0: നേത്രപടലത്തിന് മാത്രമേ പറ്റുള്ളൂ, മറ്റത് ലെൻസിനാണ് ഒപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തിമിര ശസ്ത്രക്രിയ വെച്ച് മാറ്റാം. നേത്രപടലത്തിന് മാത്രമേ കോർണിയ എന്ന് പറയുന്ന ട്രാൻസ്പ്ലാന്റ് കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടുള്ളൂ. ഞരമ്പുകൾക്ക് നമുക്കൊന്നും
1: ശരിയാണ്.
0: ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ശരി,
2: ഓക്കെ, വിളിച്ചതിന് നന്ദി സർ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്വാഭാവിക മരണം, ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലോ വീട്ടിൽ വെച്ചോ ഉണ്ടാകുന്ന സ്വാഭാവിക മരണത്തിന് ശേഷം എൻ്റെ കിഡ്നി, കരൾ തുടങ്ങിയ ഭാഗങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അത് മസ്തിഷ്ക മരണത്തിന് ശേഷം സാർ പറഞ്ഞ പോലെ വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രൊസീജിയർ ആണെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. അപ്പോൾ അതിനൊരു വ്യക്തമായിട്ടൊരു മറുപടി പറയാമോ?
0: അതായത് നമ്മള് സർക്കുലേഷൻ, രക്തസംക്രമണം ഉണ്ടായിരിക്കണം ബോഡിക്ക്, ഓർഗൻസിനെല്ലാം, ലിവറിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും. ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓർഗൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത്, ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന കാർഡിയാക് ഡെത്ത് നേരത്തെ ഒരു പ്ലാൻഡ് ഡെത്താണ്. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് ബി പി കുറഞ്ഞു, പൾസ് കുറഞ്ഞു, അങ്ങനെ മരിക്കാൻ നമുക്കറിയാം ഒരു അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. അങ്ങനെയുള്ളവരിൽ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി മരണം സംഭവിച്ച് 5 മിനിറ്റിന് ഉള്ളിൽ അവയവമെടുക്കാവുന്ന പ്രക്രിയയിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവയവമെടുക്കാം. അതിന് ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയക് ഡെത്ത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഡൊണേഷൻ ആഫ്റ്റർ സർക്കുലേറ്ററി ഡെത്ത്, മറ്റത് ഡൊണേഷൻ ആഫ്റ്റർ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ ഡൊണേഷൻ മസ്തിഷ്ക മരണാനന്തര അവയവദാനം. അല്ലാത്തതും സംഭവിക്കാം, പക്ഷേ ഇൻ ഹോസ്പിറ്റലായിരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ അവയവമെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കണം. അത് ഇന്ത്യയിൽ അത്ര പ്രാവർത്തികമായിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ അതും നടക്കുന്നതായിരിക്കും. പക്ഷെ വീട്ടിൽ വെച്ചത് നമുക്ക് പറ്റില്ല.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയാണ്. പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321.
2: നമുക്ക് പരിപാടി തുടരാം. ചേട്ടാ, നമുക്കിപ്പോൾ ബ്രെയിൻ ഡെത്ത് കൂടുതൽ സംഭവിക്കുന്നത് അപകട മരണങ്ങളിലാണല്ലോ. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അവയവദാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു തടസ്സം എന്തായിരിക്കും?
0: കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ റോഡ് അപകട മരണ നിരക്കുള്ള ഇടത്തിൽ ഏകദേശം 4000 പ്രതിവർഷമാണ് മരണം. പക്ഷെ നമ്മുടെ ഡൊണേഷൻ നമ്പറൊക്കെ 25 മുതൽ 30 വരെയൊക്കെ ഉള്ളൂ. അതിൻ്റെ കാരണം കുറച്ച് പേര്, ഇപ്പം നമ്മൾ ടു വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ മസ്തിഷ്ക മരണമല്ല സംഭവിക്കുന്നത്, ഓൺ ദ സ്പോട്ട് ഡെത്താണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റുള്ള അവയവങ്ങളുടെ ഇഞ്ചുറി കാരണം, ലിവറിൻ്റെയോ കിഡ്നിയുടെയോ, കാരണം വയറിലൊക്കെ ഇടിയുണ്ട് അങ്ങനെ. അപ്പോൾ ബ്രെയിൻ ഡെഡ് ആൾക്കാരുടെ എണ്ണം നമുക്ക് കുറച്ച് കുറവാണ് കേരളത്തിലെ റോഡ് അപകടം. പിന്നെ രണ്ടാമത്തെ, മസ്തിഷ്ക മരണം സംഭവിച്ച് ഐ സി യു കിടക്കുന്ന രോഗിക്ക് ആ ഒരു മസ്തിഷ്ക മരണം, നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചോളാം, മരണ നിർണയം നടക്കുന്നില്ല. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു ബ്രെയിൻ ഡെഡ് ആണെന്ന് ബന്ധുക്കളുടെ കൺവേ ചെയ്യാനൊരു മടിയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സയൻറ്റിഫിക് ഒരു എംപവർമെൻ്റ് ശാക്തീകരണം കൊടുക്കേണ്ടതുണ്ട്. അതൊന്ന്. അത് കഴിഞ്ഞ് ഇൻ കേസ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ തന്നെ അത് ബന്ധുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല, അവരുടെ അടുത്ത് സംസാരിക്കുന്നില്ല ഇങ്ങനെ മസ്തിഷ്കം. പിന്നെ ബന്ധുക്കളുടെ അടുത്ത് ഈ അവയവദാനത്തിൻ്റെ സാധ്യത പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല ലെവലിലാണ് നമ്മുടെ ഈ തടസ്സങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാ ലെവലിലും അവരുടെ ഒരു ആശങ്ക, ഇനി മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓ ഇത് എൻ്റെ മകനെ ചികിത്സിക്കാതെ അവയവമെടുക്കാനുള്ള ആശുപത്രിയുടെ താല്പര്യമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർമാർ വിചാരിക്കുക, അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല. അപ്പൊ ഇതിന് അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു

0: ഒരു സൈഡിൽ ഈ കമ്മ്യൂണിറ്റി പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരെയും ബോധവൽക്കരിക്കണം. പിന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. ആ സമയത്ത് മരണനിർണയത്തിനോടൊപ്പം നമ്മൾ അവയവും കൂടെ ചോദിക്കണം. അതൊരു ഒരു ഡിഫിക്കൽട്ടാണ്. നമ്മൾ അത്ര ഒരു എളുപ്പം സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല അത്. അതിന് കുറച്ച് നല്ല സങ്കീർണതകളുണ്ട്. കാരണം ആ ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത് ഡോക്ടർമാർക്ക് ആക്ച്വലി ഒന്നാമത്തെ കാര്യം അവർക്ക് ആ സമയം ഉണ്ടാകത്തില്ല. ആ ബന്ധുക്കളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് അവരത് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് വസ്തുശോധന പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം ഈ അവയവദാനത്തിൻ്റെ പ്രക്രിയയെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സാവകാശം ചിലപ്പോൾ പല ആശുപത്രികളിലും, കാരണം ഈ ഈ കിടക്കുന്ന രോഗികളെല്ലാം ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർമാരൊക്കെ ഇല്ലായിരിക്കും. അവരല്ലാതെ തന്നെ തിരക്കുള്ള അവരുടെ ഓരോ സർജറികളും 10-12 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ആശുപത്രികൾ തന്നെ അതിനൊരു കൗൺസിലിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ആളുകൾക്ക് എളുപ്പമായിരിക്കും ഡിസൈഡ് ചെയ്യാൻ. ആ ഒരു തടസ്സമുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ? സംസാരിച്ചോ.
0: നമസ്കാരം.
2: എനിക്ക് മരണശേഷം എന്റെ ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്. ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യുമ്പോഴത്തേക്ക്
0: പറ്റും പറ്റും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയി ബന്ധപ്പെടേണ്ടി വരും ബോഡി ഡൊണേഷൻ. പക്ഷെ നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പറയണം, ഞാൻ മരിച്ചാൽ ആദ്യം ഐ ബാങ്കിനെ വിളിച്ച്, അതായത് കണ്ണ് നേത്ര ബാങ്കിനെ വിളിച്ച് എനിക്ക് കണ്ണ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കണ്ണ് ആദ്യം കൊടുക്കുക, അതിനുശേഷം ബോഡി വിട്ടുകൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും രണ്ട് ആൾക്കാരാണ് ചെയ്യേണ്ടത്. അതായത് നേത്ര ബാങ്കാണ് കണ്ണെടുക്കുന്നത്, മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടുപേരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കുണ്ട്. അപ്പോൾ ബന്ധുക്കളെയാണ് നമ്മൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് നേത്രവും പടലവും കൊടുക്കണം, എനിക്ക് എൻ്റെ ശരീരവും ദാനം ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കാണ്. ചോദിച്ചോളൂ. അതെ, വളരെ അതെ, വളരെ
2: ശരിയാണ്.
0: എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ എന്തായാലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ ഉടൻ ഓടിയെത്തുമല്ലോ. അപ്പൊ അവരടുത്ത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നാല് അവർക്ക് ആ തീരുമാനം എടുക്കാൻ കുറച്ചൊരു എളുപ്പമായിരിക്കും. അതെ, അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് ബന്ധപ്പെടേണ്ടത്. അനാറ്റമി ആ മറ്റേ കണ്ണുകൾക്കാണെങ്കിൽ നേത്ര ബാങ്കിലാണ് ബന്ധപ്പെടേണ്ടത് കേട്ടോ. അതും ആലപ്പുഴ തന്നെ ഉണ്ട്, ആ മെഡിക്കൽ കോളേജ്. ആ ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നേത്രപടലത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്.
1: സാർ, ഇപ്പോൾ കേരളത്തിൻ്റെ അവയവദാന ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ പല സിനിമകളും അതിനെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില സിനിമകൾ വളരെയധികം അവയവദാനത്തെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാർക്ക് അവബോധമുണ്ടാക്കാനും വളരെയധികം നന്നായിട്ട് പ്രവർത്തിച്ചു. സിനിമ കണ്ട ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് അവയവദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ മറ്റ് ചില സിനിമകൾ അതിലെ ഇന്ന ചൂഷണം ഉണ്ടാകാം, ചില ആശുപത്രികൾ ഇതിൽ പങ്കാളികളാകാം എന്നുള്ള തരത്തിലുള്ള സിനിമ, അത് കലാപരമായ ആവിഷ്കാരം മാത്രമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി പല ആൾക്കാരും, സന്നദ്ധത ഉണ്ടായിരുന്ന ആൾക്കാർ പിന്മാറിയതായിട്ട് സാർ അനുഭവം ഉണ്ടായിരിക്കും. അപ്പം ഈ മാധ്യമങ്ങൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് ഇടപെടണം? പല യൂട്യൂബ് ചാനലുകളും ഇല്ലാത്ത അവരുടെ ഒരു റീച്ചിന് വേണ്ടിയൊക്കെ പല ന്യൂസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ മനുഷ്യന് കിട്ടേണ്ടുന്ന ഒരു അവയവം, ആവശ്യമുള്ളവന് കിട്ടേണ്ടുന്ന ഒരു അവയവം കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ.
0: ഉണ്ടുണ്ട്, വളരെ ശരിയാ. കാരണം നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വളരെ പോരായ്മ എന്ന് പറഞ്ഞാൽ അവർ എഡിറ്റഡ് ആയിട്ടല്ല വാർത്തകൾ വരുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ തെറ്റായ വാർത്ത പ്രചരിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്യും. പിന്നെ പണ്ട് പോലത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളായിരുന്നാലും പത്രമാധ്യമങ്ങളായാലും അവരുടെ എഡിറ്റഡ് വേർഷനും അതിൻ്റെ ഫാക്ട് ചെക്കും എല്ലാം ചെയ്തിട്ടാണ് പബ്ലിക്കിൽ കൊടുക്കുന്നത്. ഇവിടെ ഫാക്ട് ചെക്ക് സമയം നല്ല, എനിക്ക് വേണമെങ്കിൽ ഇന്ന് ഒരു 30 സെക്കൻഡ്

0: സയൻസിലൊരു വാർത്ത പ്രചരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പം തെറ്റും ശരിയും തിരിച്ചറിയാൻ പോലും സമയം മെനക്കെടാതെ ഫോർവേഡ് ചെയ്യുന്ന വാർത്തകളുണ്ട്. കാരണം എൻ്റെ ഫോണിൽ തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു എനിക്ക് ഇന്ന ആൾ ഇന്ന ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്, വൃക്കകളും കരളുകളും ലഭ്യമാണ്, ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ഫോൺ നമ്പർ തരാം. അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുജനം മനസ്സിലാക്കേണ്ടത്, മസ്തിഷ്കമാണ് കൃത്രിമമായി നിർണ്ണയിക്കപ്പെടാൻ സാധിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, 4000 റോഡപകട മരണങ്ങൾ ഒരു വർഷം സംഭവിക്കുമ്പോൾ നമുക്ക് ആകെ കൂടെ മസ്തിഷ്കമാനം നിർണ്ണയിച്ച് നടത്തുന്നത് 25-26 അവയവദാനം ആണ് നടക്കുന്നത്. ഇത് അവയവദാതാക്കളാണുള്ളതെന്ന്. പക്ഷേ നമുക്ക് കേരളത്തിൽ 1500 മുതൽ 1600 ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. അത്രയും ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ മെജോറിറ്റി നമ്മൾ ലിവിങ് ഡോണർ എന്നാണ്, ജീവിച്ചിരിക്കുന്നതാണ് എടുക്കുന്നത്. അത് വിദേശ രാജ്യങ്ങൾ നേരെ തിരിച്ചാണ്. മെജോറിറ്റിയും മരണാനന്തര അവയവദാനവും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ലിവിങ് ഡോണറിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ആരോഗ്യ രംഗം മാറേണ്ടത്.
1: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് സ്ഥലം പറയാമോ?
2: എന്റെ പേര് രാജേന്ദ്രൻ, ഞാൻ കണ്ണൂർ.
1: സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ.
0: രാജേന്ദ്രൻ സംസാരിച്ചോളൂ.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം.
2: ഞാൻ 2013 കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എന്റെ ബോഡി മൊത്തം കൊടുത്തതാണ്.
0: എന്താ,
2: കണ്ണാശുപത്രി ആയിട്ട് അവർക്ക് അന്ന് ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. എനിക്ക് 63 വയസ്സുണ്ട്. ഷുഗറും പ്രഷറും ഉണ്ട് അത്യാവശ്യം. ഞാൻ ആരോഗ്യമായിട്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. മദ്യപാനിയോ പുകവലിക്കുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സംശയം എന്താ വെച്ചാല്, സംശയം എന്നല്ല, എനിക്കൊരു ആഗ്രഹമാണ് സാറ്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്റെ അവയവങ്ങൾ കൊടുക്കാൻ ഈ ആശുപത്രി സമ്മതിക്കുമോ, ഞാൻ കൊടുത്തു പോയത് കൊണ്ട് എന്നാണ് എന്റെ ചോദ്യം.
0: അത് നമ്മള് മറ്റേ മുഴുവനുള്ള ശരീരം ദാനം ചെയ്ത് മരണാനന്തര അവയവദാനമാണ്. നമ്മള് മരിച്ച ശേഷം എൻ്റെ ശരീരം, മൃതശരീരം അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുക. ഇത് ഇപ്പോൾ പറയുന്ന ആഗ്രഹം എന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവം ഏതെങ്കിലും ഒരു വേണ്ട വ്യക്തിക്ക് കൊടുക്കണം, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ, പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം വെച്ചാൽ, കിഡ്നി ഡയബറ്റീസ് ആയതുകൊണ്ട് നമുക്ക് കിഡ്നി ഉപയോഗിക്കാൻ പറ്റില്ല. ലിവറിൻ്റെ കാര്യം, ലിവർ സാധാരണ പ്രമേഹ രോഗികൾക്കെല്ലാം ഫാറ്റി ലിവർ എന്നുള്ളൊരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് വൃക്ക കരളുകളും ദാനം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു അവയവദാനം നിങ്ങളെ സംബന്ധിച്ചോളം കുറച്ചൊരു മെഡിക്കൽ കാരണം കൊണ്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ മരിച്ച ശേഷം അവയവങ്ങൾ, എല്ലാ അവയവങ്ങളും കൊടുക്കാൻ സന്നദ്ധത, ബോഡി മാത്രമല്ല അവയവം കൊടുക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് ഇപ്പം തന്നെ പ്രകടിപ്പിക്കാനും സുഹൃത്തുക്കളെ അത് അറിയിക്കുകയും കൂടെ ചെയ്യണം. ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അറിയത്തില്ലല്ലോ നമ്മൾ മരിക്കുന്ന സമയം എന്താ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ ആഗ്രഹം സുഹൃത്തുക്കളെയും കൂടെ അറിയിച്ചാൽ നേത്രപടലവും വേറെ മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ള അവയവങ്ങളും, അതല്ല സ്വാഭാവിക മരണം വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നേത്രവും ദാനം ചെയ്യാം. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പോലെ മൃതശരീരം മുഴുവനായിട്ടും ദാനം ചെയ്യാം.
2: ഞാനിത് സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോ അറിയാനും കാണാനുമായിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ ഫ്രെയിം ചെയ്ത് എന്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്.
0: വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്.
2: പിന്നെ വരുന്ന പുതുതായിട്ട് ആരെന്നെ കാണാൻ വരുന്ന അവരെ ഇത് കാണിച്ചു കൊടുക്കും, ചോദിക്കുന്നവരോട് അതിലപ്പുറം കാണിച്ചും കൊടുക്കും. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇത് എന്റെ ഇത് ഒരു ഈ ബോണ്ടായിട്ട് എടുത്ത ഒരു ബോണ്ടും എനിക്ക് തന്നിട്ടുണ്ട്. അത് ലാമിനേഷൻ ചെയ്ത് ഞാൻ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
0: ഓ, നല്ല നല്ല സന്ദേശമാണ്, പൊതുജനങ്ങളിൽ കൊടുക്കാവുന്ന നല്ല മാതൃകാപരമായ പെരുമാറ്റം. നന്ദിയുണ്ട്.
1: സാർ, നമുക്കിപ്പോ കിഡ്നി മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ആ ലിസ്റ്റിൽ, വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ. അപ്പോൾ അത് ജീവിച്ചിരിക്കെ തന്നെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് ദാനം ചെയ്യാവുന്നതാണ്. ഡിസീസ്ഡ് ഡോണറും പോസിബിളാണ്. അപ്പം പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാതെ വരുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും കാരണം?
0: ഡിമാൻഡ് സപ്ലൈയുടെ ഒരു ഗ്യാപ്പാണ്. അതായത് കേരളത്തിൽ ഒരു അപ്രോക്സിമേറ്റ് കണക്ക്, അതായത് ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 36,000 പേരോളം

0: കേരളത്തിൽ ഡയാലിസിസിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, ഞാനൊരു എൻ്റെ പി എച്ച് ഡിയുടെ ഭാഗമായിട്ടുള്ള പഠനത്തിൽ 2600 ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അങ്ങനെ ഈ 2600 തിരുവനന്തപുരം ജില്ലയിൽ മസ്തിഷ്ക മനാന്തര അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന വെറും 300 പേരാണ്. അതായത് ഈ 2600 വെറും 300 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, ഈ ബാക്കി ആരും രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല. പിന്നെ ബാക്കി കുറച്ച് പേര് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് അവയവദാന പ്രക്രിയയ്ക്ക് പോകാൻ പറ്റാത്തവരാണ്. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 36,000 പേരോളം ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെക്കൂടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരെണ്ണം 2600. അതിൻ്റെ കാരണം ലഭ്യത കുറവ് കാരണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ഡൊണേഷൻസാണ് ഒരു വർഷം നടക്കുന്നത്, നമുക്ക് 50 കിഡ്നിയാണ് കിട്ടുന്നത്. 2600 തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുണ്ട്, 50 കിഡ്നി കേരളത്തിന് മൊത്തത്തിലാണ്. അപ്പോൾ ഈ 2000 പേർക്ക് കിഡ്നി കിട്ടണമെങ്കിൽ തന്നെ അടുത്ത 10-20 വർഷമെടുക്കും. അപ്പോൾ അവയവദാനം കൂടിയാലേ, ഇപ്പോൾ നമ്മൾ 4000 റോഡപകട മരണങ്ങളിൽ ഒരു 100 പേരെങ്കിലും മസ്തിഷ്ക മരണം നിർണയിക്കപ്പെട്ടാൽ നമുക്ക് 200 കിഡ്നി കിട്ടും. പക്ഷെ ആ നിർണയ പ്രക്രിയ കുറച്ചും കൂടെ എന്താ പറയുക നടക്കണം. അതായത് ആശുപത്രികൾ മുന്നോട്ട് വന്ന് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ മരണനിർണയം നടത്തുകയും ബന്ധുക്കളുടെ അടുത്ത് അവയവദാന സന്നദ്ധത ആരായും ചെയ്യുന്ന പ്രക്രിയ എല്ലാ ആശുപത്രിയിലും ഒരു നോർമൽ രീതിയിൽ നടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
1: അപ്പോൾ അത് അവബോധത്തിലൂടെ, ഇപ്പം പൊതുജനങ്ങളെയാണെങ്കിലും സാർ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ ആണെങ്കിലും അവബോധത്തിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരാൻ
0: പറ്റുള്ളൂ.
1: ഇപ്പം നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ തന്നെ വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവയവദാനം ചെയ്യാൻ സന്നദ്ധനാണ്, പക്ഷെ എങ്ങനെയാണെന്നുള്ള ഒരു സംശയങ്ങളാണ്. അത് എങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ?
0: അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ആശുപത്രികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ആശുപത്രികളിലാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതൊരു കേന്ദ്രീകരിച്ച ഓർഗനൈസ്, ഇപ്പം തിരുവനന്തപുരത്തിൽ നിൽക്കുന്ന കേസോട്ടോയ്ക്ക് ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അതാത് സ്ഥലങ്ങളിലെ ആശുപത്രികൾ അവിടെയും ഒരു അവയവദാന സന്നദ്ധത ആൾക്കാരിൽ നിന്ന് പ്ലഡ്ജ് സ്വീകരിക്കുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ആശുപത്രി ജീവനക്കാർക്ക് എങ്ങനെയാണ് ഒരു മരണം സംഭവിച്ചാൽ അവയവദാന പ്രക്രിയയിലോട്ട് കടക്കാൻ പറ്റുക എന്നുള്ളത് പഠിപ്പിക്കുകയും ഇതെല്ലാം ആശുപത്രികളും കൂടെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത് ഈ പറയുന്ന ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ പറ്റുള്ളൂ.
1: പിന്നെ ഒരു അടുത്ത കോള് ലൈനിലുണ്ട്. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ചന്ദ്രൻകുട്ടിയിലാണ്. കായംകുളത്ത്
1: സംസാരിച്ചോളൂ.
2: അപ്പൊ ഇവിടെ ഇവിടെ പിന്നെ കറണ്ട് ഇല്ലാതെ നമുക്ക് പരിപാടി തുടക്കം മുതൽ കാണാൻ കേൾക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് കറണ്ട് വന്നത്.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: എനിക്കിപ്പോ 73 വയസ്സുണ്ട്. യാതൊരു വിധ രോഗങ്ങളും ഇല്ല. എന്റെ മരണശേഷം എന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്കറിയാൻ വയ്യ.
0: ചന്ദ്രൻകുട്ടി കായംകുളത്താണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരിക്കും ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ്. അപ്പോൾ ആ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ കോളേജിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഹോൾ ബോഡി ഡൊണേഷൻ നടക്കും. പക്ഷെ അതിനോടൊപ്പം ചന്ദ്രൻകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നേത്രപടലം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയും കൂടെ അറിയിക്കുകയാണെങ്കിൽ മരണസമയത്ത് നേത്രവും ദാനം ചെയ്യാം. അതല്ല, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ആഘാതം വന്ന് ആശുപത്രിയിലാകുകയും മസ്തിഷ്ക മരണം സംഭവിക്കാനുള്ള അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാൽ മറ്റുള്ള അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ദാനം ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ബന്ധുക്കളുടെ താരടുത്തെങ്കിലും ഈ നമ്മുടെ കേസോട്ടോയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടോ എന്ന് പറയുന്ന നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ വെബ്സൈറ്റിലോ നമ്മുടെ സന്നദ്ധ രജിസ്റ്റർ ചെയ്താൽ അവയവം നൽകാം. അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ബോഡിയും നമുക്ക് മരണസമയത്ത് ദാനം ചെയ്യാൻ സാധിക്കും. മറക്കാതിരിക്കേണ്ട കാര്യം ഇത് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവരിതൊന്നും അറിയത്തില്ല, അപ്പൊ വെറുതെ ദഹിപ്പിച്ചു കളയും. ഇത്രയൊരു നല്ല ആഗ്രഹം സഫലമാകാതെ പോകും.
2: അവരുടെ സമ്മതപത്രം വേണ്ടി വരുമോ?
0: വേണം വേണം വേണം, ഏറ്റവും അടുത്ത ബന്ധുവിന്റെ സമ്മതം വേണം. അല്ല, അത് അവരുടെ സംബന്ധം വെള്ള പേപ്പറിലൊന്നും വേണ്ട. അത് മരണസമയത്ത് ഈ ആശുപത്രി കൺസെന്റ് ഫോം ബന്ധുക്കൾക്ക് കൊടുക്കും, അതിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മറ്റേ മൊത്തം ശരീരം ദാനം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ മുദ്രപത്രത്തിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കേണ്ടത്. അവയവദാനത്തിന് മുദ്രപത്രത്തിൽ ഒന്നും ചെയ്യേണ്ട, നമ്മള് വെബ്സൈറ്റിൽ പ്ലഡ്ജ് ചെയ്താൽ മതി. പ്ലഡ്ജ് രജിസ്റ്റർ ചെയ്യുന്ന പറയുന്ന സംഭവം ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബന്ധുക്കൾ അറിയിക്കാൻ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും

0: സംവിധാനം ഏകോപിപ്പിക്കുന്നത് നാഷണൽ ഓർഗൺ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ പറയുന്നത് നോട്ടോൺ. അത് കഴിഞ്ഞ് നമ്മുടെ 4 സോണുകളായിട്ട് ഇന്ത്യയെ വിഭജിച്ചിട്ടുണ്ട്. അതിന് റോട്ടോ എന്ന് റീജിയണൽ ഓർഗൺ ട്രാൻസ്പ്ലാന്റ്, പിന്നെയാണ് സോട്ടോ. അപ്പോൾ റോട്ടോയ്ക്കും നമുക്ക് ഓർഗൻ കൊടുക്കാം, റോട്ടോയിൽ നിന്ന് ഓർഗൻ സ്വീകരിക്കാം, പ്രൊവൈഡഡ് ആ സംസ്ഥാനത്തിന് ആവശ്യമില്ലെങ്കിൽ ആവശ്യക്കാരില്ലെങ്കിൽ മാത്രമേ വേറെ സംസ്ഥാനത്തിൽ ഷെയർ ചെയ്യും. പക്ഷേ മെക്കാനിസം ഉണ്ട്.
1: അപ്പൊ അതിനെന്തെങ്കിലും ദൂരം സമയം അങ്ങനെയുള്ള പ്രതിസന്ധി
0: ഉണ്ട്? അതായത് നമ്മൾ അവയവം ബോഡിയിൽ നിന്ന് എടുത്താൽ വൃക്കയാണെങ്കിൽ ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ മാക്സിമം നമുക്ക് വെളിയിൽ നിൽക്കാം. കരളാണെങ്കിൽ 6 മണിക്കൂറും ഹാർട്ടാണെങ്കിൽ 4 മണിക്കൂറും. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ സ്വീകർത്താവിനെ കണ്ടെത്തുകയും അവർ മെഡിക്കലി അനുയോജ്യമാണെന്നും ഈ അവയവം അവർക്ക് സ്യൂട്ടബിൾ ആണെന്നും അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അത് കഴിയുന്നതും സ്റ്റേറ്റിലും നമ്മൾ കേരളം തന്നെ 3 സോണായിട്ട് തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
1: ഓക്കെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496595321. മറ്റൊരു കോളുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: സോമശേഖരപിള്ള, ആലപ്പുഴ മങ്ങതിരിപ്പനാട്ടിൽ നിന്ന്.
1: ഓക്കെ, സംസാരിച്ചോളൂ
2: സാർ.
0: പറയൂ സോമശേഖരപിള്ള.
2: എനിക്ക്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന 74 വയസ്സുള്ള ഒരു റിട്ടയർഡ് ജീവനക്കാരനായിരുന്നു. ആണ്, എനിക്ക് ബന്ധുക്കളാരും ഇല്ല, മക്കളൊക്കെ ഉണ്ട്. നേരത്തെ അതെല്ലാം വേറെ വഴിക്കാണ് കാഞ്ഞിരിക്കുന്ന രീതിയാണ്. ഞാനിപ്പോ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ താമസമാണ്. പല ഹോട്ടലുകാരുടെയും ഇതുകൊണ്ട് ജീവിക്കുന്നു. അവരുടെ സഹായം അവന്റെ പെൻഷൻ ഉണ്ടായതുകൊണ്ട് അത് നടക്കുന്നു. ഞാന് എന്റെ ഭരണശേഷം എന്റെ ശവശരീരം മെഡിക്കൽ കോളേജുകൾക്ക് ഉള്ളവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അതിന് എനിക്ക് പോയി ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല, ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട്. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്?
0: സോമശേഖരൻ പിള്ള, ആക്ച്വലി നമ്മള് അനാറ്റമി, ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലും വെച്ച് നമ്മുടെ ആലപ്പുഴയിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ കോളേജ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നമ്മുടെ മൃതശരീരം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ആരെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഇങ്ങനെ പരിചയക്കാരോ വല്ലതും ഉണ്ടെങ്കിൽ അവരെ അവരുടെ അടുത്ത് ഒരു മുദ്രപത്രത്തിൽ എനിക്ക് മരണശേഷം ഇങ്ങനെ എന്റെ ബോഡി കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അവർ ആ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചാൽ മതി. ആ, 100 രൂപയുടെ മുദ്രപത്രം കയ്യിൽ കൊടുത്തിട്ട് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ലയിപ്പിച്ചിരുന്നാ മതി, ബാക്കി വേറൊന്നും ചെയ്യാനില്ല. അതെന്നെ. പക്ഷെ അത് അവിടെ ഇത് മരണശേഷം ആരെങ്കിലും ആരാ ഇത് ചെയ്യേണ്ടതെന്ന് അവരെ അറിയിക്കേണ്ടത്, അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറിയിച്ചിരിക്കണം, എന്നാലേ അവർക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മതിയാവും, അത് മതിയാവും. അപ്പൊ ഇപ്പൊ തൽക്കാലം ആരുടെ അടുത്ത് ഏൽപ്പിച്ച സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തയച്ചിരുന്നാ മതി. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അത്ര അത്ര മതി മതി മതി മതി മതി മതി.
1: ഓക്കെ, നന്ദി. സാർ, ഇപ്പോൾ ഒരുപാട് പേര് മരണശേഷം ശരീരം ദാനം ചെയ്യാനായിട്ട് മുന്നോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ശരീരത്തിൻ്റെ ആവശ്യം നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുണ്ടോ?
0: രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന്, സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. പക്ഷേ ഇത് സംഭവിക്കാൻ ഇവരെ ആഗ്രഹമുണ്ടെങ്കിലും മരണ സമയത്ത് ചിലപ്പോൾ ബന്ധുക്കൾ ചിലപ്പോൾ ഇത് സമ്മതിക്കത്തില്ല. കാരണം അവരുടെ ക്രിയകളും ഒക്കെ, മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാനുള്ള. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പം 100 പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡൊണേഷനായിരിക്കും ആക്ച്വലി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. ഷോർട്ടേജ് ഉണ്ട്, ഇപ്പോഴും ഹോൾ ബോഡിക്ക് ഷോർട്ടേജ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഹോൾ ബോഡിയുടെ പഠിക്കാനുള്ള ഹോൾ ബോഡിയുടെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ ഇതാണ് ആ ഒരു പ്രക്രിയ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നു, മരണശേഷം ആര് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കും? പിന്നെ ഈ ബന്ധുക്കളുടെ ഉത്തരവാദിത്വമാണ് ബോഡി ആശുപത്രി കൊണ്ടത്, അവർ വന്നെടുക്കത്തില്ല, ബോഡി കൊണ്ട് ഏൽപ്പിക്കണം. അപ്പൊ ഇങ്ങനത്തെ ലോജിസ്റ്റിക്സ് കാരണം ഈ പറയുന്ന അത്രയും നടക്കുന്നില്ല.
1: അതുപോലെ തന്നെ നമ്മൾ മരിച്ച

0: പിന്നെ ഇത്ര സമയത്തിനകം എത്തിക്കണമെന്നുണ്ടോ? അത് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും.
1: അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ല, അത് കുഴപ്പമില്ല. കാരണം അവിടെ ബോഡി പോയ ശേഷം പിന്നെ എംബാമി എന്നൊരു കെമിക്കൽ പ്രോസസ്സ് വഴി സ്റ്റോർ ചെയ്യുന്നത്, അതിലൊരു വലിയ പ്രോബ്ലം ഇല്ല. എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് മരണാനന്തരം ചെയ്യേണ്ട മതപരമായ എല്ലാ ആചാരങ്ങളും ചെയ്ത ശേഷം കൊടുത്തിരുന്നാൽ മതി.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: റോസി എന്നാണ് എന്റെ പേര്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്നാണ് വിളിക്കുന്നത്.
0: സംസാരിച്ചോളൂ.
2: എനിക്ക് പിന്നെ അവയവദാനം ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. എന്റെ കണ്ണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്താ, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റുമോ ഡോക്ടർ?
1: കൊടുക്കാം, കൊടുക്കാം. കണ്ണ് തിമിരത്തിനല്ലേ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ലെൻസിന് എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത്. നമ്മള് മറ്റേ കണ്ണ് ട്രാൻസ്പ്ലാന്റ് തന്നെ കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകൾ ഭാഗം കാണുന്ന കറുത്ത സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോർണിയ. ആ കോർണിയാണ് നമ്മൾ വേറെ ആൾക്ക് വെച്ചിട്ട്. കോർണിയ കാരണം, കോർണിയയുടെ അസുഖം കാരണം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയാണ് നേത്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ലെൻസ് മാറ്റി വെച്ചത് ഒരു തടസ്സമല്ല.
2: അതെ,
1: കൊടുക്കാം, കൊടുക്കാം, കൊടുക്കാം. പ്രായം കുഴപ്പമില്ല, അത് പ്രായം അത് കുഴപ്പമില്ല. ഇല്ല, നേത്രദാനത്തിന് അതൊരു തടസ്സമല്ല. അവര് നേത്ര പഠനത്തിന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അനുയോജ്യമാണെങ്കിൽ അവർ സൂട്ട് ആൾക്ക് വെച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ സന്നദ്ധത ഒരു കുഴപ്പമില്ല, എത്ര വയസ്സാണെങ്കിലും. അത് നിങ്ങൾ സമ്മതപത്രം ഒപ്പിടുകയും അത് മക്കളെ അറിയിച്ച് നേത്ര ബാങ്കിനെ അറിയിക്കുകയും കൂടെ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള. അതെ
2: അതെ
1: അതെ അതെ. കൊടുക്കാം, കൊടുക്കാം. അത് അവർ വന്നെടുത്തോളും, അവർ വന്നെടുത്തോളും.
2: അതെ
1: അതെ, നേത്ര ഉണ്ടുണ്ട്, നേത്ര ബാങ്ക് വന്നെടുത്തോളും. അത് കണ്ണിന്റെ പഠനം മാത്രമേ എടുക്കുള്ളൂ, കണ്ണ് മൊത്തത്തിൽ എടുക്കത്തില്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, വിരൂപം ഉണ്ടാക്കുവോ, കണ്ണ് അവിടെ ആ ഭാഗം കൊഴിഞ്ഞിരിക്കുവോ, അങ്ങനെയൊന്നും അല്ല. മുകളിലത്തെ ഭാഗം മാത്രം ഒരു ബട്ടൺ ബട്ടൺ ബട്ടൺ പോലെ എടുക്കത്തുള്ളൂ. അത് അറിയത്തു പോലും ഇല്ല ആരും
0: വിളിച്ചതിന് നന്ദി. സാർ, കുഞ്ഞുങ്ങളുടെ അവയവം ദാനം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് വാർത്തയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോണറിനെ കുറിച്ചൊക്കെ വായിച്ചതാണ്.
1: ഏറ്റവും പ്രശ്നം നമുക്ക് സ്വീകർത്താവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ ആലൻ ഷെറൻ എന്ന് പറഞ്ഞ കുട്ടി 10 മാസമായ, അപ്പൊ 10 ചെറിയ കരളും ചെറിയ വൃക്കകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് അനുയോജ്യമായ സ്വീകർത്താവ് ഉണ്ടോ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള വെല്ലുവിളി. നമുക്ക് ഇപ്പോൾ ആക്ച്വലി കേരളത്തിൽ പീഡിയാട്രിക് ലിവർ അസുഖമുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു ഫീസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ രോഗനിർണയവും കൂടിയിട്ടുണ്ട്. അവർക്ക് ലിവർ വെച്ച് അവർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വെല്ലുവിളിയില്ല. നമുക്ക് ഈ പീഡിയാട്രിക് CKD, അതായത് പീഡിയാട്രിക് വൃക്കരോഗ സ്തംഭനാവസ്ഥ ഉള്ള ഒരു ഒത്തിരി കുട്ടികളുണ്ട്, ലിവറിൻ്റെ അസുഖക്കാരും ഒത്തിരി കുട്ടികളുണ്ട്.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാം.
3: നമസ്കാരം,
0: സ്വാഗതം. പേര് പറയാമോ?
3: ശേരൻ.
0: സംസാരിച്ചോളൂ.
3: പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നേത്രപടലം ദാനം ചെയ്യാൻ, ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് എല്ലാവർക്കും ഇപ്പൊ ഈ എങ്ങനെ ഈ സംഭവ സമയം കൊടുക്കേണ്ട സമയമാകുമ്പോ എങ്ങനെ കൊടുക്കണമെന്ന് എവിടെ അറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന് ഈ കണ്ണ് ദാനം ചെയ്യുന്നതിനും അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനും ഇപ്പൊ രേഖപ്പെടുത്തി കൊടുത്താലും മരണസമയമോ ഇത് കൊടുക്കുന്ന സമയമോ അറിയിക്കാനുള്ള ഒരു നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ റേഡിയോ കൂടിയോ എങ്ങനെയെങ്കിലും മാധ്യമത്തിലൂടെ കൊടുത്തിരുന്നാൽ വളരെ ഉപകാരമായിരുന്നു.
1: അത് അത് ചെയ്യാം. ഞങ്ങള് അതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടോൾ ഫ്രീ നമ്പർ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അത് ഇപ്പൊ ഇല്ല. ടോൾ ഫ്രീ നമ്പർ വന്നയുടൻ എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ ആ ടോൾ ഫ്രീ നമ്പർ കൊടുക്കും. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ബാക്കി അവയവദാന പ്രക്രിയകൾ ഞങ്ങൾ സുഗമമാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മുടെ ബന്ധുക്കളെയും കൂടെ അറിയിക്കേണ്ടതാണ്. സന്നദ്ധത അറിയിച്ചാലേ അവർക്ക്
3: ബന്ധുക്കളെ അറിയിച്ചാലും
1: അവര് എവിടെ വിളിക്കണമെന്നുള്ളത് അല്ലേ. മനസ്സിലായി, മനസ്സിലായി.
3: മരിച്ച ആൾ അറിയുന്നില്ലല്ലോ, ഈ സമ്മതപത്രം കൊടുത്ത ആൾ അറിയുന്നില്ലല്ലോ.
1: ഓ, ഓക്കെ, മനസ്സിലായി.
3: അപ്പൊ അതുകൊണ്ട് ഈ റേഡിയോ നിലയത്തിൽ കൂടി മാധ്യമങ്ങളിലൂടെ ഇത് പബ്ലിഷ് ചെയ്ത് ഈ നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ വളരെ ഉപകാരം.
1: ചെയ്യാം, ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം.
3: അല്ല, ധാരാളം ആൾക്കാർ ഇതിന് ധർമ്മം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാട്ടോ.
1: ചെയ്യാം ചെയ്യാം ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം.

0: ഓക്കെ സാർ, ഞാൻ ഇത്രയും അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ ഒരുപാട് നേരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബോഡി ദാനം ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇതുപോലെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുമോ?
2: ദാനം ചെയ്യാൻ സാധിക്കും, അതിന് പെർമിഷനുള്ള വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകളെ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പ്രധാന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ കുഴപ്പമാണ്. അപ്പോൾ ഫോർമാലിനിൽ സ്റ്റോർ ചെയ്യണം, അതിനുള്ള പെർമിഷനുള്ള പ്രൈവറ്റ് മെഡിക്കലുകളുടെ എണ്ണം കുറവാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് അവർ ബാക്കിയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമനുസരണം ബോഡി കൈമാറുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഏതെങ്കിലും, കാരണം ഇതിനകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പ്രൈവറ്റ് മെഡിക്കൽ കൊടുത്ത് അവർ അത് ബോഡി വേറെ വെക്കുമോ അങ്ങനെയൊക്കെ. അപ്പോൾ കഴിയുന്നതും അടുത്തുള്ള ഇപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കും ഉചിതം.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ഈ അജ്ഞാത മൃതശരീരങ്ങൾ ലഭിക്കുമല്ലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ ഒക്കെ പോലീസിനൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ആ ബോഡികൾ എന്താണ് ചെയ്യുന്നത്? ആ പ്രൊസീജിയർ ഇൻകേസ് നടപടികളും
2: ബന്ധപ്പെട്ട അതെല്ലാം പൂർത്തിയാക്കിയിട്ട് അതിനെ സാധാരണ അത് നമുക്ക് ഈ അങ്ങനത്തെ മരണ സമയത്ത് എന്തുകൊണ്ട് മരണമെന്നും അറിയാത്തതുകൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ബോഡി ആക്ച്വലി ഫുൾ ബോഡി ഡിസെക്ട് ചെയ്ത് ഓർഗൻസിൻ്റെ സാമ്പിൾസ് എല്ലാം എടുത്ത് അത് മിക്കവാറും ഗവൺമെൻറ് തന്നെ അത് ഡിസ്ട്രോയ് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതല്ലാതെ പഠനത്തിന് എടുക്കാറില്ല.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് വരാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: നമസ്കാരം ഡോക്ടർ, എന്റെ പേര് ശാന്ത ശ്രീകുമാറാണ്.
1: നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ. സംസാരിച്ചോളൂ.
3: ഹലോ ഡോക്ടർ, നമസ്കാരം.
2: നമസ്കാരം
3: ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പൊ എനിക്ക് എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്നുണ്ട് മരണശേഷം. അപ്പൊ ഞാനിവിടെ നേരത്തെ മക്കളത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ വെച്ചാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അവയവം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണും എല്ലാം എനിക്ക് ദാനം ചെയ്യണമെന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ എങ്ങനെയാണ് ദാനം?
2: ഏത് രാജ്യത്താ ഉള്ളത്? ദുബായിൽ. അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹയാത്ത് എന്നാണ് പേര്, HAYAT, ഹയാത്ത്. ഹയാത്ത് ഇതുപോലെ, അതായത് കേരളത്തിലെ കേസോട്ടോ പോലെ മൃതസഞ്ജീവനി പദ്ധതി പോലെയുള്ളൊരു ഓർഗനൈസേഷനാണ് UAE. അവരെ അറിയിച്ചാൽ അവർ ഇപ്പം നിങ്ങൾക്ക് ആ കോർണിയ ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്യണമെങ്കിൽ അതും അവർ ചെയ്തു തരും. കോർണിയ നേത്രപടലം അവരെടുക്കുകയും അതെടുത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും നേത്ര ബാങ്കിനോട് കൈമാറാൻ ഏൽപ്പിച്ചിരുന്നാൽ അത് ചെയ്യും. അതിനൊന്നും അവർ എക്സ്ട്രാ പൈസയൊന്നും ചാർജ് ചെയ്യത്തില്ല. അതല്ല, നമുക്ക് അവിടെ വെച്ച് മസ്തിഷ്കമലം സംഭവിക്കുകയാണെങ്കിൽ ഓർഗൻസ് അവിടുത്തെ ഇന്ത്യക്കാർക്ക് തന്നെ നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും അവർ ചെയ്യും. അതല്ല, ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ എന്ന് നമ്മൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ അതും അവർ ചെയ്യും. അപ്പോൾ അത് UAE ഇത് വളരെ പ്രബലമായി നടക്കുന്നൊരു പ്രക്രിയയാണ്, അതുകൊണ്ട് അവിടെയും ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമുക്ക് മൃതസഞ്ജീവനിൽ പേര് രജിസ്റ്റർ ചെയ്താൽ, മക്കൾ മരണസമയം ഡോക്ടർമാരെ അറിയിച്ചാൽ ബാക്കി പ്രക്രിയയെല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. എന്തായാലും സന്നദ്ധത വളരെ നല്ലതാ. അറിയാവുന്ന സുഹൃത്തുക്കളും ഒക്കെ ഈ മരണശേഷമുള്ള അവയവദാന സന്നദ്ധത അറിയിക്കുക.
1: അപ്പോൾ നമ്മൾ ഒരുപാട് കോൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സന്നദ്ധത ഉണ്ട്. അപ്പോൾ പക്ഷേ കൂടുതൽ അതിൻ്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് അവബോധമുണ്ടെങ്കിൽ, സാർ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പോലെ ഒരു ടോൾ ഫ്രീ നമ്പർ പോലെ അല്ലെങ്കിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് എവിടെയാണ് ഇപ്പോൾ?
2: അല്ല, അവിടെ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ആശുപത്രികൾ ഇതിന് മുന്നോട്ട് വന്ന് അതാത് ആശുപത്രികൾ, അടുത്തുള്ള ആശുപത്രികൾ ഇതിനുള്ള പ്രക്രിയയും, പിന്നെ മരിച്ചു ശേഷം നമ്മൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെടുമല്ലോ, ഒന്നിൽ ഡെത്ത് സ്ഥിരീകരണം. അപ്പം ഞങ്ങൾ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു നല്ല ബോധവൽക്കരണ ക്യാമ്പയിൻ എന്തായാലും തുടങ്ങാം.
1: ഇപ്പോൾ രക്തദാനത്തെക്കാൾ ഉപരിയായ ഒരു മനുഷ്യന് താൻ ഇല്ലാതായതിനു ശേഷവും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അവയവദാനം നൽകുന്നത്. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള ഭയങ്ങളും തെറ്റായ ധാരണകളും കാരണം ഇനിയും പൂർണ്ണതോതിൽ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ഒന്നുകൂടിയാണ് ഈ സത്കർമ്മം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും മഹാദാനമായ ഇതിലൂടെ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കാനും നമുക്ക് കൈകോർക്കാം. നമ്മുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് KS Auto എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ച ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
4: ഡോക്ടറോട് ചോദിക്കാം തത്സമയ പരിപാടി സമാപിക്കുകയാണ്. അവയവ

ദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് എം എസ് ആശ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്തും ബിജു നെയ്യാറ്റിങ്കരയും, ഒപ്പം സൗമ്യ എം ആറും ശോഭ ബീറ്റിയും.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495569631. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495964321, 9496596321. അതിഥി ഗായിക അപർണ രാജീവ്. അറിയിപ്പ് കഴിഞ്ഞു.

0: അടിക്കടിയുള്ള പുളിച്ചു തികട്ടൽ, ഓക്കാനം, ഛർദി എന്നിവ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങളാണോ? അൾസർ ഉള്ളവർക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കാമോ? പെപ്റ്റിക് അൾസറും ഹോമിയോ ചികിത്സയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ആകാശവാണി, സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രം വരികളെഴുതി ജോൺസൺ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ.

0: യേശുദാസ് പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ. ജോൺസന്റെ സംഗീതം. ചിത്രം പാവം പാവം രാജകുമാരൻ.
1: ആദിമേ മറഞ്ഞതെന്തേ.

0: പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ വാഹനത്തിന്റെ RC ബുക്കോ ഇനിയും കിട്ടിയില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗതാഗത വകുപ്പും മറ്റ് ഏജൻസികളും നേരിട്ട് ഡിജി ലോക്കറിലേക്ക് നിങ്ങളുടെ രേഖകൾ അയക്കും. ഇനി കാത്തിരിപ്പില്ല. സർക്കാർ ഏജൻസികൾ ഇഷ്യൂ ചെയ്യുന്ന രേഖകൾ ഏറ്റവും വേഗത്തിൽ ഡിജിറ്റലായി നിങ്ങളുടെ കൈകളിൽ ലഭിക്കാൻ ഡിജി ലോക്കർ സഹായിക്കും.
1: ചിത്രശലഭം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയ ഗാനം ഇനി കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം ഇൻ ഹരിഹർ നഗർ.

ആകാശവാണി. ഇപ്പോൾ ജ്യോതിശ്രീ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എസ് ആർ മോഹൻ. ആദ്യം ഹേമന്തമേ തൂമന്തമേകി എന്ന് തുടങ്ങുന്നു. രചന വീണ പി നായർ.

ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന വീണ പി നായർ, പി ആർ വിജയലക്ഷ്മി എന്നിവർ. സംഗീതം എസ് ആർ മോഹൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴക്കെടുതികളിൽ മരണസംഖ്യ 26 ആയി. 67.44 കോടി രൂപയുടെ നഷ്ടം. 1882 ഹെക്ടർ കൃഷിനാശം. അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭയിൽ രാവിലെ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ ഓം ബിർള കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിപക്ഷ അംഗങ്ങൾ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു. അംഗങ്ങൾ ചോദ്യോത്തരവേളയുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രി

0: മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പൂർണമായി വീട് തകർന്നവർക്ക് 6 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീതം നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ ആകെ മരണം 26 ആയി. 67.44 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 1882 ഹെക്ടർ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ച് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
1: ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഇൻഫ്ലോ, അതിന്റെ ഔട്ട്ഫ്ലോ, കാച്ച്മെന്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിന്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെന്റ്. അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെന്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസീലിയൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്നാണ്.
0: കനത്ത മഴയിൽ കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ ഭൌതികദേഹം തിരുവനന്തപുരം നേമം കല്ലിയൂരിലെ വസതിയിൽ എത്തിച്ചു. പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര സംബന്ധിച്ച് ഉയർന്ന വിവാദ പരാമർശത്തിൽ മന്ത്രി CP ജോൺ ഖേദം പ്രകടിപ്പിച്ചു. സൌജന്യ യാത്ര സ്ത്രീകളുടെ അവകാശമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളുടെ ഭാഗമായി വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. KSRTCയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം 149 ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ തീരുമാനിച്ചതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. July 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം June 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത തുടരുന്ന ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കനത്ത മഴയിലും വെള്ളക്കെട്ടിലും കുട്ടനാട് പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവുണ്ടായതോടെ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ചങ്ങനാശ്ശേരി, കോട്ടയം, ആലപ്പുഴ ഡിപ്പോകളിൽ നിന്ന് KSRTC കുട്ടനാട്ടിലേക്ക് നടത്തിയിരുന്ന ബസ് സർവീസുകളും നിർത്തി. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് എന്നീ ഗ്രാമങ്ങളും വെള്ളത്താൽ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ

0: ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്.
1: പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മഴവെള്ളം ഇറങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല അപ്പർക്കുട്ടനാടൻ ഭാഗങ്ങളിൽ നിന്നും മഴ ദുർബലമായതും വെള്ളമിറങ്ങുന്നതും കാരണം ഇന്ന് ജില്ലാ ആശ്വാസത്തിന്റെ പകലിലാണ്. ആറന്മുളയിൽ നിന്നും ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലാകെ 103 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല മതിൽ ഭാഗത്ത് ഇന്നലെ ബംഗാൾ സ്വദേശി രാജാമണ്ഡൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവവും ഉണ്ടായി.
1: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ കടന്നു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയൻ താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രതീക്ഷയുമായി തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും ഇന്നിറങ്ങും. കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി കണ്ണൂർ ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. VBG റാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത, നശമുക്ത് ഭാരത് അഭിയാൻ, ഹർഹർ തിരംഗ എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തുക അനുവദിച്ചു. 24 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്. ആശ്വാസകരമായ വാർത്തയാണിതെന്ന് പുലികളി സംഘങ്ങൾ പ്രതികരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 141 പോയിന്റ് ഉയർന്ന് 78,570, നിഫ്റ്റി 45 പോയിന്റ് നഷ്ടത്തിൽ 24,570. വ്യാപാരം തുടരുന്നു. സ്വർണവില പവന് 1,280 രൂപ വർദ്ധിച്ച് 1,06,880 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴക്കെടുതികളിൽ മരണസംഖ്യ 26 ആയി. 67.44 കോടി രൂപയുടെ നഷ്ടം. 1,882 ഹെക്ടർ കൃഷിനാശം. അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധന നയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: അടിക്കടിയുള്ള പുളിച്ചു തികട്ടൽ, ഓക്കാനം, ഛർദി എന്നിവ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങളാണോ? അൾസറുള്ളവർക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കാമോ? പെപ്റ്റിക് അൾസറും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു.
1: ഉദരരോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൾസർ. ദഹനനാളത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്ന ഒരുതരം വ്രണമാണ് പെപ്റ്റിക് അൾസർ എന്നും പെപ്റ്റിക് അൾസർ ഡിസീസ് എന്നും അറിയപ്പെടുന്നത്. ദഹനനാളത്തിലെ മ്യൂക്കോസ എന്ന ആവരണപാളിയിൽ 0.5 സെന്റിമീറ്ററോ അതിലധികമോ ആയ വലിപ്പമുള്ള വ്രണങ്ങളെയാണ് പെപ്റ്റിക് അൾസർ എന്ന് വിളിക്കുന്നത്. ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിനായി ശരീരത്തിനുണ്ടാകുന്ന ആസിഡ് ദോഷകരമായി മാറി കുടൽ ഭിത്തികളിലുണ്ടാകുന്ന വ്രണങ്ങളാണ് അൾസർ. പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, ഡിയോഡനൽ അൾസർ എന്നിവയൊക്കെ കുടലിൽ ഉണ്ടാകുന്ന അൾസറുകളാണ്. ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ദഹനരസം ആമാശയത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ, ആമാശയ ഭിത്തികളിൽ

കൂടുതലാണ്. പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങൾ പലരും പല രീതിയിലാണ് പ്രകടമാകാറുള്ളത്. അൾസർ ആമാശയത്തിലാണോ അതോ ചെറുകുടലിന്റെ ആദ്യഭാഗത്താണോ എന്നതിനെ ആശ്രയിച്ച് ലക്ഷണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. രോഗലക്ഷണങ്ങൾ പലതരത്തിൽ കണ്ടുവരുന്നു. സാധാരണയായി കണ്ടുവരുന്ന രോഗലക്ഷണം വയറുവേദനയാണ്. വയറിന്റെ മേൽഭാഗത്തായി ശക്തിയായ വേദന അനുഭവപ്പെടുന്നു. നെഞ്ചെരിച്ചിൽ, പുളിച്ചുതുകെട്ടൽ, ഓക്കാനം എന്നിവ അനുഭവപ്പെടുന്നു. ചിലപ്പോൾ ഛർദിയും ഉണ്ടാകും. ചില രോഗികൾക്ക് അമിതമായ വിശപ്പ് അനുഭവപ്പെടുന്നു. എന്നാൽ മറ്റു ചിലർക്ക് തീരെ വിശപ്പില്ലായ്മയും കണ്ടുവരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമിതമായ വയറുവേദന അനുഭവപ്പെടുന്നതുമൂലം ആഹാരം കഴിക്കാൻ രോഗി ഭയക്കുന്നു. ക്രമേണ ശരീരഭാരം കുറയുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ചിലർക്ക് നെഞ്ചുവേദനയും ഉണ്ടാകുന്നു. വയറിനുള്ളിൽ അനുഭവപ്പെടുന്ന കടുത്ത വേദന അല്ലെങ്കിൽ എരിച്ചിൽ, പ്രത്യേകിച്ച് വയർ ശൂന്യമായിരിക്കുമ്പോൾ, ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴേക്കും വയർ നിറഞ്ഞതുപോലെ തോന്നുക, വയറ്റിൽ ഗ്യാസ് നിറയുക, അടിക്കടിയുള്ള പുളിച്ചുതുകെട്ടൽ, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, കൃത്യമായ കാരണം കൂടാതെ പെട്ടെന്ന് ശരീരഭാരം കുറയുകയും ഭക്ഷണത്തോടുള്ള താല്പര്യം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുക, ആന്തരികമായി രക്തം നഷ്ടപ്പെടുന്നതുമൂലം കഠിനമായ ക്ഷീണവും വിളർച്ചയും അനുഭവപ്പെടുക, സ്ഥിരമായി വയറുവേദന, ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, ഛർദി, ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ്, ഭാരം കുറയൽ എന്നിവയൊക്കെ അൾസറിന്റെ ലക്ഷണമാകാം. ഛർദിയിൽ രക്തത്തിന്റെ അംശം കണ്ടാൽ ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കുക. ശരിയായ രോഗനിർണയത്തിലൂടെ ആദ്യ നാളിൽ തന്നെ കുടൽപ്പുണ്ണ് ചികിത്സിച്ച് മാറ്റാതിരുന്നാൽ രോഗത്തിന് തീവ്രതയേറുകയും രോഗലക്ഷണങ്ങൾക്കൊപ്പം രക്തം കലർന്നതോ കറുപ്പ് നിറത്തോടു കൂടിയ മലം പുറത്തുവരുന്നു. രോഗിക്ക് മലബന്ധവും അനുഭവപ്പെട്ടേക്കാം. ചില മരുന്നുകൾ, പ്രത്യേകിച്ച് ആസ്പിരിൻ, ബ്രൂഫൻ, ഡൈക്ലോഫെനാക് മുതലായ NSAID വേദന സംഹാരികൾ സ്ഥിരമായി കഴിക്കുന്നത് പെപ്റ്റിക് അൾസറുകൾക്ക് കാരണമാവുകയോ ഇവയുടെ രൂക്ഷത വർദ്ധിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അൾസറുള്ളവർ ഇത്തരം മരുന്നുകളും വേദന സംഹാരികളും ഉപയോഗിക്കുന്നത് പ്രശ്നം വഷളാക്കും. അഥവാ ഉപയോഗിച്ച് സാധിക്കൂ എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം മരുന്ന് കഴിക്കുക. ആസിഡ് റെഡ്യൂസർ കൂടി ചേർത്താണ് ഇത്തരം സാഹചര്യത്തിൽ ഈ വക മരുന്നുകൾ കഴിക്കുക. ഏറെക്കാലം ചികിത്സിക്കാതിരുന്നാൽ അൾസർ ഗുരുതരമാകുകയും സർജറി വേണ്ടിവരികയും ചെയ്യും. സ്ഥിരമായ അമിത മദ്യപാനവും പുകവലിയും വെറ്റിലമുറുക്കും പെപ്റ്റിക് അൾസറിനുള്ള പ്രധാന കാരണങ്ങളാണ്. ചിലരിൽ പാരമ്പര്യമായും രോഗം കണ്ടുവരുന്നു. ആമാശയത്തിലുണ്ടാകുന്നതിനേക്കാൾ നാലിരട്ടി പെപ്റ്റിക് അൾസറുകൾ അതിന് തൊട്ടു പിന്നാലെ വരുന്ന ഡ്യുവോഡിനം എന്ന ചെറുകുടലിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഏകദേശം 4% ആമാശയ അൾസറുകൾ മാലിഗ്നന്റ് ട്യൂമറുകൾ കാരണമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ക്യാൻസർ ഇല്ല എന്നുറപ്പുവരുത്താൻ പലവട്ടം ബയോപ്സി പരിശോധന നടത്തേണ്ടി വരും. ഡ്യുവോഡിനത്തിൽ ബിനൈൻ അഥവാ മാലിഗ്നന്റ് അല്ലാത്ത, അധികം ദോഷകരമല്ലാത്ത അൾസറുകളാണ് ഉണ്ടാകുന്നത്. മാനസിക പിരിമുറുക്കം, ജീവിതശൈലികൾ, ഭക്ഷണ രീതികൾ എന്നിവ കൊണ്ടൊക്കെ അൾസർ ബാധിച്ചേക്കാം. സമയത്ത് ചികിത്സിക്കാതിരുന്നാൽ അൾസർ ഗുരുതരമാവുകയും മരണം വരെ സംഭവിക്കാനിടയാക്കുകയും ചെയ്യും. ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് പെപ്റ്റിക് അൾസർ യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക രോഗലക്ഷണങ്ങളെ സമഗ്രമായി അപഗ്രഥിച്ച് മരുന്നുകൾ തിരഞ്ഞെടുത്ത് ശരിയായ ആവർത്തനങ്ങളിലും അളവിലും കൊടുക്കണം. മറ്റു രോഗങ്ങളെ പോലെ തന്നെ പെപ്റ്റിക് അൾസറിനും ഹോമിയോപ്പതിയിൽ വ്യക്തികളുടെ ലക്ഷണങ്ങളും ശാരീരിക മാനസിക അവസ്ഥകളും അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് പരിഗണിച്ചാണ് മരുന്നുകൾ നിശ്ചയിക്കാറുള്ളത്. ഹോമിയോപ്പതിയിൽ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സാധാരണയായി നിർദ്ദേശിക്കപ്പെടുന്ന ഹോമിയോ മരുന്നുകൾ ആർസെനിക് മാൾബ്, നക്സോമിക്ക, ഫോസ്ഫറസ്, ലൈക്കോപോഡിയം, അർജന്റൈനാട്രിക്കം മുതലായവയാണ്. ഈ മരുന്നുകൾ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കുക. പാർശ്വഫലങ്ങൾ ഇല്ല എന്നത് ഹോമിയോ ചികിത്സയുടെ പ്രത്യേകതയാണ്. പെപ്റ്റിക് അൾസർ ഉള്ളവർ ആമാശയത്തിലെ അണുബാധയും നീർവീക്കവും കുറയ്ക്കാനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും സഹായിക്കുന്ന ലഘുവായ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ഫൈബറുകൾ ധാരാളമടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും കഴിച്ചാൽ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുകയും അൾസർ മൂലം കഷ്ടപ്പെടുന്നവർക്ക് രോഗം കുറയുകയും ചെയ്യും. ക്യാബേജിന്റെ ഇനത്തിൽപ്പെട്ട പച്ചക്കറികൾ ധാരാളമായി കഴിക്കുക. ഇത് ജ്യൂസായോ അല്ലാതെയോ കഴിക്കാം. ഇവയിൽ ധാരാളമായി ഫൈബറുകൾ അടങ്ങിയിരിക്കുന്നത് അൾസറിനെ തടയാൻ സഹായിക്കും. മസാലകൾ ഏറെ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇത് അൾസർ സംബന്ധിച്ച അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കും. കാപ്പിയും സോഡ പോലുള്ള പാനീയങ്ങളും ഒഴിവാക്കുക. ഇവ അസിഡിറ്റി വർദ്ധിപ്പിക്കാൻ മുൻപന്തിയിലാണ്. അൾസറുള്ളവർ മദ്യപാനത്തിൽ നിന്ന് നിർബന്ധമായും അകന്നു നിൽക്കണം. ചികിത്സ കഴിഞ്ഞ് രോഗം മാറാതെ മദ്യപിച്ചാൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും. ജീവിതശൈലി ചിട്ടപ്പെടുത്തണം. പെപ്റ്റിക് അൾസർ രോഗികൾക്ക് ഭക്ഷണ ക്രമീകരണം അനിവാര്യമാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം രോഗമുണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക. ഇലക്കറികൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക. നാരുകൾ കൂടുതലടങ്ങിയതും കൊഴുപ്പ് കുറഞ്ഞതും കലോറി കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കണം. നന്നായി വെന്ത ചോറ്, കഞ്ഞി, റാഗി, ഉപ്പുമാവ്, ഓട്സ്, തവിടുള്ള അരി, മധുരക്കിഴങ്ങ് എന്നിവ ആമാശയത്തിലെ ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ധാരാളം വെള്ളം കുടിക്കുക. തൊലി കളഞ്ഞ കോഴിയിറച്ചി, മീൻ, മുട്ടയുടെ വെള്ള എന്നിവ കഴിക്കാം. എന്നാൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും, അധികം ചൂടുള്ള ഭക്ഷണം, നാരങ്ങാവെള്ളം, അമിതമായ എരിവും പുളിയും, മുളക്, വിനാഗിരി ചേർത്ത ഭക്ഷണങ്ങൾ, മസാലകൾ, നാരങ്ങ, തക്കാളി, ഓറഞ്ച് തുടങ്ങിയ പുളിയുള്ള പഴങ്ങൾ ഉപേക്ഷിക്കണം. തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന നല്ല ബാക്ടീരിയകൾ അണുബാധയോട് പോരാടാൻ സഹായിക്കും.
പഴങ്ങളിൽ വാഴപ്പഴം ഇത് ആമാ

0: ശരീരത്തിലെ ആസിഡിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. പച്ചക്കറികൾ, കുമ്പളങ്ങ, വെള്ളരിക്ക, കാബേജ്, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട് എന്നിവ നന്നായി വേവിച്ച് കഴിക്കാം. പപ്പായ, ആപ്പിൾ, ഉണക്കമുന്തിരി, ബ്രോക്കോളി എന്നിവ നല്ലതാണ്. ഇവയിലെ ആന്റി ഓക്സിഡന്റുകൾ ആമാശയഭിത്തിയെ സംരക്ഷിക്കും. ഫ്രൈഡ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്സ് കഴിവതും ഒഴിവാക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ദഹിക്കാൻ പ്രയാസമാണ്. ചായ, കാപ്പി, ചോക്ലേറ്റ് എന്നിവ ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം കൂട്ടും. അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗം കഴിവതും കുറയ്ക്കുക. മദ്യപാനവും പുകവലിയും കാരണം ആമാശയത്തിന്റെ ഉൾഭിത്തിയെ കൂടുതൽ തകരാറിലാക്കുകയും മുറിവുകൾ ഉണങ്ങുന്നത് സാവധാനത്തിലാക്കുകയും ചെയ്യും. ഒന്നിച്ച് വയറുനിറച്ച് കഴിക്കുന്നതിന് പകരം കുറഞ്ഞ അളവിൽ കൂടുതൽ തവണയായി കഴിക്കുന്നത് ആസിഡ് ശല്യം കുറയ്ക്കും. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഇതുവഴി ദഹനം എളുപ്പമാക്കും. കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഭക്ഷണം കഴിക്കരുത്. രാത്രി ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2-3 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. മതിയായ വിശ്രമവും ചിട്ടയായ വ്യായാമവും മാനസിക ഉല്ലാസവും ശരിയായ ആരോഗ്യത്തിന് അഭികാമ്യമാണ്.
1: പെപ്റ്റിക് അൾസറും ഹോമിയോ ചികിത്സയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണി വരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26 ആയി. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണി വരെ നിർത്തിവച്ചു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
2: कई विभागों के महत्वपूर्ण प्रश्न है और आप नियोजित तरीके से पोस्टरबाजी करके प्रदर्शन करकर सदन की गरिमा को घटाना चाहते हैं.
0: രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് 12 മണി വരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ 2 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 26 ആയി. 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും

0: സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ചു നൽകാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം, ആർപ്പുകര, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. ഇട റോഡുകളടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരെ മാറ്റി പാർപ്പിച്ചു.
0: ദിവസങ്ങൾ നീണ്ട മഴക്കെടുതികൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 103 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകളും തിരുവല്ല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ എന്നീ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. 1000 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസുകൾ KSRTC നിർത്തിവച്ചു. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഗ്ലോബൽ സൌത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭാ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു.
3: After a detailed assessment of the evolving macroeconomic and financial developments, as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the SDF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%.
0: യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് നൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. നീറ്റ് UG 2026 1st അഖിലേന്ത്യാ കൌൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ തുടക്കം. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. 1st രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനുമുള്ള സമയപരിധി ഈ മാസം 12 വരെയാണ്. 60 മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര സൌജന്യമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തീരുമാനം പ്രയോജനകരമാകും. അസമിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ബ്രഹ്മപുത്രയിലും പോഷക നദികളിലും വെള്ളം അപകടകരമായ നിലയിൽ തുടരുകയാണ്. അസമിലെ 10 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 89 ഉയർന്നു. അസമിലും മേഘാലയയിലും ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി.

0: കേരളത്തിൽ എണ്ണവില മൂന്നാഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിലയിടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% കുറഞ്ഞ് ബാരലിന് $80 താഴെയെത്തി. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി എന്നിവർ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൃഷ്ണപ്രസാദ്, പൃഥ്വി കൃഷ്ണമൂർത്തി സഖ്യം രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവ വിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വിദേശ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ അന്വേഷിക്കണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ആംനെസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുക. മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിന് സർക്കാരിനെ മുൻകൂർ അനുമതി വേണമെന്നാണ് പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില മൂന്നാഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അർത്ഥന എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം. വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ജയചന്ദ്രനും ചിത്രയും.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ചിത്രം ആൺകിളിയുടെ താരാട്ട്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗംഗോത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, SP വെങ്കിടേഷിന്റെ സംഗീതം.

ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. മനോ പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം SP വെങ്കിടേഷ്, ചിത്രം ഭീഷ്മാചാര്യ.

പി ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

കൈതപ്രം രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് യേശുദാസും സുജാതയും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം തട്ടകം.

യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ, ചിത്രം മധുര നൊമ്പരക്കാറ്റ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രേം പൂജാരി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ONV യുടെ വരികൾ, ഉത്തം സിംഗിന്റെ സംഗീതം.

ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496569321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496569321. അതിഥി ഗായിക അപർണ രാജീവ്. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ചിത്രയും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രം എന്റെ സൂര്യപുത്രിക്ക്.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്നിരിക്കുന്നു. സ്നേഹിതൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്.
1: എന്തിനാ രണ്ടുപേരും അത്ഭുതത്തോടെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഓ ഓ ഓ, മനസ്സിലായി. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ ഒരാള് എന്നൊരു സർഫേസ് ആലോചിച്ചല്ലേ.
2: ആരാ? ആരാടാ നീ? എന്നെ കൊല്ലാൻ വന്നതാണോ?
1: നോ നോ നോ നോ നോ നോ, ഞാൻ സഹായിക്കാൻ വന്നതാ. എന്നെ സ്വന്തം ഏട്ടനായി കരുതിയാ മതി മോളെ.
2: ഇല്ല, നീ എന്നെ കൊല്ലാൻ വന്നതാ. നീ കാലനാ, കാലൻ. നിന്നെ ഞാൻ
0: ചേച്ചി മിണ്ടാതിരിക്ക. ചേച്ചി
1: വേണ്ട മോളെ, ദേഷ്യപ്പെടുന്ന.
0: ക്ഷമിക്കണം, ചേച്ചിക്ക് സുഖമില്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ.
1: നോർമെന്റ് കണ്ണ് തുറച്ച് ചാടി വന്നപ്പോ ആദ്യം

0: ഞാൻ ഒന്ന് പേടിച്ചെങ്കിലും ഇപ്പോൾ എല്ലാം മനസ്സിലായി. പാവം, കുറേ നേരമായി ഈ ബഹളവും മൽപ്പിടുത്തവും ഒക്കെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
1: തെറ്റിദ്ധരിക്കരുത്, ഈ കാക്കി പാൻറും ഷർട്ടും ഒക്കെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ചോദിക്കുക, ഓട്ടോ ഡ്രൈവറാണോ?
0: യെസ്, വെരി കറക്റ്റ്. പേര് പപ്പു, ആട്ടോ പപ്പു, അതാ പോപ്പുലർ നെയിം. ഈ പട്ടണത്തിൽ ആരും പറയും. പരോപകാരമെന്നതിൻ്റെ പ്രതിരൂപമാണ് ഈ പപ്പേട്ടനെന്ന്. മോൾ അങ്ങോട്ട് നോക്കിക്കേ, ആ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്നില്ലേ, ഏറ്റവും പിന്നിക്കിടക്കുന്നതാ എൻ്റെ സ്വന്തം ആട്ടോ. കണ്ട,
2: പെട്ടെന്ന് ഇവിടെ വിട്ടോളണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ.
0: അയ്യോ,
1: തുള്ളതൊന്ന് അടങ്ങി നിക്ക് ചേച്ചി, അവിടെ നിക്ക്.
0: നോ നോ നോ നോ, അരുത്. അങ്ങനെ ബലം പ്രയോഗിച്ച് അടക്കി നിർത്താനൊന്നും പാടില്ല. വേദനിപ്പിക്കാതെ സ്നേഹിച്ച് മെരുക്കി ഒതുക്കി അങ്ങനെ ചിരിപ്പിക്കണം.
2: നിന്റെ ഒരു സ്നേഹം പോട ദുഷ്ട, നീ ചതിയനാണ് ചതിയൻ കാലൻ.
1: എന്റെ ദൈവമേ ചേച്ചി.
0: വേണ്ട, ആ പാവത്തിനോട് ക്ഷോഭിക്കണ്ട.
1: ക്ഷമിക്കണം ചേച്ചി, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതിൽ വിഷമം തോന്നരുത്.
0: ഏയ് നോർമൻഡ്, എന്റെ സ്വന്തം മോളാണെങ്കിൽ പോലും ഭ്രാന്തിയായ.
1: അയ്യോ, അങ്ങനെ പറയുന്നതൊക്കെ ചേച്ചി കേൾക്കുമ്പോ.
0: നോ പ്രോബ്ലം, ഒന്നും സംഭവിക്കത്തില്ലെന്നേ. ഇത്രത്തോളം ഡേഞ്ചർ അവസ്ഥയിലായ മാനസിക രോഗികൾക്ക് വാക്കുകളോ പ്രവൃത്തികളോ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു കഴിവും ഉണ്ടാവില്ല. സ്ഥലകാല ബോധങ്ങളൊന്നുമില്ലാത്ത ഒരു അന്ധകാരാവസ്ഥ. അതാ ഞാൻ പറഞ്ഞ എൻ്റെ സ്വന്തം മോളാണെങ്കിൽ പോലും ശകാരിക്കും തെറിവിളിക്കും, ചിലപ്പോൾ എന്നെ തല്ലുകയും ചെയ്തെന്ന് വരും.
2: പെട്ടെന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലി കൊല്ലും. എന്നെ വിട്, ഇവനെ ഞാൻ കൊല്ലട്ടെ.
1: എന്റെ ചേച്ചി ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഇളകി ചാടിയ ചേച്ചിക്കൊപ്പം ഞാൻ നിലത്ത് വീഴും.
0: യെസ്, അത് ഡേഞ്ചറാണ്. നമുക്ക് ആ ഫുട്പാത്തിലോട്ട് മാറി നിന്ന് സംസാരിക്കാം. വരൂ, ഞാനും കൂടെ സഹായിക്കാം. വരൂ മോളെ.
2: എന്നെ തൊട്ടു പോകരുത്, വിടടോ, എന്റെ കൈ വിടടോ, കൊല്ലും ഞാൻ നിന്നെ, കൊല്ലും.
1: അങ്ങോട്ട് മാറി നിൽക്കാൻ ചേച്ചി, ബസ്സൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടില്ലേ, സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം. വാ, ഇങ്ങോട്ട് വാ.
2: പിടിക്കരുത് എന്നെ, പിടിക്കരുത്, പിടിക്കരുത് എന്നെ.
0: ആ, ഇവിടെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ബസ്സുകളുടെ കാര്യമേ വിശ്വസിക്കാൻ പറ്റത്തില്ല. പീരുമേട്ടിലും രാജാക്കാട്ടിലും വണ്ടമേട്ടിലും ഒക്കെ പോകുന്ന ബസ്സുകൾ ഇവിടുന്ന് ഒറ്റ ചാട്ടത്തിന് അവിടെ എത്താനെന്ന പോലെയാ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പോക്ക്.
1: കേട്ടിട്ടുണ്ട് ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ.
0: പത്രങ്ങൾക്കെന്നും അതൊരു ഹാർട്ട് ന്യൂസാ. ബസ് പിന്നോട്ടെടുത്തപ്പം പിൻചക്രം കയറി വീട്ടമ്മ മരിച്ചു, മുമ്പോട്ടെടുത്തപ്പം മുൻചക്രം കയറി യുവതി മരിച്ചു എന്നൊക്കെ. സപ്പോസ് ഒരു കാര്യം ചിന്തിച്ചാ, പത്രക്കാർക്ക് മരണപരസ്യത്തിന് വേണ്ടിയാണോ ഈ സർവീസ് ഓട്ടം എന്നും തോന്നിപ്പോവും. ബൈ ദ വൈ, മോടെ പേരെന്തുവാ?
1: ശോഭ. ചേച്ചിയുടെ പേര് സരള.
0: വീട്
1: ഇത്തിരി ദൂരെയാ, തനി ഗ്രാമ.
0: അത് മോളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഗ്രാമീണതയുടെ ശുദ്ധമായ സൗന്ദര്യം. സൗമ്യത, കുലീനത, നിഷ്കളങ്കത എന്ന് വേണ്ട, ഗ്രാമദേവതയെന്നോ സൗന്ദര്യറാണിയെന്നോ ഒക്കെ സാഹിത്യകാരന്മാർക്ക് വിസ്തരിക്കാൻ പ്രയാസമില്ലാത്ത രണ്ട് സുന്ദരികൾ. പിന്നെ ചേച്ചിക്കിപ്പോ ഇങ്ങനെ ഒരു ചെറിയ ഡിഫാൾട്ട്, അതൊക്കെ മാറുമ്പോളെ.
1: വേദനയും നഷ്ടങ്ങളും സമ്മാനിക്കാൻ വേണ്ടി മാത്രം വിധി ഒരു ശത്രുവിനെ പോലെ എപ്പോഴും ഞങ്ങളുടെ പിന്നാലെയുണ്ട്.
0: ഷോ മോള്, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, എന്ത് സഹായത്തിനും ഈ പപ്പേട്ടൻ കൂടെയുണ്ട്.
2: വൃത്തി കെട്ടവൻ
1: ചേച്ചി.
0: ശാസിക്കേണ്ടത് നോർമൻഡ്.
1: കൂടുതൽ സമയം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ചേച്ചി ആശുപത്രിയിൽ എത്തിക്കണം, പപ്പേട്ടന്റെ ഓട്ടോയിൽ.
0: പിന്നെന്താ, ഇനി മോടെ സവാരി മുഴുവൻ എന്റെ സ്വന്തം ഓട്ടോയിലായിരിക്കും. ചേച്ചിയെ മിടുമുടുക്കനായ ഒരു ഡാക്ടറെ കാണിക്കണം. സരളമോളുടെ രോഗം പുഷ്പം പോലെ മാറും. ആ പിന്നെ കൂടെ വരാൻ വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു?
1: ഇല്ല, ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസം മുമ്പ് അമ്മ മരിച്ചു.
0: ബന്ധുക്കളോ മറ്റു വേണ്ടപ്പെട്ടവരോ ആരും?
1: ചിലരൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങളുടെ അമ്മ നാട്ടുമ്പുറത്ത് കൂലിപ്പണിയെടുത്ത് ചോറ് കൊടുത്ത് വളർത്തിയ ചില ബന്ധുക്കൾ. പഠിച്ചു വലിയ ഉദ്യോഗസ്ഥരും കുടുംബക്കാരും ഒക്കെ ആയപ്പോ ഞങ്ങൾക്ക് അവർ അന്യരായി.
0: ആ, അതാണ് മോളെ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു ട്രെൻഡ്, ന്യൂ ജനറേറ്റർ യുഗം. ആട്ടെ, നിങ്ങളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം.

0: ഉണ്ടായിരുന്നു, വെറും ആഗ്രഹം മാത്രമല്ല അഭിലാഷമായിരുന്നു. പക്ഷേ
1: ആ പെട്ടെന്ന് മോടെ മുഖം അങ്ങ് വാടിയല്ലോ. വാട്ട് ഹാപ്പൻഡ്?
0: അത് അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പൊ എത്രയും പെട്ടെന്ന് ചേച്ചി ആശുപത്രിയിൽ എത്തിക്കാം.
1: എസ് പോകാം. ആ മോളെ, വളരെ വിദഗ്ധനായ ഡോക്ടറിന്റെ അടുത്ത് തന്നെ നമുക്ക് ചേച്ചിയെ കൊണ്ടുപോകണം. നേരെ വർമ്മസാറിന്റെ അടുത്ത് തന്നെ പൊക്കളയാ. എന്താ
0: വർമ്മസാറോ?
1: അതെ, മോള് കേട്ടിട്ടില്ലേ, ലോക പ്രശസ്തനാ. അദ്ദേഹത്തിന്റെ ആശുപത്രിയാ പേര് കേട്ട നമ്മുടെ സൈക്കോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി പഠിച്ച് വലിയ വലിയ ഡോക്ടർമാരാ അവിടെ ഉള്ളത്. എങ്കിലും വർമ്മസാറാ എല്ലാത്തിന്റെയും തലവൻ, ഭയങ്കര ഫേമസാ.
0: അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ?
1: അതെ.
0: ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ.
1: സർക്കാർ ആശുപത്രിയോ?
0: അതെ, പപ്പേട്ടനറിയില്ലേ?
1: പിന്നെ കൊള്ളാം, അറിയില്ലെന്നോ? എന്റെ വീട്ടിനടുത്താ.
0: ഞാൻ കേട്ടിട്ടുണ്ട് സാധാരണക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും കൂടാതെ സൗജന്യമായി ചികിത്സിക്കുന്ന സർക്കാർ ആശുപത്രി അവിടെ മതി.
1: അവിടെ തന്നെ പോണോ മോളെ?
0: അതെ അതെ, അവിടെ തന്നെ പോണം. അവിടെ പോകാൻ ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ വന്നത്.
1: എന്നാ പിന്നെ ശരി, ചേച്ചിയെ ഓട്ടോയിലോട്ടൊന്ന് പിടിച്ച് കയറ്റാട്ടെ.
0: വാ ചേച്ചി.
2: വിടെ, ഈ രാക്ഷസനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവനൊരു ചെകുത്താനാണെന്ന്.
1: അല്ല മോളെ, ഞാനൊരു ശുദ്ധനാ, നല്ലവനാ. അതുകൊണ്ടല്ലേ മോളെ നല്ല ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്.
0: ചേച്ചി ഓട്ടോയിലോട്ട് കയറ്, വാ നമുക്ക് പോവാം.
1: ഓ, ബസ്സിൽ ഇവിടെ എത്തുന്നത് വരെ എന്റെ ശോഭമോള് കൊറേ സഹിച്ചു അല്ലേ?
0: പുറപ്പെടുമ്പോ നല്ല ബഹളായിരുന്നു. ബസ്സിൽ കയറി കൊറേ കഴിഞ്ഞപ്പോ ശാന്തമായി, പിന്നെ ഇവിടെ എത്തുന്നത് വരെ ഉറക്കായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
1: ആ സൂക്ഷിച്ച് പിടിച്ചിരുത്തിക്കോണം, വണ്ടി ഓടിക്കുമ്പം എനിക്ക് പിന്നോട്ട് നോക്കാൻ പറ്റത്തില്ല.
0: ശരി പപ്പേട്ടാ.

0: ശോഭമോളെ, ഇതാ സർക്കാർ ആശുപത്രി.
1: ആ ചേച്ചി, വാ ഇറങ്ങ്.
0: ചേച്ചി ഓട്ടോയിലിരിക്കട്ടെ, ആദ്യം മോളൊന്ന് പുറത്തേക്ക് ഇറങ്ങ്. ഞാനൊരു കാര്യം ഒന്ന് പറയട്ടെ.
1: വേണ്ട, ഇവൻ പാതാളത്തിന്റെ വാതിൽ തുറക്കുന്ന കാട്ടാളനാണ്, അവനെ കൊല്ലണം. ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കേ. പപ്പേട്ട, ഗേറ്റിന് പുറത്തൊന്നും ആരെയും കാണുന്നില്ലല്ലോ.
0: ഓ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. രാവിലെ കുറച്ച് ആൾ തിരക്കുണ്ടാവും, ഡോക്ടറെ കാണാനും കാണിക്കാനും ഒക്കെ.
1: അപ്പോ രോഗിയെ കൊണ്ടുവരുന്നവരൊക്കെയോ?
0: തിരിച്ചു പോവും. രോഗിയെ ഡോക്ടർ പരിശോധിച്ച് സെല്ലിൽ അടയ്ക്കാനുള്ള ഏർപ്പാട് കഴിഞ്ഞാൽ കൂടെ വന്നവരൊക്കെ അങ്ങ് മടങ്ങിപ്പോവും. പിന്നെ ദൂരദേശത്ത് നിന്നും വരുന്ന ചിലരൊക്കെ ഇവിടുത്തെ ലോഡ്ജുകളിലും മറ്റുമൊക്കെ താമസിക്കും. വല്ലപ്പോഴും വന്ന് ദൂരം തിരക്കാൻ.
1: ചുറ്റും ചോര കുടിക്കുന്ന പിശാചുക്കളാ, എല്ലാത്തിനെയും കൊല്ലണം, എല്ലാത്തിനെയും. ചേച്ചി പുറത്തേക്ക് ഇറങ്ങല്ലേന്ന്, അടങ്ങി അതിനകത്തിരിക്കെ.
0: ദേഷ്യപ്പെടണ്ട മോളെ, വഴക്കൊന്നും പറയണ്ട. ഡോക്ടർ അടുത്തെത്തുന്നവരെ സഹിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പവും ബഹളവും ഒന്നും ഉണ്ടാവില്ല. അനുസരണയുള്ള നല്ല കുട്ടിയാവും. ശോഭമോളെ, ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
1: എന്താ പപ്പേട്ട?
0: ചേച്ചിയെ നമുക്ക് സർക്കാർ ആശുപത്രി തന്നെ ചികിത്സിക്കണോ?
1: പപ്പേട്ടൻ എന്താ അങ്ങനെ ചോദിക്കുന്നേ?
0: കാര്യമുണ്ടെന്ന് കരുതിക്കോളൂ.
1: പപ്പേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ നിലയിലുള്ള പ്രൈവറ്റ് ആശുപത്രികൾ കൊണ്ടുപോയി ധാരാളം പണം ചെലവാക്കി ചികിത്സിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല.
0: ധാരാളം പണം ചെലവാക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാവുമ്പോ ധാരാളം പണം ഉണ്ടാവാനുള്ള വഴിയും ഉണ്ടാകും. അതാണല്ലോ മനുഷ്യന്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. ഇപ്പൊ മോക്ക്, ചേച്ചിയുടെ ജീവിതമാണ് മുഖ്യം, അല്ലേ? അല്ലേ,
1: എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. എന്റെ ചേച്ചിയെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരണം.
0: അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ചേച്ചി നമുക്ക് ഈ സർക്കാർ ആശുപത്രിയിലോട്ട് കയറ്റണ്ട.
1: പിന്നെ
0: പറയണ്ട പറയണ്ട എന്ന് കരുതിയതാ. സപ്പോസ് ഒരു മകളുടെ സ്ഥാനത്ത് കണ്ടുപോയത് കൊണ്ട് വരാനിരിക്കുന്ന ആ മഹാദുരന്തം എങ്ങനെ ഞാൻ പറയാതിരിക്കും?
1: മഹാദുരന്തോ?
0: യെസ്, വെട്ടിത്തുറന്ന് പറയാൻ മടിയുണ്ട് മോള്, എങ്കിലും പറയുക. ഓ, അത് സംഭവിക്കും.
1: എന്ത് എന്ത് സംഭവിക്കുമെന്ന്?
0: ആത്മാർത്ഥ

0: ഉണ്ട്. എല്ലാം തുറന്നു പറയുമ്പോൾ മനഃപൂർവ്വം പറഞ്ഞ് പേടിപ്പിച്ച് മോടെ തീരുമാനം മാറ്റിക്കുകയാണെന്ന് വിചാരിക്കരുത്.
1: ഇല്ല, എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ.
0: ചേച്ചി ഇവിടുത്തെ സെല്ലിൽ അടച്ചിട്ട് മോള് സ്ഥലം വിടുമ്പോ?
1: ഇല്ല ഇല്ല, ഞാൻ വിട്ടിട്ട് പോവില്ല.
0: അല്ലാതെ പറ്റില്ലല്ലോ, കൂട്ടിരിക്കാനും കാവല നീക്കാനും ഇവിടെ അനുവദിക്കത്തില്ല.
1: അപ്പോ ചേച്ചി ഒറ്റയ്ക്ക് സെല്ലിനകത്ത് പൂട്ടിയിടോ?
0: ഒറ്റയ്ക്കല്ല, വേറെ ആളുണ്ട്.
1: സ്ത്രീകളായിരിക്കുമല്ലോ?
0: സ്ത്രീകൾ തന്നെ ആയിരിക്കും. സപ്പോസ് നമ്മുടെ സങ്കല്പത്തിലുള്ള സ്ത്രീകളൊന്നും ആയിരിക്കത്തില്ല.
1: പിന്നെ
0: ചേച്ചിയേക്കാൾ രോഗം 100 മടങ്ങ് മൂർച്ഛിച്ച പരാക്രമികളായ മൂശാട്ടി പെണ്ണുങ്ങൾ, അതായത് മുഴമുഴുത്ത പ്രാന്തികൾ.
1: അയ്യോ എന്റെ ചേച്ചി!
0: ചേച്ചിയെ ക്രൂരമായി അവർ തല്ലി ചതയ്ക്കും, ശരീരം കടിച്ചു മുറിക്കും, തലമുടിക്ക് പിടിച്ച് നിലത്തിട്ട് വലിച്ചു കഴിക്കും.
1: എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്!

0: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, സരള, സുനിത വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.
1: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

colocar a Jack.

0: चोर उड़ गया। वो आज बहुत खुश था क्योंकि आज उसने देखा था कि मिलजुल कर काम करने में कितनी शक्ति है।
1: अभी आपने सुना कार्यक्रम मित्र की सहायता, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब मुझे यानी अजीत
2: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ आज्ञा दीजिए। नमस्कार।
3: उमंग उमंग उमंग उमंग
4: CIET സ്പോൺസർഡ് പരിപാടി ഉമംഗ് ആണ് കേട്ടത്.
5: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
8: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
7: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
8: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

ആകാശവാണി സമയം 3 മണി. ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും ലതികയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്.

ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഷിബു ചക്രവർത്തി വരികളെഴുതി എസ് പി വെങ്കിടേഷ് ഈണം നൽകി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം വഴിയോര കാഴ്ചകൾ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഗാനോപഹാരത്തിൽ ഇനി ദൈവത്തിന്റെ മകൻ എന്ന ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം, ചിത്രം വെൻഡർ ഡാനിയൽ, സ്റ്റേറ്റ് ലൈസൻസി.

ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495 9643 1, 9496 5963 1. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495 9643 1, 9496 5963 1. അതിഥി ഗായിക അപർണ രാജീവ്. അറിയിപ്പ് കഴിഞ്ഞു. ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന പി കെ ഗോപി, സംഗീത സംവിധാനം മരകതമണി, ചിത്രം നീലഗിരി.

ഗാനോപഹാരത്തിൽ ഇനി ചതുരംഗം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, എം ജി ശ്രീകുമാർ ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം.

ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര. രാധിക തിലക് പാടിയ ഗാനം, ചിത്രം ആയിരത്തിൽ ഒരുവൻ.

ആകാശവാണി, സമയം 4 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അൽ മല്ലു എന്ന ചിത്രത്തിനുവേണ്ടി ഹരിനാരായണൻ വരികളെഴുതി രഞ്ജൻ രാജ് ഈണം പകർന്ന് ഹരിശങ്കറും ശ്വേതയും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: അഫ്സലും സംഘവും പാടിയ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന ജലീൽ കെ ബാവ, സംഗീതം അൻവർ അമൻ, ചിത്രം ബെസ്റ്റി.

ലോറൻസ് ഫെർണാണ്ടസ് വരികളെഴുതി, പ്രശാന്ത് പ്രഭാകർ ഈണം നൽകി, വിജയ് യേശുദാസ് പാടിയ ഗാനം ചിത്രം 18-ാം പടി.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിനുവേണ്ടി ബി കെ ഹരിനാരായണൻ വരികളെഴുതി നാദിർഷ ഈണം പകർന്ന് ശ്രേയ ഘോഷാൽ പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ചിന്മയി, ജസ്റ്റിൻ പ്രഭാകരൻ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന മനു മഞ്ജിത്, ആരോൺ മാത്യു എന്നിവർ. സംഗീത സംവിധാനം ജസ്റ്റിൻ പ്രഭാകരൻ. ചിത്രം സർവം മായ.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. ആസൈ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം. കപിൽ കപിലൻ, ശ്രീനിഷ ജയശീലൻ എന്നിവർ പാടിയത്.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496553231, 9496593231. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. മഴവില്ലിൽ ഇനി എസ് ബോസ് എന്ന ഹിന്ദി ചിത്രത്തിനുവേണ്ടി അഭിജീത്, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം.

0: മഴവില് സമാപിച്ചു. ആകാശവാണി
1: പാട്ടുകളം തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കുന്നത് സി ശ്രീധരക്കുറുപ്പ്.

0: പാട്ടുകളത്തിൽ തമ്പുരാൻ പാട്ട് അവതരിപ്പിച്ചത് സി ശ്രീധരക്കുറുപ്പ്, കൂടെ പങ്കെടുത്തത് അജികുമാർ.
1: ആകാശവാണി, സമയം 5 മണി, ഹിന്ദി പാഠം.
2: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്രഹേ, ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ ലക്ഷ്മിയം, ഛാത്ര ഹേ ശ്രീമാധവ് ഓർ നന്ദ.
3: നമസ്തേ അധ്യാപിക ജി.
4: നമസ്തേ ബച്ചോ, ആപ്കാ നാം ക്യാ ഹേ?
5: നന്ദ.
4: ആപ്കാ നാം ക്യാ ഹേ?
3: ശ്രീമാധവ്.
4: അച്ഛാ, ആജ് ഹം ആഠ്വീ കക്ഷാ കി ഇക്കായി തീൻ ഖുൽത്തേ നസാരേ മേ പെഹല പാഠ് ഭാഗ് ജബ് ഹം ധീരെ ചൽത്തേ ഹേ എലൻ ഷോ ദ്വാര ലിഖാ ഗയ യാത്രാ വിവരൺ കി ശുരുവാത് കരേംഗെ. ജബ് ഹം ധീരെ ചൽത്തേ ഹേ എലൻ ഷാ. എലൻ ഷാ ബേണിൽ മേ രഹനേ വാല ഭാരതീയ കലാകാർ, ചിത്രകാർ, എനിമേറ്റർ ഔർ കഹാനികാർ ഹെ. ഉൻകാ ജന്മ 1973 മാനെ 1973 കോ ബിഹാർ മേ ഹുവാ ഥാ. ഉനോനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് സേ എനിമേഷൻ ഫിലിം മേക്കിംഗ് മേ വിശേഷജ്ഞത കേ സാത്ത് സഞ്ചാർ ഡിസൈൻ കി പഠായി കി ഹെ. വേ 25 സേ സ്യാദ സാലോം സേ അപ്നേ ജീവൻ കോ സ്കെച്ച് ബുക്ക് മേ റെക്കോർഡ് കർ രഹേ ഹെ. ഉൻകോ ബച്ചോ കേ ലിയെ ചിത്ര ബനാന ഓർ യാത്ര കർന ബഹുത് പസന്ദ് ഹെ. എലൻ ഷാ ബെർലിനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ കലാകാരനാണ്. അദ്ദേഹം ചിത്രകാരനാണ്, എനിമേറ്ററാണ്, കഥാകൃത്താണ്. ഉൻകാ ജന്മ 1973 കോ ബിഹാർ മേ ഹുവാ ഥാ. 1973 ബിഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. ഉനോനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് സെ എനിമേഷൻ ഫിലിം മേക്കിംഗ് മേ വിശേഷജ്ഞത കെ സാത്ത് സഞ്ചാർ ഡിസൈൻ കി പഠായി കി. അദ്ദേഹം അഹമ്മദാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അവിടെ നിന്നും എനിമേഷൻ ഫിലിം മേക്കിംഗില് വിശേഷജ്ഞത വൈദഗ്ധ്യം തെളിയിച്ച ആളാണ്. അതോടൊപ്പം സഞ്ചാർ ഡിസൈൻ കി പഠായി കി, ആശയ വിനിമയ രൂപകൽപ്പന, അത് പഠിച്ച ആളാണ്. വേ 25 സ്യാദാ സാലോം സെ, അദ്ദേഹം 25 അധികം വർഷങ്ങളായി അപ്നെ ജീവൻ കോ സ്കെച്ച് ബുക്ക് മേ റെക്കോർഡ് കർ രഹേ ഹെ. തന്റെ ജീവിതത്തെ ഒരു സ്കെച്ച് ബുക്കില് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഉൻകോ ബച്ചോ കെ ലിയെ ചിത്ര ബനാന ഓർ യാത്ര കർന ബഹുത് പസന്ദ് ഹെ. അദ്ദേഹത്തിന് കുട്ടികൾക്ക് വേണ്ടി ചിത്രമുണ്ടാക്കാനും ചിത്രം വരയ്ക്കാനും യാത്ര ചെയ്ത് ആ യാത്രയുടെ അനുഭവങ്ങൾ സ്കെച്ച് പോലെ വരകളിലൂടെ കുട്ടികളിൽ എത്തിക്കാനും ഇഷ്ടമായിരുന്നു. എലൻ ഷാ കുട്ടികൾക്ക് വേണ്ടി രചനകൾ നടത്തുന്ന ഒരു പ്രമുഖനായ കഥാകാരൻ, ചിത്രകാരൻ, എനിമേറ്റർ ഒക്കെ ആണ്. എലൻ ഷാ ദ്വാര ലിഖാ ഗയ യാത്രാ വിവരൺ ഹേ ജബ് ഹം ധീരെ ചൽത്തെ ഹെ. സാഹിത്യമേ അനേക് വിധ ഹോത്തി ഹെ. സാഹിത്യത്തിൽ ഒരുപാട് വിധകളുണ്ട്. കഹാനി, നാടക്, നിബന്ധ്, കവിത, ഇതെല്ലാം സാഹിത്യത്തിന്റെ പല വിധകളാണ്. അതിൽ ഒരു വിധയാണ് യാത്രാ വിവരൺ. യാത്ര ചെയ്തതിന് ശേഷം ആ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനായിട്ട് ഒരു ബുക്കിൽ എഴുതി പ്രകാശിപ്പിക്കുക. ഇവിടെ എലൻ ഷാ എന്ന് പറയുന്ന എഴുത്തുകാരൻ കുട്ടികൾക്ക് വേണ്ടി യാത്രാ വിവരണത്തെ വരകളിലൂടെ എഴുതി അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാഠഭാഗ ശുരുവാത് കരേംഗെ. മാം ഹമേഷ കി തര മെട്രോ മേ സ്കെച്ചിംഗ് കർത്ത ഖർ ലൗട്ട് റഹാ ഥാ. തഭി ഏക് ലഡ്കി പാസ് ആക്കർ മേരാ കാം ദേഖ്നേ ലഗി. ഉസ്കാ നാം ലുവാന ഥാ. ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗാ കി ഉസ്നെ അപ്ന വിസിറ്റിംഗ് കാർഡ് മുച്ചേ ദിയ ഔർ മിൽനേ കാ വാദാ കിയ. കുച്ച് ദിനോ ബാദ് വോ അപ്നേ ദോസ്ത് മാനുവൽ കേ സാത്ത് മുജ്സേ മിൽനേ ആയി. ഉൻകി സൻസ്ഥ കലാ തിയേറ്ററോ ഇറ്റലി കെ ഫ്രിയോലി ഇലാക്കേ മേ എക് ചൽത്ത ഫിർത്ത തിയേറ്റർ ശുരു കർന ചാത്തി ഥി. ഇസ്മേ ചിത്രകാർ, സംഗീതകാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോത്തേ ഥേ. മേ ഹമേഷ കി തര മെട്രോ മേ സ്കെച്ചിംഗ് കർത്ത ഖർ ലൗട്ട് റഹാ ഥാ. എലൻ ഷാ എന്ന

0: ലേഖകൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമാണ് ഇവിടെ എഴുതുന്നത്. അദ്ദേഹം എപ്പോഴത്തെയും പോലെ മെട്രോ ട്രെയിനിലിരുന്ന് സ്കെച്ചിങ് ഒക്കെ നടത്തി, അതായത് കാണുന്ന കാര്യങ്ങൾ വരച്ച് വെക്കുക. ഖർ ലൗട്ട് റഹാഥ, വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തഭി ഏക് ലട്ടി പാസ് ആക്കർ മേരാ കാം ദേഖ്നെ ലഗി. അപ്പോളാണ് ഒരു പെൺകുട്ടി അടുത്ത് വന്നിട്ട് എന്റെ ജോലി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്കെച്ചിങ് നോക്കി നിന്നു. ഉസ്കാ നാം ലുവാനാഥ, അവളുടെ പേര് ലുവാന എന്നായിരുന്നു. ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗ, അവൾക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി വളരെ രസകരമായി തോന്നി. ദിൽചസ്പ് ശബ്ദകാർത്ഥ രസകരം. ഉസ്നെ അപ്ന വിസിറ്റിംഗ് കാർഡ് മുച്ചേദിയ, അവൾ അവളുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. ഞാൻ മെട്രോയിൽ സ്കെച്ചിങ് നടത്തി വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നോക്കിക്കൊണ്ട് നിന്നു. അവൾക്കത് വളരെയധികം ഇഷ്ടമായി. അവളുടെ പേര് ലുവാന എന്നാണ്. അവൾ ഉടൻ തന്നെ അവളുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. അവർ മിൽനേക്ക വാദാക്കിയ, ഇനിയും കാണാം എന്ന ഒരു വാഗ്ദാനം. വാദാ ശബ്ദകാർത്ഥ ഹേ വാഗ്ദാനം, വാഗ്ദാനവും തന്നു. കുച്ച് ദിനോം ബാദ് വോ അപ്നെ ദോസ് മാനുവൽ കെ സാത്ത് മുജ്സേ മിൽനേ ആയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അവരുടെ ഫ്രണ്ട്, ദോസ്ത് മനെ മിത്ര, ഫ്രണ്ടായ മാനുവലിന്റെ കൂടെ മുജ്സേ മിൽനേ ആയി, എന്നെ കാണാനായി വന്നു. ലുവാന അപ്ന മിത്ര മാനുവൽ കെ സാത്ത് മുജ്സേ മിൽനേ കെ ലിയേ ആയി. ഉൻകി സസ്ത കലാ തിയേറ്ററോ ഇറ്റലി കെ ഫ്രിയുലി ഇലാക്കെ മേ എക് ചൽത്ത ഫിർത്ത തിയേറ്റർ ഷുരൂ കർണ ചർത്തിരി. ഉൻകി സൻസ്ഥ, അവളുടെ സ്ഥാപനമായ കലാ തിയേറ്ററോ ഇറ്റലിയില് ഫ്രിയൂലി ഇലാക്കെ മേ, ഫ്രിയൂലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൽ, ചൽത്ത ഫിർത്ത തിയേറ്റർ സഞ്ചരിക്കുന്ന തിയേറ്റർ, അതിനെയാണ് ചൽത്ത ഫിർത്ത തിയേറ്റർ എന്ന് പറയുന്നത്. ഷുരൂ കർണ ചർത്തിരി, അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായ കലാ തിയേറ്ററോ ഇറ്റലിയിലുള്ളതാണ്. അവിടെ ഫ്രിയൂലി ഇലാക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരു തിയേറ്റർ തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്മേൻ, ഈ തിയേറ്ററിൽ ചിത്രകാർ, സംഗീതക്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോനേദ്, ചിത്രകാരന്മാര്, പാട്ടുകാര്, സംഗീതക്കാർ, ഡാൻസർ, നർത്തകര്, ഫോട്ടോഗ്രാഫർ ഇവരെല്ലാവരും ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ലുവാന ലേഖകനെ മെട്രോ ട്രെയിനിൽ വെച്ചാണ് കാണുന്നത്. വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. പിന്നീട് ഒരു ദിവസം അവളുടെ ഒരു ഫ്രണ്ടായ മാനുവലിന്റെ കൂടെ സഞ്ചരിക്കുന്ന തിയേറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിൽ ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനുമുള്ള ആവശ്യവുമായിട്ടാണ് ഈ കുട്ടി ലേഖകന്റെ അടുത്തേക്ക് പിന്നെ വരുന്നത്. നന്ദ, ഇസ് പാരഗ്രാഫ് കാ വാചൻ കരോ.
1: മേ ഹമേഷ കെ തരഖ് മെട്രോ മേം സ്കെച്ചിംഗ് കർത്ത കർ ലൗട്ട് രഹാത തഭി ഏക് ലഡ്കി പാസ് ആക്കർ മേരാ കാം ദേഖ്നേ ലഗി ഉസ്കാ നാം ലുവാനാ ഥാ ഉസേ കാം ഇത്ന ദിൽചസ്പ് ലഗാ കി ഉസ്നെ അപ്ന വിസിറ്റിംഗ് കാർഡ് മുച്ചേ ദിയ ഔർ മിൽനേ കാ വാദാ കിയ കുച്ച് ദിനോം ബാദ് വോ അപ്നെ ദോസ്ത് മാനുവൽ കെ സാത്ത് മുജ്സേ മിൽനേ ആയി ഉൻകി സംസ്ഥ കലാ തിയേറ്ററോം ഇറ്റലി കെ ഫ്രിയൌലി ഇലാക്കെ മേം ഏക് ചൽത്ത ഫിർത്ത തിയേറ്റർ ഷുരൂ കർണ ചാത്തീതി ഇസ്മേം ചിത്രകാർ സംഗീതക്കാർ ഡാൻസർ ഫോട്ടോഗ്രാഫർ സബ് ഹോനേതി
0: ആഗെ ദേഖോ ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക് ബെഹത്തരീൻ ഡാൻസർ ഹേ ഉനോനെ മുച്ചേ ഇസ് യാത്രാ കോ ചിത്രോ മേ ദർജ് കർണേ കാ ന്യോത്താ ദിയ മേരേ പാസ് ഹാ കെ അലാവ കോയി ജവാബ് ന ഥ ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക് ബെഹത്തരീൻ ഡാൻസർ ഹേ ഈ ഗ്രൂപ്പിലെ ഒരു മികച്ച ഡാൻസർ ആയിരുന്നു ലുവാന. ലുവാനയാണ് തന്റെ ഫ്രണ്ടിനോടൊപ്പം ഇദ്ദേഹത്തെ കാണാൻ, ലേഖകനെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഒരു മികച്ച ഡാൻസർ ആയിരുന്നു ലുവാന. ഉനോനെ മുച്ചേ ഇസ് യാത്രക്കോ ചിത്രോമേം ദർജ് കർണേക്കാ ന്യൂത്താ ദിയ ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക് ബെഹത്തരീൻ ഡാൻസർ ഹേ. ഇവർ ലേഖകന്റെ അടുത്ത് ആദ്യമേ വന്നല്ലോ തന്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട്. എന്തിനാണ് വന്നത്? സഞ്ചരിക്കുന്ന ഒരു തിയേറ്റർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ തിയേറ്ററില് അല്ലെങ്കിൽ അവളുടെ ആ ഗ്രൂപ്പിലെ ഒരു മികച്ച ഡാൻസർ ആയിരുന്നു ലുവാന. ഉനോനെ മുച്ചേ ഇസ് യാത്രക്കോ ചിത്രോമേ ദർജ് കർണേക്കാൻ ഞാൻ

0: മുത്താത്തിയ. അവൾ എന്നെ അവളുടെ ഈ യാത്രയിൽ, അതായത് സഞ്ചരിക്കുന്ന തിയേറ്റർ നിർമ്മിക്കാം, അതിനു വേണ്ടിയിട്ട് ഇറ്റലിയിലെ ഒരു ഇലാക്കയില് പ്രോഗ്രാം നടത്തണമല്ലോ, അവരതിന് സംഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ഭാഗത്ത് ആ തിയേറ്ററില് അവള് നമ്മുടെ ലേഖകനെ വിളിക്കുകയാണ്, അതിന് ഇൻവൈറ്റ് ചെയ്യാനാണ് വന്നത്. എന്തിനാണ്? ചിത്രവുമേം ദർജ് കർണേക്ക, ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തുക, ആ യാത്രയെ ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തുക. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, കാണുന്ന സ്ഥലങ്ങൾ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുക. അതിന് വേണ്ടി ക്ഷണിക്കാനാണ്, ഞോത്താന്ന് പറഞ്ഞാൽ ക്ഷണം, ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഈ ലേഖകന്റെ അടുത്തേക്ക് തന്റെ കൂട്ടുകാരനുമായി വന്നത്. മേരെ പാസ് ഹാം കെ അലാവ കോയി ജവാബ് നാഥ, എന്റെ അടുത്ത് വരാം, അതെ ഞാൻ റെഡിയാണ് എന്ന് പറയുകയല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു, വേറെ ഉത്തരം ഇല്ലായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് പോയേ പറ്റുള്ളായിരുന്നുള്ളൂ. ഈസ് പ്രോജക്ട് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ ലേനാഥ, മധ്യകാൽമേ ലോക് ഗഥേ പർ സാമാൻ ബാന്ധ് കർ ഏക് സേ ദൂസരി ജഗ ലേ ജാതേ ഥേ, ഹമാര റൂട്ട് ഭി എക് ഐസാ ഹി മധ്യകാലീൻ രാസ്താ ഥാ, യ അലഗ് അലഗ് ഷഹരോ സേ ഹോക്കർ ഗുസർതാ ഥാ, ഹമാരെ സാത് പിയാക്കോ നാം കാ എക് ഗഥ ഭി ഥാ, യാ യൂം കഹേ കി ഹം പിയാക്കോ കേ സാത് ഥേ, ഹം ഉസ്കേ പീച്ചേ പീച്ചേ ചൽ രഹേ ഥേ, പിയാക്കോ കാ മാലിക് എലിയാ ഭി സാത് ഥാ, തയ് ഹുവാ കി ജഹാൻ ജഹാൻ പിയാക്കോ രുക്കേഗാ ഹം ഭി വഹി രുക് ജായേംഗേ. അപ്പോൾ ഇവർ ഇവരുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈസ് പ്രോജക്റ്റ് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ ലേനാഥ, ഈ പ്രോജക്റ്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മന്ദഗതിയിലുള്ള യാത്ര അനുഭവിക്കുക എന്നതാണ്. അതായത് വളരെ പതുക്കെ യാത്ര ചെയ്ത് കാണുന്ന കാര്യങ്ങൾ സ്കെച്ച് ചെയ്യുക, വരയ്ക്കുക. മധ്യകാൽമേ ലോക് ഗഥേ പർ സാമാൻ ബാന്ധ് കർ ഏക് സേ ദൂസരി ജഗ ലേ ജാതേ ഥേ, മധ്യകാലഘട്ടത്തിൽ ആൾക്കാര് കഴുതപ്പുറത്ത് സാധനങ്ങൾ കെട്ടിവെച്ച് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഹമാര റൂട്ട് ഭി എക് ഐസാഹി മധ്യകാലീൻ രാസ്താഥ, ഇവർ സഞ്ചരിക്കുന്ന തിയേറ്റർ ആണല്ലോ, അപ്പോൾ ഇവരെന്തായാലും പതിയെ മന്ദഗതിയില് യാത്ര അനുഭവിച്ച് യാത്ര ചെയ്ത് അവിടെ കാണുന്ന അനുഭവങ്ങള് സ്കെച്ചിലൂടെ രേഖപ്പെടുത്തുക, വരയിലൂടെ ലോകത്തെ അറിയിക്കുക എന്ന ഒരു ഉദ്ദേശമാണുള്ളത്. യാത്രാ വിവരണമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മന്ദഗതിയിലുള്ള യാത്ര മധ്യകാലത്തെ ചില പാതകളിലൂടെ, മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വഴികളിലൂടെ ആയിരുന്നു. മധ്യകാലഘട്ടത്തിൽ ആൾക്കാർ കഴുതപ്പുറത്ത് സാധനങ്ങൾ കെട്ടിവെച്ച് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക പതിവായിരുന്നു. അതേ പാത വഴി, അതേ റൂട്ട് വഴിയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരുന്നത്. യ അലഗ് അലഗ് ഷഹരോംസെ ഹോക്കർ കുസർതാദ, വിവിധ നഗരങ്ങളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. ഹമാരെ സാത് പിയാക്കോ നാം കാ എക് ഗഥ ഭീഥ, ഞങ്ങളുടെ കൂടെ ഒരു കഴുതയും ഉണ്ടായിരുന്നു. ഗഥാമാനെ കഴുത, കഴുതയുടെ പേരാണ് പിയാക്കോ. യാ യൂം കഹേങ്കി ഹം പിയാക്കോ കേ സാഥേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എങ്ങനെ, ഞങ്ങൾ പിയാക്കോ എന്ന പേരുള്ള ആ കഴുതയുടെ കൂടെയാണ് നടക്കുന്നത്. ഹം ഉസ്കേ പീച്ചേ പീച്ചേ ചൽ രഹേതേ, ഞങ്ങൾ അവനെ പിന്തുടരുകയായിരുന്നു, ആ കഴുതയെ പിന്തുടരുകയായിരുന്നു. കഴുത വളരെ പതുക്കെ നടന്നു നീങ്ങുന്നു, അതിന്റെ പേര് പിയാക്കോ എന്നാണ്. ലേഖകനും കൂടെയുള്ളവരും ഈ കഴുതയുടെ പുറകെ നടന്ന് പോവുകയാണ്. പിയാക്കോ ക മാലിക് എലിയാഭി സാധ, പിയാക്കോയുടെ ഈ കഴുതയുടെ യജമാനന്റെ പേരാണ് എലിയ, എലിയയും കൂടെയുണ്ടായിരുന്നു. തൈ ഹുവാക്കി ജഹാൻ ജഹാം പിയാക്കോ രുക്കേക ഹം ഭി വഹീം രുക് ജായെങ്കെ, ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു എവിടെയൊക്കെ പിയാക്കോ നിൽക്കുമോ അവിടെയൊക്കെ നമ്മളും നിൽക്കാം, പിയാക്കോ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളും നിന്ന് ആ സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിച്ച് അവിടുത്തെ കാര്യങ്ങൾ വരച്ച് ഇടുക. അങ്ങനെയാണ് ഒടുവിൽ അവർ തീരുമാനിച്ചത്. ആജ് കി കക്ഷാ യഹാം സമാപ്ത് കർത്തി ഹൂ, ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി. अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे लक्ष्मी एम, छात्र थे श्री माधव और नंदा. इसी के साथ

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉത്സവമേളം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

ഡിജി ലോക്കറിൽ അക്കൗണ്ട് തുറക്കാൻ ഒരൊറ്റ തിരിച്ചറിയൽ രേഖ മാത്രം മതി, ആധാർ കാർഡ്. ആധാർ നമ്പർ ഉപയോഗിച്ച് ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് തുറക്കാം. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ എല്ലാ രേഖകളും സൗജന്യമായി ഡിജിറ്റലായി സൂക്ഷിക്കാൻ ഇന്ന് തന്നെ ഡിജി ലോക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.

നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശ

0: ആകാശവാണി
1: രാമായണ പാരായണം 20-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി, സമ്പാദിവാക്യം, സമുദ്രലംഘന ചിന്ത എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്.

കാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു.

രാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതന.

0: കുമാരമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ഇപ്പോൾ കിലുകിലുക്കം എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത്.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. സംരംഭകത്വത്തിനായി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഡോ KP സുധീറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവിൽ

നിലവാരം 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 7:50 ചലച്ചിത്ര ഗാനങ്ങൾ, 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, നട്ടുനനയ്ക്കാം നന്മകൾ കൊയ്യാം സിന്ധുവോ നടത്തുന്ന പ്രഭാഷണം, 9:30 ഗായത്രി വെങ്കട്ടരാഘവൻ പാടിയ ഏകരാഗകൃതികൾ, എംആർ എസ് കണ്ണൻ വയലിൻ, മനോജ് ശിവ മൃദംഗം, എൻ ഗുണപ്രസാദ് ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് സാഹിത പ്രമുഖൻ. 6:00 ഉഷമലരി, ഉളപ്പമണ്ണയുടെ ഓണപ്പടി എന്ന കവിത ആലാപനം ഗോകുൽ വിബി. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 21-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി പാടിയത്. 6:30 പ്രഭാതവേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എം വി നടേശൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 101-ാം ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 10:15 രാഗാമൃതം, തഞ്ചാവൂർ എസ് കല്യാണരാമൻ പാടിയ കൃതികൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, ഇതിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഗത് മർസൂഖ് മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, പ്രത്യേക പരിപാടി, രചന ഡോക്ടർ ടി ആർ ജയകുമാരി. 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ, കർക്കടക മാസത്തിലെ ആരോഗ്യചര്യകൾ, ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഒരുവട്ടം കൂടി. 2:15 തുടർ നാടകം വേനൽ മഴ രണ്ടാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CAET സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം, 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 4:45 തുളിതാളം, കാപ്പിൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:00 ഹിന്ദി പാഠം. 5:20 അധ്യാത്മ രാമായണ പാരായണം, 21-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ, ആശ അജയ് അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന പദ്ധതി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും, ഡോക്ടർ എസ് എസ് വീണയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന കമ്പോളവിലെ നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, മലയാളം വ്യാകരണം, കാലങ്ങൾ, ലക്ഷ്മിപ്രിയ അവതരിപ്പിക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം നഗരത്തിലും വിമാനത്താവളത്തിലും രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര

0: സമഗ്ര ശിക്ഷ അഭിയാൻ.
1: പ്രീസ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്ര പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് നടക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് അതിന്റെ ഭരണം നിർവഹിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രീസ്കൂൾ, പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി മുതൽ സീനിയർ സെക്കൻഡറി തലങ്ങൾ വരെ സമഗ്രമായി കണക്കാക്കിയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആശയരൂപകൽപ്പനയിലെ മാതൃകാപരമായ മാറ്റത്തെ ഈ പദ്ധതി പ്രതിനിധീകരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുക എന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ്. 2021 ജൂണിൽ വിദ്യാഭ്യാസ മന്ത്രാലയം 3 മുതൽ 9 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചുള്ള നിർവഹൺ നിപുൺ ഭാരത് പ്രോഗ്രാം സമഗ്ര ശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി. ഏകീകൃതവും സമഗ്രവുമായ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് ഇനി പറയുന്ന 3 പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ രൂപീകരിച്ചത്. 1. RMSA അഥവാ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. 2. SSA അഥവാ സർവശിക്ഷ അഭിയാൻ. 3. TE അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അധ്യാപക വിദ്യാഭ്യാസം. പ്രീസ്കൂൾ, പ്രൈമറി സ്കൂൾ, അപ്പർ പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി തലങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം സുഗമമായി നടക്കുവാൻ ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. 2 TE കൾ അതായത് ടീച്ചർ ടെക്നിക്കൽ അധ്യാപകരെയും സാങ്കേതിക വിദ്യയെയും അത് സൂചിപ്പിക്കുന്നു. ഈ 2 TE കൾ സമന്വയിപ്പിച്ച് എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ SSA പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമഗ്ര ശിക്ഷയുടെ കുടക്കീഴിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ തൊഴിൽവൽക്കരണം മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നടപ്പിലാക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വൊക്കേഷണലൈസേഷൻ എന്ന സ്കീമിന് കീഴിൽ വിവിധ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യവും തൊഴിൽ വൈദഗ്ധ്യവും പ്രദാനം ചെയ്യുന്നതിനായി പൊതുവിദ്യാഭ്യാസത്തോടൊപ്പം 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരു തൊഴിലധിഷ്ഠിത വിഷയവും കൂടി പഠിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ Article 21A പ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം മൗലികാവകാശമാണ്. കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം നടപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുകയാണ് ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് അല്പം കൂടി സൂക്ഷ്മമായി നോക്കാം. 1. വിദ്യാഭ്യാസത്തോടുള്ള സംയോജിത സമീപനമാണ്. മറ്റൊന്ന്, ഭരണപരിഷ്കരണങ്ങളിൽ സംസ്ഥാനത്തിന്റെ ഇടപെടലുകൾക്ക് മുൻഗണന നൽകുന്നതിന് ഈ പദ്ധതി സഹായിക്കുന്നു. 3. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരമാണ്. മുൻപ് സൂചിപ്പിച്ച 2 TE കൾ അധ്യാപകരെയും സാങ്കേതിക വിദ്യയെയും കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുവാനുള്ള പരിശ്രമങ്ങൾ. 4. വിദ്യാഭ്യാസത്തിന്റെ ഡിജിറ്റലൈസേഷൻ. വിദ്യാഭ്യാസം ഡിജിറ്റലൈസ് ചെയ്യുന്നത് വഴി അധ്യാപകനെ കൂടുതൽ കാര്യക്ഷമതയുള്ളവനാക്കുവാനും ഉള്ളടക്കത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ആശയം എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സൗകര്യമുണ്ടാക്കാനും കഴിയുന്നു. 5. സവിശേഷത സ്കൂളുകളുടെ ശക്തിപ്പെടുത്തലാണ്. കോമ്പോസിഷൻ സ്കൂൾ ഗ്രാന്റ് വർദ്ധിപ്പിച്ചും ശുചിത്വ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയും മറ്റ് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും സ്കൂളുകളെ ശക്തിമത്താക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് മറ്റൊരു സവിശേഷതയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പരിപാടിയിലൂടെ പെൺകുട്ടികളുടെ പഠനത്തോടൊപ്പം സ്വയം പ്രതിരോധ പരിശീലനവും നൽകുവാൻ ഇത് സഹായിക്കുന്നു. വൊക്കേഷണൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്. അപ്പർ പ്രൈമറി തലത്തിൽ തൊഴിലധിഷ്ഠിതമായ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിൽ പാഠ്യപദ്ധതിയെ വിപുലീകരിക്കുന്നത് മറ്റൊരു സവിശേഷതയാണ്. 8. കായിക ശാരീരിക വിദ്യാഭ്യാസ സംയോജനം എന്നതാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമാക്കുന്നതിൽ ഈ പദ്ധതി സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. The Parliament has passed the Supreme Court Number of Judges Amendment Bill 2026, with the Rajya Sabha returning the legislation to the Lok Sabha after a discussion. The Lok Sabha had passed the bill on Monday.

0: The legislation amends the Supreme Court Number of Judges Act 1956 for increasing the number of judges of the Apex Court from the present 33 to 37, including the Chief Justice of India. After completing the business, Deputy Chairman adjourned the House for the day. The Lok Sabha has passed the Bankers Books Evidence Bill 2026. The bill seeks to provide a law relating to evidence with respect to bankers' books and to align it with contemporary digital banking practices. The legislation was cleared by the Lok Sabha without any discussion amid continuous uproar by the opposition members over several issues. Following the passage of the bill, the Lok Sabha was adjourned for the day. Union Electronics and Information Technology Minister Ashwini Vaishnav has said the government is cognizant of the risks associated with children's online activities, including exposure to harmful content, cyberbullying, online exploitation and digital addiction. In a written reply to a question in the Lok Sabha today, Mr. Vaishnav said the Digital Personal Data Protection Act 2023 has been enacted, which establishes the legal framework to regulate the processing of digital personal data. He said the Act provides a legal framework for safeguarding children's privacy online. CEO of Meta, the parent company of several of the world's largest social media networks, Mark Zuckerberg, today sent his apologies to the government of India for the child sexual abuse material, related content, deepfake content and errors in operating the platform. Sources said Meta admitted that a lot of money was paid for boosting certain type of content. It was made clear to Meta that they are not covered under intermediary definition and they select who receives the content. They apologized and regretted the mistake. Today marks 7 years since the historic abrogation of Articles 370 and 35A. Prime Minister Narendra Modi in his message on the occasion said, lives of people of Jammu and Kashmir and Ladakh have witnessed wide-ranging transformation since the abrogation of Articles 370 and 35A on this day in 2019. Talking to Akashwani News at Parliament premises, Jammu and Kashmir BJP President and Rajya Sabha MP Satpal Sharma described the abrogation of Article 370 as a historic step.
1: It was on this day in 2019 that Article 370 was abrogated. We all know that Jammu and Kashmir is scaling new heights today. Due to this article, women from our region who married outside the state used to be deprived on their rights, including their property rights. Now that injustice has been ratified, communities such as Balmikis and Gurkhas have finally secured their due rights following the abrogation of Article 370.
0: India today advised Pakistan to stop the bloodshed in Pakistan-occupied Jammu and Kashmir POJK, take credible, verifiable and irreversible action against terror networks operating from its soil and immediately vacate all Indian territories under its illegal and forcible occupation. External Affairs Ministry spokesperson Randhir Jaiswal was responding to media queries on remarks made by Pakistan's foreign minister on the so-called Yom-e-Istisal. Mr. Jaiswal said the Union Territories of Jammu and Kashmir and Ladakh are, have always been and will always remain an integral and inalienable part of India. He said the constitutional changes made on the 5th of August 2019 are an internal matter of India and Pakistan has no locus standi to comment on these matters. The Monetary Policy Committee, MPC of the Reserve Bank of India, RBI, at the conclusion of its policy meeting today, decided to keep the key policy repo rate unchanged at 5.25%. The MPC also decided to keep the stance neutral while hiking the growth projection to 6.7% from 6.6% in the current financial year. India enjoyed a mixed day at the Korea Masters Badminton Tournament in Asan, with seven women's singles players advancing to the second round, while all six Indian men's singles shuttlers crashed out in the opening round. And with that, we end this news bulletin.
2: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കേരളത്തിന്റെ ഊർജ്ജഭദ്രതയുടെ അടിത്തറയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു. സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ആവശ്യകതയുടെ കാൽഭാഗത്തോളവും ഒറ്റയ്ക്ക് നൽകുന്ന പദ്ധതിയിലെ ജലലഭ്യത ഏറെ ആശ്വാസത്തോടെയാണ് വൈദ്യുത ബോർഡും പൊതുജനങ്ങളും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 20 അടിയോളം വെള്ളമാണ് അണക്കെട്ടിൽ ഉയർന്നത്. നിലവിൽ 2350 അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ജലനിരപ്പ്. ഇത് ആകെ സംഭരണശേഷിയുടെ 45% KSEB ആകെ ജലവൈദ്യുതോൽപാദനത്തിന്റെ 35%ലേറെയും ഇടുക്കിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ലോവർ പെരിയാർ, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ഉൾപ്പെടെയുള്ള മറ്റ് പദ്ധതികൾ കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തെ ആകെ ജലവൈദ്യുത ഉൽപാദനത്തിന്റെ 52% ഇടുക്കി ജില്ലയിൽ നിന്നാണ് നിർവഹിക്കപ്പെടുന്നത്. മൂന്നാറിന് പുറമെ ഇടുക്കിയിലെ മലയോര മേഖലയായ കട്ടപ്പന, കല്യാണത്തണ്ട് മലനിരകളിലും കുറിഞ്ഞി വസന്തം ഒരുങ്ങുന്നു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ടിലും സമീപ പ്രദേശങ്ങളിലും പൂവിട്ട് തുടങ്ങിയത്. കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ടിരിക്കുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മലനിരകൾ പൂർണ്ണമായും നീലയും പർപ്പിളും കലർന്ന പുഷ്പങ്ങളാൽ നിറയും. നിലവിൽ വാഴവര, കൌന്തി മലനിരകളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഇനി ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ട്രോപ്പോ വർക്സ് എന്ന ഡ്രോൺ കമ്പനിയുമായി സഹകരിച്ചാണ് തൊഴിലാളികളുടെ ജോലിഭാരവും സമയവും കുറയ്ക്കുന്ന ഈ പുതിയ പരീക്ഷണം നടപ്പിലാക്കുന്നത്. കിലോമീറ്ററുകളോളം ചുമന്ന ട്രാക്ടറുകളിൽ കയറ്റി ഫാക്ടറിയിൽ എത്തിച്ചിരുന്ന പരമ്പരാഗത രീതിക്ക് ഇതോടെ മാറ്റം വരും. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കള്ളപ്പട്ടയങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സ്വീകരിക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വാഗമണ്ണിലെ വരാട്ടുമേട്ടിൽ 10 ഏക്കർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതായും നടപടികൾ തുടർന്നും ശക്തമാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഇടമലക്കുടിയിൽ നിർമ്മാണം പൂർത്തിയാകാത്തതും ശോചനീയാവസ്ഥയിലുള്ളതുമായ 58 വീടുകൾ ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കും. റവന്യൂ വകുപ്പും വാട്ടർ അതോറിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലൂടെ ദേവികുളം, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ 1000 കണക്കിന് വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിച്ചു. ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾക്കുള്ള ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ പെരുമൈ എന്ന പ്രത്യേക ഡ്രൈവിലൂടെ വിതരണം ചെയ്തു. ഗോത്രവർഗ മേഖലയായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ 116 പേർക്കാണ് സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. നിയമപരമായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതിനാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ ലഭിക്കാതിരുന്ന കുടുംബങ്ങൾക്ക് ഈ നടപടി വലിയ ആശ്വാസമാകും. പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ ഓരോ കുടിയിലുമെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും റവന്യൂ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയുമാണ് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയത്. കുടികളിൽ ജനിച്ച കുട്ടികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമാണ് പദ്ധതിയിൽ മുൻഗണന നൽകിയത്.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, 9495959631. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9495959631. അതിഥി ഗായിക അപർണ രാജീവ്.

വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. ഇന്ന് വൈകിട്ട് 6:50 വയലിൻവീടും പരിപാടിയിൽ സംരംഭകത്വത്തിനായി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഡോക്ടർ കെ പി സുധീറുമായി അഭിമുഖം. 7:35 തൊഴിലാളി മണ്ഡലം, 9:15 വിദ്യാഭ്യാസ രംഗം, നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം സിന്ധു ഓ നടത്തുന്ന പ്രഭാഷണം, 9:30 ഗായത്രി വെങ്കട്ടരാഘവൻ പാടിയ ഏകരാഗ കൃതികൾ, MR S കണ്ണൻ വയലിൻ, മനോജ് ശിവ മൃദംഗം, N ഗുണപ്രസാദ് ഘടം.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 21-ാം ദിവസം. കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രഭാതഭേരി, 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, MV നടേശൻ അവതരിപ്പിക്കുന്നു.

രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 101 ഭാഗം. 9 മണിക്ക് വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം.

നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഗത് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495956 3 1 9 4 9 6 5 5 6 3 2 1 9 4 5 5 6 3 2 1. ഓർക്കുക, പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിലുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ജാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. സപ്തത്യുത്തര ത്രിശത സംവൈധാനിക നിയമസ്യ നിരസനാനന്തരം കശ്മീര ലഡാഖ്

വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സിജെപി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിന് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ദുരന്ത നിവാരണ രംഗത്ത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ കോട്ടയം നഗരത്തിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: തുടർച്ചയായ 4 ദിവസത്തിനു ശേഷം കോട്ടയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു.
2: ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഇതുവരെ 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കാലവർഷം വരുത്തിയത്. 3,000 ഏക്കറിൽ കൃഷിനാശവും ഉണ്ടായി. വേമ്പനാട്ട് കായലും കരകവിഞ്ഞ് കായൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്.
2: പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കണമെന്നും ജില്ലാ കളക്ടർമാർ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം 23,537 കർഷകരെ നേരിട്ട് ബാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രാഥമിക

0: വിലയിരുത്തൽ പ്രകാരം 67.44 കോടി രൂപയുടെ വിളനാശമാണ് ഉണ്ടായത്. കർഷകർക്ക് സമയബന്ധിതമായി സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM ജനറൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും CJP നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ അറിയുക എന്നത് കായികപരമായ കഴിവ് മാത്രമല്ല ജീവൻ രക്ഷാ നൈപുണ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും 1,000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് അധിക ബസ് സർവീസുകൾ നടത്താനൊരുങ്ങി KSRTC തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഓണത്തിന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് സഹായകരമായ രീതിയിൽ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് KSRTC ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത്. പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, നാഗർകോവിൽ റൂട്ടുകളിലും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. തമിഴ്നാടിന്റെ കോയമ്പത്തൂർ, പാലക്കാട് അധിക സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്ന് TNSTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് ഓണത്തിന് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക RTCയും അറിയിച്ചു.
0: ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നിന്ന് പ്രതിമാസാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറിയതായും മിൽമ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ MV ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ MBS പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ KJകുമാറിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 78,581 നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 24,625 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 2,080 രൂപ കൂടി 1,07,880 രൂപയും ഗ്രാമിന് 13,460 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷൻ ലോറിയിലെ ചാക്കുകൾക്കിടയിൽ കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന 7,000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി വാർത്താ വീക്ഷണം. നാളെയെ കാർന്നു തിന്നുന്ന ലഹരി മരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഭീഷണികളിലൊന്നാണ് ലഹരി ദുരുപയോഗവും അതിനോടുള്ള വർദ്ധിച്ചുവരുന്ന ആസക്തിയും. ഇതിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ശാരീരികവും മാനസികവുമായ തകർച്ചയ്ക്ക് പുറമെ ഒരു തലമുറയുടെ തന്നെ ഭാവി ഇത് ഇല്ലാതാക്കുന്നു. വ്യക്തിജീവിതത്തെ മാത്രമല്ല കുടുംബങ്ങളെയും സമൂഹത്തെയും ഒന്നടങ്കം ജീർണതയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ലഹരി ഉപയോഗം. ലഹരി വസ്തുക്കൾ നൽകുന്ന താൽക്കാലിക അനുഭവം അറിയാനുള്ള വെറും കൗതുകമാണ് പലപ്പോഴും ആളുകളെ വലിയൊരു അപായത്തിലേക്ക് നയിക്കുന്നത്. ഇതിന് പ്രതിവിധിയായി സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും പ്രചാരണങ്ങളും ശക്തമാക്കുന്നതിനോടൊപ്പം കായികം, കല, സാമൂഹിക സേവനം തുടങ്ങിയ ക്രിയാത്മക കാര്യങ്ങളിൽ യുവജനങ്ങളുടെ ഊർജം വിനിയോഗിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ആധുനിക സമൂഹം പരിശ്രമിക്കുന്നത്. യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ ബഹുമുഖ പരിപാടികളാണ് രാജ്യം നടപ്പിലാക്കുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അതിനൂതന സംരംഭമാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. ലഹരി ദുരുപയോഗത്തിനെതിരായ 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക ജനപങ്കാളിത്ത യജ്ഞത്തിനാണ് ഇതോടെ രാജ്യത്ത് തുടക്കമായത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തെ യുവതലമുറ ശാരീരികമായും മാനസികമായും കരുത്തരും ആത്മവിശ്വാസമുള്ളവരുമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ലഹരിയുടെ വഴികളിൽ നിന്ന് വിട്ടുനിന്ന് മികച്ചൊരു ആരോഗ്യശൈലി സ്വന്തമാക്കണമെന്ന് നശാമുക്ത് യുവഭാരത് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം വെർച്വൽ മാധ്യമത്തിലൂടെ നിർവഹിച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗം കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുക മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിയെപ്പോലും പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ യുവാക്കളെ ഇതിന്റെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, സമൂഹത്തിന്റെ കടമയുമാണ്. സാമൂഹികമായ ഒറ്റപ്പെടലോ അഭിമാനക്ഷതമോ ഭയന്ന് കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ മറച്ചുവെക്കരുതെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ലഹരിമുക്തിക്കായി തുറന്ന മനസ്സോടെ മുന്നോട്ടു വരാൻ അദ്ദേഹം കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടു. ലഹരിക്ക് അടിമപ്പെട്ട കുടുംബാംഗങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കൃത്യസമയത്ത് സഹായം തേടുകയും തുറന്ന ആശയവിനിമയം നടത്തുകയും വേണം. ഇതിനായി വിദഗ്ധരുടെ ഉപദേശവും ആവശ്യമായ വൈദ്യസഹായവും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികളിലുണ്ടാകുന്ന ലഹരിയുടെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തുടക്കത്തിലെ മനസ്സിലാക്കാനും അവർക്ക് കൃത്യമായ പിന്തുണ നൽകാനും കുടുംബങ്ങളിൽ സുതാര്യമായ ആശയവിനിമയ ശൈലി വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വ്യക്തമായ ചില മാറ്റങ്ങളിലൂടെയും സൂചനകളിലൂടെയും ഒരാൾ ലഹരിയുടെ വഴിയിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമൂഹികമായ ഒറ്റപ്പെടൽ, പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ, സംസാരിക്കാനുള്ള മടി, കാരണമില്ലാതെ വൈകി വീട്ടിലെത്തുന്ന ശീലം, ഇടയ്ക്കിടെയുള്ള പണത്തിന്റെ ആവശ്യങ്ങൾ എന്നിവയെല്ലാം ലഹരി ദുരുപയോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാകാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയുള്ള ജനകീയ പ്രസ്ഥാനത്തിന് രാജ്യത്തെ യുവജനങ്ങൾ നേതൃത്വം നൽകണം. ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കാൻ അധ്യാപകരും മുന്നിട്ടിറങ്ങണം. ലഹരിയുടെ ഭയാനകമായ അനന്തരഫലങ്ങളെക്കുറിച്ച് കുട്ടികളുമായി സംവദിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും അദ്ദേഹം അധ്യാപക സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ലഹരിമുക്തിക്ക് സാമൂഹിക സഹകരണവും യോഗയും ധ്യാനവും ആധുനിക പുനരധിവാസ കേന്ദ്രങ്ങൾ

0: നടപടികൾ തുടരുമെന്ന് പ്രധാനമന്ത്രി യുവാക്കൾക്ക് ഉറപ്പു നൽകി. രാജ്യത്തുടനീളം വലിയ തോതിൽ ലഹരിമരുന്ന് പിടിച്ചെടുത്ത കാര്യവും നിയമ നടപടികളും ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി യുവതലമുറ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ മുൻപന്തിയിലുണ്ടാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലേറെ യുവാക്കൾ ഈ പ്രചാരണ പരിപാടിയിൽ പങ്കാളിയായി. സംസ്ഥാന ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മൈ ഭാരത്, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കു പുറമെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, യുവജന സമിതികൾ, സന്നദ്ധ സംഘടനകൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പ്രതിനിധികളും ഇതിൽ ഭാഗമായി. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമായി പ്രധാനമന്ത്രി തുടക്കമിട്ട നൂതന യജ്ഞത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം അടുത്ത 100 ആഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ, ധ്യാന സമ്മേളനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ബോധവൽക്കരണ യജ്ഞങ്ങൾ, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ, ചിത്രരചനാ മത്സരങ്ങൾ, സമൂഹ പങ്കാളിത്ത പരിപാടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരായ കൂട്ടായ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, പൌരസമൂഹ സംഘങ്ങൾ, വ്യാവസായിക കൂട്ടായ്മകൾ, ആത്മീയ സംഘടനകൾ എന്നിവയെ പൊതുവേദിയിൽ അണിനിരത്തി ജനപങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഈ ഉദ്യമം ലക്ഷ്യമിടുന്നു. സന്നദ്ധ സേവകരുടെയും അവരുടെ സംഘടനകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും അവരുടെ മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും 50, 75, 100 ആഴ്ചകൾ തികയുമ്പോൾ പ്രവർത്തകരെ ആദരിക്കും. തുടക്കത്തിൽ ലഹരി ഉപയോഗം കൂടുതലായി കണ്ടെത്തിയ 272 ജില്ലകളിൽ നേരത്തെ ആരംഭിച്ച പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ പരിപാടികളിലൂടെയും ജനപങ്കാളിത്തത്തിലൂടെയും ഈ പ്രചാരണം 29.32 കോടിയിലധികം ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ലഹരിമുക്ത ജീവിതശൈലി പ്രചരിപ്പിക്കുന്നതിനായി രാജ്യത്തെ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് 21 ലക്ഷത്തിലേറെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി ലഹരി ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വളരെ മുമ്പേ തന്നെ ശക്തമാക്കിയിരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ദേശീയ കർമ്മ പദ്ധതിക്ക് കീഴിൽ 2020 ഓഗസ്റ്റ് 15 നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന മുൻനിര പദ്ധതിക്ക് തുടക്കമിട്ടത്. 2019 സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഇന്ത്യയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ വ്യാപ്തി എന്ന വിഷയത്തിൽ നടത്തിയ ആദ്യത്തെ രാജ്യവ്യാപക സർവേയോടെയാണ് ഈ പ്രശ്നത്തിന്റെ ആഴം കൂടുതൽ വ്യക്തമായത്. 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗം മൂലമുള്ള രോഗാവസ്ഥകളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്തുടനീളം 768 ലഹരി വിമുക്ത പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മന്ത്രാലയം ചികിത്സാ പുനരധിവാസ സേവനങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ കൌൺസിലിംഗും വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനായി മന്ത്രാലയത്തിന്റെ 1446 എന്ന ലഹരിമുക്ത ഹെൽപ്പ് ലൈൻ സേവനം നിലവിലുണ്ട്. സഹായഹസ്തം തേടി 4.69 ലക്ഷത്തിലധികം ഫോൺ കോളുകളാണ് ഇതുവരെ എത്തിയത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും വിവിധ സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നിച്ച് കൈകോർത്ത് ലഹരിമുക്ത ഭാരതത്തിനായുള്ള പ്രചാരണത്തെ വലിയ വിജയമാക്കി. ജനപങ്കാളിത്തവും ബോധവൽക്കരണവും സഹാനുഭൂതിയും മുൻനിർത്തിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആവശ്യമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. രാജ്യത്തെ യുവജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ ശക്തമായ ഒരു സാമൂഹിക മുന്നേറ്റം കെട്ടിപ്പടുക്കാനാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപേക്ഷിച്ച് കൂടുതൽ ആരോഗ്യകരവും ശക്തവുമായ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാൻ ഇത് ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നു. പൌരന്മാരുടെ സജീവ പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനെയാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പ്രതിഫലിപ്പിക്കുന്നത്. ലഹരിമുക്തരായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന ആശയം മുൻനിർത്തിയുള്ള ഈ പ്രചാരണ പരിപാടിക്ക് വ്യാപകമായ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 2047 വികസിത ഭാരതം പടുത്തുയർത്താനുള്ള യാത്രയ്ക്ക് കൂടുതൽ കരുത്തേകിക്കൊണ്ട് രാജ്യത്തെ ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങളും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും കൈകോർത്താൽ ലഹരിമുക്ത ഭാരതം, സമൃദ്ധ ഭാരതം എന്ന സ്വപ്നം ഇന്ത്യയ്ക്ക് അതിവേഗം സാക്ഷാത്കരിക്കാനാകും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. നാളെയെ കാർന്നു തിന്നുന്ന ലഹരിമരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം.
1: ആകാശം.

0: ആകാശവാണി.
1: വയനും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കുവാനുണ്ടാകും. കണ്ടുമുട്ടുന്ന ആരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനും ജീവിതം ക്രമപ്പെടുത്താനും തയ്യാറാവണം. അനുദിന ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾക്ക് പാഠശാലകളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴവും പ്രായോഗികതയും ഉണ്ടാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരഭിമുഖമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നാണ് വിത്തുതേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. അതിശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടൽ ഭീഷണിയും രൂക്ഷമായിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജനജീവിതത്തെയും കൃഷിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ നെല്ല്, പച്ചക്കറികൾ, വാഴ തുടങ്ങിയ വിളകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും മണ്ണൊലിപ്പും രോഗബാധയും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ മുന്നറിയിപ്പുകൾ പാലിക്കുകയും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുകയും വേണം. ഇന്ന് നമ്മുടെ വിഷയം അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ആണല്ലോ. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നത് കാർഷിക മേഖലയിലെ പുതിയ സംരംഭകരെ വളർത്തിയെടുക്കാനും അവരുടെ ആശയങ്ങളെ ബിസിനസ്സുകളാക്കി മാറ്റാനും സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിന്ന് കേൾക്കാം. ഡോക്ടർ കെ പി സുധീറാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഡോക്ടർ കെ പി സുധീറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ സുധീർ, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: ഡോക്ടർ സുധീർ. ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്നത്, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായും. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു വളർച്ച ത്വരിതപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ്. അതിപ്പോ നമ്മൾ പ്രായം തികയാതെ കുട്ടികളെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻക്യുബേറ്ററിലാക്കും, അതുമാതിരി തന്നെ കോഴി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനും ഇൻക്യുബേറ്ററിലാക്കും. അപ്പോ ഇതെല്ലാം പ്രാരംഭദശയിൽ അതിനെ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള സംവിധാനമാണ്. അപ്പൊ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്ന നവ സംരംഭകരെ അല്ലെങ്കിൽ സംരംഭകത്വം മനസ്സിലുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട സാങ്കേതിക വിദ്യയും നൂതനമായ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ എല്ലാത്തിനെ കുറിച്ചും ഒരു അവബോധം സൃഷ്ടിച്ച് അവരുടെ കാർഷിക മേഖലയിലുള്ള ബിസിനസിനെ ത്വരിതഗതിയിലാക്കാനും അവരെ വളർച്ചയിൽ എത്തിപ്പിക്കാനുമുള്ള ഒരു സംവിധാനമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ.
2: അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഒരു എന്റർപ്രീനിയറിന് കിട്ടാനുള്ള സാധ്യതകൾ? ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് ചെയ്യാനൊരു മനസ്സിലുണ്ട്, അപ്പോൾ ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിനെ നമ്മൾ സമീപിച്ചാൽ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് കാണും?
3: ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഏതൊരു സംരംഭകനാണെങ്കിലും ഒരു സംരംഭകയ്ക്കാണെങ്കിലും അവരന്വേഷിക്കുന്ന അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ. മിക്കവാറും ആളുകൾക്ക് ഒരു സാങ്കേതിക വിദ്യ ആയിരിക്കും അറിയേണ്ടത്, പുതിയതായിട്ടുള്ള സാങ്കേതിക വിദ്യ. അപ്പൊ സാങ്കേതിക വിദ്യകളെ കുറിച്ചും അതിന്റെ റിഫൈൻമെന്റിനെ കുറിച്ചും ചിലരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും, ഇന്നെന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറാനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കമുങ്ങ് കയറാനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കണം, കൊക്കോ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെഷീൻ വേണം. അപ്പൊ ഇങ്ങനെ മനസ്സിലുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ റിഫൈൻ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും അഗ്രി ബിസിനസ് ഇൻക്യുബേഷനിൽ കൂടെ അവർക്ക് ചെയ്യാം. അതിന് പുറമെ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ ലൈസൻസിങ്ങിനെ കുറിച്ച്, അതിന്റെ പേറ്റന്റിങ്ങിനെ കുറിച്ച്, അപ്പോൾ ഇവർക്ക് ഒരു ഇനീഷ്യലായിട്ട് അല്ലെങ്കിൽ പ്രാരംഭ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ. ഇതിനെല്ലാം പുറമെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരു പ്രോഡക്റ്റ് റിഫൈൻ ചെയ്യുന്നതിന് നമ്മൾ 500,000 രൂപ വരെയും, അതോടൊപ്പം അതിന്റെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 2,500,000 രൂപ വരെയും സാമ്പത്തിക സഹായവും കൂടെ കേരള കാർഷിക സർവകലാശാലയിലുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സബ്സിഡി ആയിട്ടോ ലോണായിട്ടോ അല്ല, ഒരു സമ്മാനമായിട്ടാണ് ഈ 500,000 രൂപ ആശയമുള്ളവർക്കും ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വാണിജ്യവൽക്കരണത്തിനോ അല്ലെങ്കിൽ വാണിജ്യമായിട്ട് പുതിയ കാർഷിക മേഖലയിലുള്ള ഒരു ഉൽപ്പന്നം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടോ 2,500,000 രൂപയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. അപ്പോൾ ഒരു സംരംഭകന് വേണ്ട A to Z കാര്യങ്ങളാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ കൊടുക്കുന്നത്. സാങ്കേതിക വിദ്യ മുതൽ സാമ്പത്തിക സഹായം വരെ നൽകുന്ന ഏക ഒരു പോയിന്റ് ആണ് നമ്മള് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ.
2: സാർ, സാറിന്റെ ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ട് ആണല്ലോ, 500,000 അല്ലെങ്കിൽ 25 ലക്ഷം എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് കാണും, അല്ലെങ്കിൽ അതിന് അർഹതയായ ഒരു ആൾ വന്നാലല്ലേ ഇത് നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ?
3: തീർച്ചയായിട്ടും. അപ്പൊ അത് നമുക്കറിയാലോ, നമുക്കൊരു 25 ലക്ഷം സാമ്പത്തിക സഹായം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനകത്തൊരു സെലക്ഷൻ പ്രോസസ് ഉണ്ട്. നമുക്ക് കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ വർഷവും ഏകദേശം 500 വരെ അപ്ലിക്കേഷനാണ് നമുക്ക് അതിനകത്ത് കിട്ടുക. ഈ 500 അപേക്ഷകരിൽ നിന്നും നിരവധി സ്റ്റേജസിലൂടെ അവസാനം 40 പേരെ ആക്കുന്ന രീതിയിൽ, എന്നുവെച്ചാൽ 40 പേരെ ആക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നിരവധി ഘടകങ്ങളെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്, ഓരോ തവണയും നടക്കുന്ന പ്രോസസ്. അത് ഒന്ന്, ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന ടെക്നോളജി ആയിരിക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ അതിനകത്ത് വയ്ക്കുന്നത്. 2, നൂതനത്വമാണ്. നൂതനമായിട്ടുള്ള ആശയമായിരിക്കണം. ഇന്ന് വരെ അത്തരത്തിലുള്ള സംരംഭങ്ങൾ വേറെ ഉണ്ടാവരുത്. അപ്പോൾ ഇന്ന് നിലവിലുള്ള സംരംഭങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നൂതനമായിട്ടുള്ള ആശയത്തിലൂടെയുള്ള ഒരു സംരംഭമായിരിക്കണം. പിന്നെ വാണിജ്യപരമായിട്ട് അത് വികസിക്കാനുള്ള സ്കോപ്പ് വേണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അവരുണ്ടാക്കുന്ന ഒരു മെഷീൻ ഒരു സ്ഥലത്തിന് മാത്രം യോജിച്ചതാണ്. ഇപ്പോ അത് തൃശ്ശൂര് മണ്ണുത്തി ഭാഗത്ത് അല്ലെങ്കിൽ തൃശ്ശൂര് ജില്ലയിലുള്ള ഒരു ഗ്രൂപ്പിന് മാത്രമാണ് അതുകൊണ്ട് മെച്ചം ഉണ്ടാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന മാർക്ക് അവിടെ കുറയും. നേരെ മറിച്ച് കേരളത്തിലെ ഒരുവിധം സ്ഥലങ്ങളിലേക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് എന്നുണ്ടെങ്കിൽ അതിന് ആ സെക്ടറിൽ മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരം ഒരു സംരംഭം തുടങ്ങുന്നത് വഴി നമ്മളുടെ അന്തരീക്ഷത്തിന് മലിനീകരണം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലെ അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ജോലി കിട്ടണം, അതിന് ചുറ്റുപാടുമുള്ള കർഷകർക്ക് ഒരു മെച്ചമുണ്ടാവണം ആ ഒരു സംരംഭം തുടങ്ങുന്നത് വഴി. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലുള്ളത്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് വീണ്ടും നൂതനത്വമാണ്. പുതിയ ആശയമായിരിക്കണം, വാണിജ്യവൽക്കരണത്തിനുള്ള സ്കോപ്പും ഉണ്ടായിരിക്കണം.
2: ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ 40 ആൾക്കാരിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇതിന്റെ ബേസിസിൽ?
3: തീർച്ചയായും.
2: അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 40 നിന്ന് നിങ്ങൾ പിന്നെ ഫർദർ സെലക്ഷൻ പ്രോസസ് നടത്തും അല്ലേ?
3: അതെ, ഈ 40 പേരിൽ, ഈ 40 പേര് തെരഞ്ഞെടുത്ത 40 പേരിലേക്ക് നമുക്ക് ഒരു മാസത്തെ പരിശീലന കളരി നമ്മൾ കൊടുക്കും, കേരള കാർഷിക സർവകലാശാല. ആ ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ ആ പരിശീലനത്തിനും നമ്മൾ വിളിക്കുന്ന എക്സ്പേർട്സ് എന്ന് പറയുകയാണെങ്കിൽ നാഷണൽ ലെവലിലുള്ള എക്സ്പേർട്സ് ആണ് അവർക്ക് കിട്ടുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് അവർക്ക് ക്ലാസ് എടുക്കണം. മാർക്കറ്റിംഗിനെ കുറിച്ച്, പാക്കേജിങ്ങിനെ കുറിച്ച്, IIM IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആളുകളാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ സംരംഭകനും അവര് ഉണ്ടാക്കിയ ഉൽപ്പന്നത്തെ എങ്ങനെ നല്ല രീതിയിൽ മാർക്കറ്റിൽ പ്രസന്റ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എല്ലാ സ്ട്രാറ്റജീസും, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലൈസൻസിങ് രജിസ്ട്രേഷൻ, അത്തരം കാര്യങ്ങളിലെ കുറിച്ചും അതിന്റെ കോമ്പിറ്റൻസി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഒരു ഒരു മാസത്തെ പരിശീലന കളരിയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് ശേഷം ഒരു ഫൈനൽ സെലക്ഷനും കൂടെ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഗ്രാന്റ് നമ്മൾ കൊടുക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയിലൂടെ ഏകദേശം 90 സംരംഭങ്ങൾക്കാണ് നമ്മൾ ഇതുവരെ സാമ്പത്തിക സഹായം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വിവിധ സെക്ടറിലാണ്. നെല്ലിന്റെ മേഖലയിലാണെങ്കിലും, തെങ്ങിന്റെ മേഖലയിലാണെങ്കിലും, മഷ്റൂമിന്റെ പ്രൊഡക്ഷനാണെങ്കിലും, കാഷ്യൂ പ്രൊഡക്ഷനിലാണെങ്കിലും, എല്ലാം പ്രൊഡക്ഷനും അതേമാതിരി തന്നെ അതിന്റെ പ്രോസസ്സിങ്ങും വാല്യൂ അഡീഷനും അതിന്റെ മെക്കനൈസേഷനിലും ഏത് സെക്ടറിലും ഉള്ള സംരംഭങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. IoT സെക്ഷൻ സാങ്കേതിക വിദ്യ, അതല്ലെങ്കിൽ ഡ്രോൺ ടെക്നോളജിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കാർഷിക മേഖലയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും കൂടുതൽ യന്ത്രവൽക്കരണത്തിനും അതുവഴി കർഷകന്റെ വരുമാനം കൂട്ടാനും സാധിക്കുന്ന ഏതൊരു സാങ്കേതിക വിദ്യയ്ക്കും സാമ്പത്തിക സഹായം നമ്മൾ കൊടുക്കുന്നതാണ്.
2: സാർ, ഇപ്പം മനസ്സിലൊരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞു, സപ്പോസ് സാർ മഷ്റൂമിനെ പറ്റി പറഞ്ഞു, ഇപ്പം മഷ്റൂമിന്റെ വേരിയസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ, വാക്യൂം ഡ്രൈ

0: റെഡ് മഷ്റൂം അല്ലെങ്കിൽ മഷ്റൂം വെച്ച് കോഫി പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലും എനിക്ക് ആ ഒരു എക്യൂപ്മെൻറ്റ്സ്, ഇപ്പോൾ വെക്യൂം ഡ്രൈ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടൊരു എക്യൂപ്മെൻ്റ് അല്ലെങ്കിൽ മെഷീനറി വേണമായിരിക്കും. അപ്പോൾ എനിക്ക് സ്വന്തം നിലയിൽ അത് ചിലപ്പോൾ വെക്യൂർ ചെയ്യാൻ പറ്റത്തില്ല ആദ്യമൊക്കെ. അത് ശരിയാണോ തെറ്റാണോ, അത് നല്ലപോലെ ആവുമോ ഇല്ലയോ, അങ്ങനെയൊക്കെ സംശയം വരും. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻസ് ഇതൊക്കെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സിലുണ്ടോ? അത്
1: വളരെ നല്ല ചോദ്യം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് എന്തായാലും വളരെ ഇത്തരം പ്രോഡക്ട്സ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഉൽപ്പന്നം, ഇപ്പോൾ താങ്കൾ തന്നെ ചോദിച്ചിരിക്കുന്നത് പറയുകയാണെങ്കിൽ മഷ്റൂമിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ ഈ മഷ്റൂം ഉൽപ്പന്നം നമ്മളുടെ ഇപ്പോൾ മഷ്റൂമിന്റെ കോഫി ഉണ്ടാക്കുന്ന സംരംഭകരാണെങ്കിൽ ഞങ്ങൾക്കുണ്ട്, മഷ്റൂമിൽ നിന്ന് വൈറ്റമിൻ ഡി എൻറിച്ച്ഡ് ആയിട്ടുള്ള പൗഡർ ഉണ്ടാക്കിയ സംരംഭകൻ നമുക്കുണ്ട്, ബട്ടൺ മഷ്റൂമിന്റെ റിട്ടോട്ട് പൗച്ച് പാക്കേജിംഗ് സംവിധാനം ഉണ്ടാക്കുന്ന സംരംഭകൻ നമുക്കുണ്ട്, മഷ്റൂമിന്റെ ഇൻസ്റ്റന്റ് സൂപ്പ് മിക്സ് ഉണ്ടാക്കിയ സംരംഭകൻ നമുക്കുണ്ട്, മഷ്റൂമിന്റെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പണ്ടൊക്കെ വൈക്കോലെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെയാണ് ബട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വർക്കിംഗ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് തന്നെ വളരെ പെട്ടെന്ന് മഷ്റൂം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെട്ടും ഒക്കെ ചെയ്യുക, ഉൽപ്പാദനം ത്വരിതപ്പെടുത്താനുള്ള സംവിധാനങ്ങളും സംരംഭകരും നമുക്കിന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഉള്ള റിഫൈൻമെന്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജികളും കാർഷിക സർവകലാശാലയിലെ വിദ്യാഭ്യാസ ഇൻക്യുബേറ്ററിലുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് അതിനെ വാക്വം ഡ്രൈ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ. ഇങ്ങനെ വാക്വം ഡ്രൈയിങ് മാത്രമല്ല, നമ്മളെ കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ ഏകദേശം 11 ഉണക്കൽ യന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഉണക്കൽ യന്ത്രം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വാക്വം ഡ്രൈയിങ് സാങ്കേതിക വിദ്യ താങ്കൾ പറഞ്ഞു, അതുമായി തന്നെ നമുക്കുള്ളത് ഫ്രീസ് ഡ്രൈയിങ് ഉണ്ട്, അതുമാതിരി ഇൻഫ്രാറെഡ് ഡ്രൈയിങ് ഉണ്ട്, മൈക്രോവേവ് ഡ്രയർ ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി ഡ്രയർ ഉണ്ട്, ഹൈബ്രിഡ് ഡ്രയർ ഉണ്ട്, ഗ്യാസിഫൈഡ് ഡ്രയർ ഉണ്ട്, ബ്ലാൻഡർ കം ഡ്രയർ ഉണ്ട്, ലോ ഹ്യൂമിഡിറ്റി ഡ്രയർ ഉണ്ട്, ലെയർ ഡ്രയർ ഉണ്ട്, സോളാർ ഡ്രയർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സംരംഭകൻ അവന്റെ ഉൽപ്പന്നം ഏത് ഉണക്കൽ മെഷീൻ അല്ലെങ്കിൽ ഏത് ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞാലാണ് അവന് ഉദ്ദേശിക്കുന്ന ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രയർ മാനുഫാക്ചറർ അടുത്ത് ഓർഡർ ചെയ്തിട്ട് അത്തരം സംരംഭങ്ങളിലേക്ക് പോവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഒരു സംരംഭകന് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ട ഡ്രയറിൽ അവർക്ക് വേണ്ട ഗുണമേന്മയുള്ള ഉൽപ്പന്നം, അവർക്ക് വേണ്ട ക്ലയൻസിന് കൺസ്യൂമർ സെഗ്മെന്റ്സിന് കൊടുക്കാനുള്ള ഉൽപ്പന്നം ഉണ്ടാക്കി ട്രയൽ എടുത്ത് ആ കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസം വന്നതിന് ശേഷം മാത്രം അവർ സ്പിൻ ഓഫ് ചെയ്ത് പോയി അവർ മറ്റൊരു സംരംഭം തുടങ്ങിയാൽ മതി. അതുവരെ അവർക്ക് ഒരു ട്രയൽ എടുത്ത് നോക്കാനും ആ ട്രയൽ പാക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റഡി നടത്താനും എല്ലാം അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലെ മെഷീൻ അവർക്ക് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഇനീഷ്യലായിട്ട് അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ അവർക്ക് ഇവിടെ വന്ന് ട്രയൽ നടത്തി ആ പ്രോഡക്റ്റ് എടുത്ത് മാർക്കറ്റ് സർവേ നടത്തി ഒരു ആത്മവിശ്വാസം ഉണ്ടായതിന് ശേഷം മാത്രം സംരംഭം തുടങ്ങിയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം എടുത്തിട്ട് അവർക്ക് പോവാൻ സാധിക്കും. അതിനൊക്കെ ഉള്ള സംവിധാനമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ.
0: സർ പറഞ്ഞില്ലേ ആദ്യം ഗ്രാന്റിന് വേണ്ടി ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ട്. സപ്പോസ് അയാൾക്ക് ആ ഗ്രാന്റ് വേണ്ട, പക്ഷെ പുള്ളിക്കാരന് ഒരു സംരംഭം തുടങ്ങാൻ മനസ്സുണ്ട്, ഈ പറഞ്ഞ മാതിരി വന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാവോ ഇല്ലയോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും. ഇത് ഗ്രാന്റ് കൊടുക്കുന്നത് ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഗ്രാന്റ് ഇല്ലാതെ തന്നെ അവർക്ക് ഏതൊരു സംരംഭകർക്കും ഇനിയിപ്പോ നൂതനമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ കൂടി അവർക്ക് ഇവിടെ വന്ന് ട്രയൽ നോക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ആശയത്തിനെ റിഫൈൻ ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റാനും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ യൂസർ ഫീ മാത്രം നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഏതൊക്കെ മെഷീൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ആ മെഷീൻസ് ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും ലൈൻ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആകെ ചെലവാകുന്നത് 1000 രൂപയോ 1500 രൂപയോ ഒക്കെയാണ് അവർക്ക് ആവുക. നേരെ മറിച്ച് അവർക്ക് ഒരു പുതിയതായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടുക, അതിന് ലൈസൻസ് എടുക്കുക, അതിനുള്ള മെഷീനറി മുഴുവൻ വാങ്ങിക്കുക, അത്തരം സംവിധാനങ്ങളൊന്നും വേണ്ട. അവർക്ക് ഇവിടെ വന്ന് അവർക്ക് വേണ്ട ഉൽപ്പന്നത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളുമായിട്ട് കേരള കാർഷിക സർവകലാശാലയിലുള്ള തൃശ്ശൂരുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ഉൽപ്പന്നത്തിനെ എടുത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പോവാം. അവർക്ക് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം എടുക്കാനോ അതിന്റെ ഷെൽഫ് ലൈഫ് സ്റ്റഡി നടത്താനോ അതിന്റെ ഗുണനിലവാരം നിശ്ചയിക്കാനോ അതിന്റെ ക്വാളിറ്റി പ്രോപ്പർട്ടീസ് കാണണമെന്നുണ്ടെങ്കിലോ ഒക്കെ കേരള കാർഷിക സർവകലാശാലയിലുള്ള വിവിധ ഫെസിലിറ്റീസ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും.
0: സർ, ഇതിനുവേണ്ടി ആരെയായിരിക്കും അവർക്ക് കോൺടാക്ട് ചെയ്യേണ്ടത്? ഇപ്പം തൃശ്ശൂർ അല്ല, തിരുവനന്തപുരത്തെ ഒരു സംരംഭകനാണ്, പുള്ളിക്കാരന് ഇങ്ങനെ ചെയ്യാൻ ഒരു മനസ്സുണ്ട്, അപ്പൊ എവിടെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും?
1: ഞങ്ങൾ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ടുള്ള അവബോധം സൃഷ്ടിക്കാൻ നിരവധി വെബിനാർസ് നമ്മൾ നടത്തലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അത് ജോയിൻ ചെയ്യേണ്ട ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ട നമ്പർ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം. 9764

0: 9654111. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 9764666541. ഈ നമ്പറിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു വോയിസ് മെസ്സേജോ ഒരു ടൈപ്പ് ചെയ്തൊരു മെസ്സേജോ ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് വെബിനാർ കേൾക്കാം. ഓരോ ആഴ്ചകളിലും ഫ്രീ ആയിട്ടുള്ള വെബിനാർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ നേതൃത്വത്തിലും അതിന്റെ വിജയഗാഥ രചിച്ച സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും സംരംഭങ്ങളെ കുറിച്ചും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കലുണ്ട്. അപ്പോൾ കൂടുതൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാനും കൂടിയാണ് നമ്മൾ ഇത്തരം സ്റ്റാർട്ടപ്പുകളെയും കൂടെ ആ വെബിനാറിന്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നത്. അതുമാതിരി അവരെ പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലാൻഡ് നമ്പറിൽ വിളിച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ബുക്ക് ചെയ്താൽ മതി. കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഒരു ദിവസത്തെ പ്രായോഗിക പരിശീലന കളരി ഞങ്ങൾ റെഗുലറായിട്ട് നടത്തലുണ്ട്. ഒരു മാസത്തെ പരിശീലന കളരി ഒരു ഭക്ഷ്യ സംസ്കരണ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നവർക്ക് ഒരു മാസത്തെ പരിശീലന കളരി നടത്തുന്നുണ്ട്. ഒരു വർഷം നിലനിൽക്കുന്ന പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന പ്രോഗ്രാം ഉണ്ടാവും.
1: സാർ, നമ്മുടെ കാർഷിക മേഖലയിൽ പറയാറുണ്ട് പ്രോസസിംഗ് ഒത്തിരി കുറവാണ്, മൂല്യവർദ്ധനം കുറവാണ്, അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അത്രയും ലാഭം കർഷകർക്ക് ലഭിക്കുന്നില്ല. ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറഞ്ഞാൽ അഗ്രി സ്റ്റാർട്ടപ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ നിരവധി സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു യങ് എന്റർപ്രീനിയർ ഈ മേഖലയിലോട്ട് വരാൻ താല്പര്യമുണ്ട്, അവർക്ക് സാർ എന്തോ ഒരു ഉപദേശം നൽകാൻ സാധിക്കും? എന്തൊക്കെ ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാവണം?
0: ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരം ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ കേരളത്തിലും അതുമായി തന്നെ നിരവധി, കേരളത്തിൽ തന്നെ ഏകദേശം നമുക്ക് 12 കാർഷിക മേഖലയിലുള്ള ഇൻക്യുബേറ്ററിലുണ്ട്. അതിനകത്ത് സാമ്പത്തിക സഹായം നൽകുന്ന ഇൻക്യുബേഷൻ സെന്റർ കേരള കാർഷിക സർവകലാശാലയിലുള്ള തൃശ്ശൂരുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ മാത്രമേ ഉള്ളൂ. കേരള കാർഷിക സർവകലാശാലയിൽ തന്നെ നമുക്ക് ഏകദേശം 4 ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണതയിലും അതുമായി തന്നെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതും സാമ്പത്തിക സഹായവും നൽകുന്ന അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സംരംഭകർക്ക് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന് എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി സ്കീംസാണ് ഈ റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ നിലവിലുള്ളത്. വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഇവിടെ ഉണ്ട്. അതുമാതിരി തന്നെ ചെറിയ ആശയങ്ങൾ മനസ്സിലുള്ളവർക്ക് 5 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുണ്ട്. അപ്പോ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പ്രത്യേകിച്ചും സംരംഭകത്വം അവരുടെ രക്തത്തിൽ അലിഞ്ഞുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾ, കോൺഫിഡൻസ് ഉള്ള ആളുകൾ, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ളവർ, ഇവരെല്ലാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്ത്, മിക്കവാറും കോളേജുകളെല്ലാം ഇഡി ക്ലബ്ബുകളുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽഫ് ഉണ്ട്, ക്ലബ്ബുകളുണ്ട്, ഇതെല്ലാം പരിപോഷിപ്പിക്കുന്നത് സംരംഭകത്വമാണ്. അപ്പോ വിദ്യാർത്ഥികളെ ഒരു നല്ല ശാസ്ത്രജ്ഞനാകാൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നം കാണുന്നമായി തന്നെ ഒരു സംരംഭകനാക്കാനുള്ള എല്ലാവിധ കോച്ചിങ്ങും ഇപ്പോ സ്കൂൾ തലം മുതലേ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ അല്ലെങ്കിൽ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾ എല്ലാ കോളേജുകളോടനുബന്ധിച്ചും ഇത്തരത്തിലുള്ള ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുണ്ട്. അത് കാർഷിക സർവകലാശാലയിലോട് ബന്ധപ്പെട്ടതായത് കാരണം അതിന്റെ പേര് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ എന്നുള്ളതാണ്. അപ്പൊ ഇത് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനാണ്, സംരംഭകത്വം അവരുടെ രക്തത്തിൽ അലിഞ്ഞ കുട്ടികളെ നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് ഇത്തരം വിദ്യാർത്ഥികളിലും ഉള്ള സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരിന്റെ സൈഡിൽ നിന്നും തരത്തിലുള്ള ഉദ്യമങ്ങൾ തുടങ്ങിയിട്ടുള്ളത്.
1: സാർ, ഈ ഇൻക്യുബേറ്റേഴ്സ് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളില്ലേ, നിരന്തരമായിട്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും ഇതിന് വേണ്ടത് ഒരു നെറ്റ്വർക്കിംഗ് ആണ്. എന്നുവെച്ചാൽ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു സംരംഭകന് കാർഷിക സർവകലാശാലയിൽ നിന്ന് പുറമേ അവർക്ക് ഏതെങ്കിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന് പ്രത്യേകിച്ചും സെൻട്രലോ സ്റ്റേറ്റോ ഉള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അതും അതിനുള്ള ഒരു നല്ലൊരു നെറ്റ്വർക്കിംഗ് ഓരോ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ സംവിധാനം വഴി ഉണ്ട്. കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ICR ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തുള്ള നമ്മുടെ പ്ലാന്റേഷൻ CPCR കാസർഗോഡ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും നമുക്ക് നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള നെസ്റ്റ് ട്രിവാൻഡ്രം, മാത്രമല്ല സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള നെസ്റ്റ് തഞ്ചാവൂർ, CRDO മൈസൂർ, CFTRI മൈസൂർ പോലുള്ള ഓരോ റിസർച്ച് ഓർഗനൈസേഷൻസ് എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീനെ കുറിച്ചും അതിനുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അവബോധം ഇവിടെ വരുന്ന ഓരോ മനുഷ്യർക്കും ഓരോ സംരംഭകർക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നെറ്റ്വർക്കും കൂടിയും അവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുമായിട്ടും അവർക്ക് ബന്ധപ്പെടാം.
1: ഡോക്ടർ സുധീർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന്. എഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്തുവാ, ഇത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ പുതിയ എൻറ്റർപ്രീനിയേഴ്സ് ലാഭമെടുക്കാൻ സാധിക്കുന്നത്, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട്

0: പറഞ്ഞു തന്ന് വളരെ നന്ദി.
1: അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിനെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ കെ പി സുധീറാണ്. ഷിബു ജോർജ് ആണ് ഡോക്ടർ കെ പി സുധീറുമായി സംസാരിച്ചത്.

പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതി

0: പ്രക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM 90.0 കുട്ടനാടിന്റെ കൃഷി സമൃദ്ധി, കർഷകരുടെ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന പരിപാടിയിൽ പ്രകൃതിക്ഷോഭം, പ്രളയം, മുൻകരുതലുകൾ എന്നിവയ്ക്ക് കർഷകർക്ക് ചോദിക്കാം. വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആലപ്പുഴ രാമങ്കരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജെഫ്രി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9995215953. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണുത്തി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 18 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആട് ഫാമിംഗ് ഭാവിയുടെ

ബിസിനസ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447796219 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദുര കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. കർഷകരിൽ നിന്ന് അപേക്ഷ നേരിട്ടും വാർഡ് മെമ്പർമാർ മുഖേന നോമിനേഷനായും ഈ മാസം 7 വരെ കൃഷിഭവനിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9383470167 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിന്റെ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻ തൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് 0484237766 എന്നീ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. ബാലരാമപുരം കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ, കുരുമുളക് കട്ടിംഗ് എന്നിവ വിതരണത്തിനായി എത്തിയിട്ടുണ്ട്. താൽപര്യമുള്ള കർഷകർ കരമടച്ച രസീത്, ആധാർ കാർഡ് എന്നിവയുടെ കോപ്പി സഹിതം കൃഷി ഓഫീസിൽ നേരിട്ടെത്തി വാങ്ങേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9383470131. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കിളിമാനൂർ പഴയ കുന്നിന്മേൽ ഗ്രാമപഞ്ചായത്തും പഴയ കുന്നിന്മേൽ കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നു. അപേക്ഷകൾ പഴയ കുന്നിന്മേൽ കൃഷിഭവനിൽ സമർപ്പിക്കാം. നാളെയാണ് അവസാന തീയതി. ഇനി ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,900 രൂപ, കോട്ടയം 27,800, പാലാ 26,700, വടക്കൻപറവൂർ 26,700 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 17,000, എറണാകുളം 17,500, വടക്കൻപറവൂർ 16,400. നാളികേരം തൊണ്ടോടു കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 23,000, കായംകുളം 22,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകരയിൽ 21,000 രൂപ, ചെങ്ങന്നൂർ 25,000, എറണാകുളം 32,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400, കട്ടപ്പന 3,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000 രൂപ, പാല 67,000, ആലുവ 67,500. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400. ചുക്ക് ക്വിന്റലിന് കൊച്ചി 32,500 രൂപ, തൊടുപുഴ 27,000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 27,000, കോട്ടയം 26,500, പാല 24,200, കോതമംഗലം 27,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് നെയ്യാറ്റിൻകര 3,700, പുനലൂർ 7,400, ചങ്ങനാശ്ശേരി 6,500, പാല 6,200, എറണാകുളം 5,800 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് നെയ്യാറ്റിൻകര 2,300 രൂപ, ചെങ്ങന്നൂർ 3,000, കായംകുളം 3,200, ചങ്ങനാശ്ശേരി 3,200 രൂപ. കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

സമയം 7 മണി കഴിഞ്ഞ 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭരണഘടനയുടെ 370-35A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ

0: 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ രണ്ടാം റൗണ്ടിൽ. വാർത്തകൾ വിശദമായി. 2019 ഓഗസ്റ്റ് 5 ഭരണഘടനയുടെ 370, 35A എന്നീ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിനു ശേഷം ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങളുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർ ശാക്തീകരിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2019 ഇതേ ദിവസം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സഫലമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2019 ഓഗസ്റ്റ് 5 വരുത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു.
1: Honorable Deputy Chairman Sir, with your kind permission, I rise to move that the bill further to amend the Supreme Court Number of Judges Amendment Act 1956 as passed by Lok Sabha be taken into consideration.
0: ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമകളുടെ വ്യാജ പതിപ്പിന്റെ വിതരണം തടയുന്നതിന് നിയമം ശക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ അനധികൃത ചിത്രീകരണവും പ്രദർശനവും തടയുന്നതിനായി 2023 സിനിമാറ്റോഗ്രാഫ് ഭേദഗതി നിയമത്തിൽ പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. 2021 ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങൾ പ്രകാരം കോടതി ഉത്തരവിലൂടെയോ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ നോട്ടീസിലൂടെയോ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ആ ഉള്ളടക്കങ്ങൾ ഉടനടി നീക്കം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ബാധ്യസ്ഥരാണെന്നും ശ്രീ മുരുകൻ സഭയെ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ആഗോള വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാജ്യത്ത് ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ സ്ഥിരത നിലനിർത്താൻ സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ലോക്സഭയിൽ അറിയിച്ചു. 41 ഭക്ഷ്യവസ്തുക്കളുടെ ദൈനംദിന വില സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം വിലയിരുത്താനും അതിനുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളാനും 7 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രധാന പോസ്റ്റ് ഓഫീസുകളിൽ പുതിയ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വിദേശകാര്യ മന്ത്രാലയവും തപാൽ വകുപ്പും തമ്മിൽ ധാരണയായതായി കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ നിലവിലില്ലാത്ത മണ്ഡലങ്ങളിലാണ് പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ അറിയിച്ചു. നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പരാതികൾ പരിഹരിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഏകീകൃത സംവിധാനമായി ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ മാറിയതായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ ഉപഭോക്തൃകാര്യ സഹമന്ത്രി ബി എൽ വർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1915 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്ക് 17 ഭാഷകളിൽ തങ്ങളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സിജെപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ കേസും പരിഗണിക്കാനായി മാറ്റി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക്

0: ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം, 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് നേരിയ ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കഴിഞ്ഞ 4 ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴ മാറി നിന്ന ദിനമാണ് ഇന്ന്. ആറന്മുള, തിരുവല്ല എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഏറെക്കുറെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 158 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,683 പേർ കഴിയുന്നുണ്ട്. ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾക്ക് ഭാഗികമായും നാശം സംഭവിച്ചിട്ടുണ്ട്. 43 വില്ലേജുകളെയാണ് മഴ നാശം വിതച്ചത്.
1: കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിലേക്ക് മുന്നേറി. അൻമോൾ ഖാർ, മാൻസി സിംഗ്, രക്ഷിത രാംരാജ്, അഷ്മിത ചാലിഹ, ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി വലിഷെട്ടി എന്നിവരാണ് 2ാം റൌണ്ടിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ സോനാലി സിംഗ്, റിത്തിക താക്കർ സഖ്യവും 2ാം റൌണ്ടിലേക്ക് കടന്നു. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ സംസ്ഥാനങ്ങൾ കൈക്കൊണ്ട നടപടികളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ന്യൂഡൽഹിയിൽ നടന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ മനുഷ്യ വന്യജീവി സംഘർഷ പോർട്ടലിന്റെ സഹായത്തോടെ ഡാറ്റ അധിഷ്ഠിത തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിരവധി ശുപാർശകളും മുന്നോട്ടുവച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സംരക്ഷണവും വിലയിരുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. പശ്ചിമേഷ്യയിലും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് യോഗം. നാവികർ ആദ്യം എന്ന കാഴ്ചപ്പാടിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഔദ്യോഗിക പരിപാടികൾക്കിടെ ലഭിച്ച തിരഞ്ഞെടുത്ത 300 സമ്മാനങ്ങൾ ഈ ഉപഹാർ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഇന്നു മുതൽ രാഷ്ട്രപതി ഭവൻ ലേലം ചെയ്യുന്നു. അടുത്തമാസം 5 വരെ ലേലം തുടരുമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉപഹാർ .രാഷ്ട്രപതിഭവൻ.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലേലത്തിൽ പങ്കെടുക്കാം. ലേലത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. ഒരു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ശ്രീലങ്കയിലെത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക, പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ തുടങ്ങിയവരുമായി ശ്രീ വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയുടെ 370-35A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി.
4: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് കമ്പനി സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സന്ദീപ് ജയചന്ദ്രനുമായുള്ള അഭിമുഖം.
5: എല്ലാ പ്രിയപ്പെട്ടവർക്കും തൊഴിലാളി മണ്ഡലത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയായ സന്ദീപ് ജയചന്ദ്രനാണ്. നമസ്കാരം സർ.
6: നമസ്കാരം.
5: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
6: നന്ദി.
5: എനിക്ക് തോന്നുന്നു സംരംഭകത്വം അല്ലേ, ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെപ്പറ്റി ശ്രോതാക്കൾക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യായം തന്നെയാവും ഇതെന്ന്.

0: നമുക്ക് കരുതാം. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ സ്വീകരിക്കേണ്ട പ്രധാന സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്വന്തമായിട്ടൊരു ബിസിനസ് ഐഡിയ എനിക്കുണ്ട്, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്?
1: സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ബിസിനസ്സിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിന്റെ ഒരു അടിത്തറ കെട്ടുറപ്പുള്ളതാക്കുക. അടിത്തറ കെട്ടുറപ്പുള്ളതാക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടന തിരഞ്ഞെടുക്കണം. ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകൾ പലതരത്തിലുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ഇങ്ങനെ ഓരോ ഘടനയിലുള്ള ബിസിനസ് രീതികൾക്കും ഓരോ തരത്തിലുള്ള കംപ്ലയൻസസ് അതായത് നിയമപരമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ്സിന്റെ ഒരു ഘടന തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിൽ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ എത്ര പേരുണ്ട്, ഒറ്റയ്ക്കാണോ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടോ. ഇപ്പം ഒറ്റയ്ക്കാണ് ഒരാൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പറഞ്ഞ ഘടനകളിൽ ഒരു പ്രൊപ്രൈറ്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു വൺ പേഴ്സൺ കമ്പനിയോ അങ്ങനെയുള്ള ഒരു ഘടനയിൽ അയാൾക്ക് ബിസിനസ് ചെയ്യാം. അതല്ല, ഒന്നി കൂടുതൽ ആൾക്കാരുണ്ട് പുള്ളിയുടെ കൂടെ ബിസിനസ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ അതേപോലുള്ള ഒരു സ്ട്രക്ചറുകൾ സ്വീകരിക്കാം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഒന്നി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ്, അതേപോലെ ഓണർഷിപ്പ്, ഷെയർസിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ്, ഇതെല്ലാം ആദ്യമേ തന്നെ നിശ്ചയിച്ച് അതിലൊരു ക്ലാരിറ്റി വരുത്തണം. നമ്മൾ ആദ്യമേ ഈ ഒരു കാര്യത്തിൽ ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് ഭാവിയിൽ ഒരു തർക്കത്തിലോട്ട് പോകും. ആദ്യം പറഞ്ഞതുപോലെ ബിസിനസ്സുകൾ അതിൻ്റെ ഒരു ഘടന എന്നുള്ളത് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏത് ഘടന തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും അതിന് ഓരോ ബിസിനസ്സിന്റെ ഘടനയ്ക്കും കംപ്ലയൻസ് കോസ്റ്റ് വ്യത്യാസമാണ്. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വർഷം തോറും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും ബോർഡ് മീറ്റിങ്ങുകൾ കൂടണം, കമ്പനിയുടെ ഓഡിറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം, എത്ര വിറ്റുവരവ്, ഇപ്പോൾ വിറ്റുവരവ് പൂജ്യമാണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യണം. അതേപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ട ഫയലിങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കംപ്ലയൻസസ് ഒക്കെ ഒരു നോർമൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൂടുതലാണ്. അതിനനുപാതികമായിട്ട് ചെലവുകളും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൂടുതലായിരിക്കും. എന്നാൽ ഒരു പ്രൊപ്രൈറ്റർഷിപ്പോ ഒരു നോർമൽ പാർട്ണർഷിപ്പോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലയൻസ് കോസ്റ്റുകളും കുറവാണ്. അപ്പോൾ ബിസിനസ്സിന്റെ ഒരു ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ തിരഞ്ഞെടുക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഒരു കംപ്ലയൻസ് കോസ്റ്റും കൂടെ മനസ്സിലുണ്ടായിരിക്കണം.
0: സർ, അതുപോലെ കേരളത്തിലെ സംരംഭകർ സാധാരണ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അത് നമുക്ക് എങ്ങനെ മറികടക്കാം?
1: പൊതുവെ കേരളത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള തെറ്റായ ധാരണ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ ഉണ്ട്. അതായത് ബിസിനസ് ചെയ്യുന്നവരെല്ലാം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ അവര് ലാഭം മാത്രം ഉദ്ദേശിച്ച് മറ്റുള്ളവരെ എങ്ങനെയും ദ്രോഹിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെ ഒരു സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു കാഴ്ചപ്പാട് ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഇതെന്നുള്ളത് ജെന്യുവനായിട്ട് ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ പോലും ഇത് പിന്നോട്ട് വലിക്കും. ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്നുള്ളത് പൊതുവെ കേരളത്തിലൊന്നോ അത് ഇന്ത്യയിൽ തന്നെയാണെങ്കിലോ മിക്കവർക്കും ഒരു ജോലി നേടാനാണ് താല്പര്യം. പക്ഷെ ഒരു തൊഴിൽ ദാതാവുക അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആവുക ഇത് കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ നമ്മളൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക, ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതിൻ്റെ ഒരു വളർച്ച കാണുക, ഒരു സമൂഹത്തിൽ ഒരു മൂല്യം ഉണ്ടാക്കാൻ പറ്റുക, മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ആത്മസംതൃപ്തി എന്നുള്ളത് വളരെ വലുതാണ്. കേരളത്തിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോലെ ഒരു ബാരൻ ലാൻഡ്സിലെ നമ്മുടെ ഒരു ഭൂപ്രകൃതി കാരണം നമുക്ക് ഒരുപാട് അങ്ങനെ ഭൂമി ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു ബിസിനസ് എന്നുള്ളത് ടൂറിസം മേഖലയിലുള്ള ബിസിനസ്, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഐ ടി ഫീൽഡ്, കൺസൾട്ടിങ്, അതേപോലെ ഹെൽത്ത് കെയർ, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകളാണ് ഒരു കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിക്കും സ്ട്രക്ചറിനും അനുസരിച്ച് കുറച്ചുകൂടെ അനുയോജ്യമായിട്ടിരിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ ഈ കേരളത്തിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കംപ്ലയൻസസ് വരുമ്പം പല പല ബോഡീസ്, ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കോർപ്പറേഷൻ, അങ്ങനെ പല പല ബോഡീസിലുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ഒരു കംപ്ലയൻസ് കുഴക്കിയിരുന്നു. ഈ ഒരു കാര്യത്തിൽ തന്നെ കേരളത്തിൽ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റമായിട്ട് ഒരു കെ സ്വിഫ്റ്റ് എന്നുള്ള ഒരു പോർട്ടൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിയമപരമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം സിംഗിൾ വിൻഡോയിലൂടെ ഇപ്പം ആ ഒരു ക്ലിയറൻസ് എടുക്കാൻ കഴിയും.
0: അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നു തന്നെ കരുതാം അല്ലേ, മുൻകാലത്തിനേക്കാൾ?
1: തീർച്ചയായും, ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി കുറെ കൂടെ സുഗമമാണ്. എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട് ഇത് അങ്ങോട്ട് പോകും തോറും ഈ ഒരു എക്കോസിസ്റ്റവും ഒരു എൻവയോൺമെന്റും കൂടുതൽ നന്നാവത്തേ ഉള്ളൂ.
0: പിന്നെ സർക്കാർ പദ്ധതികൾ അതുപോലെ ഇൻക്യുബേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംരംഭക ആവാസ വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ

0: നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ട് വരുന്ന ഒരു സംരംഭകനെ എങ്ങനെയാണ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്?
1: കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ ഈ ഒരു കാര്യങ്ങൾ നോക്കുന്ന ഒരു മെയിൻ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. വളരെയധികം നല്ല പ്രവർത്തനങ്ങളാണ് അവർ കുറേ നാളുകളായി കാഴ്ചവെക്കുന്നത്. ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ തന്നെ 40 ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 10 ലക്ഷം സ്ക്വയർ ഫീറ്റോളം അവർ സ്റ്റാർട്ടപ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള 4000 സംരംഭങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള ഇൻക്യുബേറ്റേഴ്സ് അവരൊരു മെന്റർഷിപ്പ് മാത്രമല്ല ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്നത്, അവർക്ക് ഒരു ഗൈഡൻസ്, ഫണ്ടിങ്ങിനുള്ള ഉപദേശങ്ങൾ, അതേപോലെ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള ഈ ഇൻക്യുബേറ്റേഴ്സ് വളരെ ആക്റ്റീവായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ ഫാബ് ലാബ് എന്നു പേരുള്ളൊരു വളരെ അത്യാധുനിക ടെക്നോളജിയുള്ള ഒരു ഫാബ്രിക്കേഷൻ ലാബ്സ് ഉണ്ട്. ഇവിടെ തന്നെ സ്റ്റാർട്ടപ്സിന് അവരുടെ പ്രോഡക്ട്സും ബിൽഡ് ചെയ്യുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതേപോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം കാണുന്നത് അവർ കുറച്ചുകൂടെ ഇൻക്ലൂസീവാണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട സംരംഭകരെയൊക്കെ സഹായിക്കാനായിട്ട് അതിനായിട്ടൊരു സെപ്പറേറ്റ് ഇൻക്യുബേറ്റർ തിരുവനന്തപുരം മണ്ണന്തലയിലുണ്ട്. അതിൻ്റെ പേര് സ്റ്റാർട്ടപ്പ് ഡ്രീംസ് ഇൻക്യുബേറ്റർ എന്നാണ്. അതേപോലെ തന്നെ ഈ സർക്കാർ തലത്തിലുള്ള വേറൊരു സഹായം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 50 കോടി വരെയുള്ള ലോണുകൾക്കൊക്കെ വളരെ ചെറിയ പലിശ നിരക്കിൽ സ്റ്റാർട്ടപ്സിന് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ കൊടുക്കുന്ന മിക്ക ലോണും പല ഫെസിലിറ്റികൾക്കും 3 വർഷം വരെ മൊറട്ടോറിയമുണ്ട്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ള ഒരു പരിപാടി വഴി 2 കോടി വരെ ലോൺ 5% പലിശയ്ക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതെല്ലാം കേരള ഗവൺമെന്റ് സ്റ്റാർട്ടപ്സിന് നൽകുന്ന സ്കീമുകളാണ്. ഇതല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെന്റേതും ആയിട്ടുള്ള ഒരുപാട് സ്കീമുകളും ഗ്രാന്റുകളും ഉണ്ട്. അതിൽ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്കീം എന്നുള്ളത് CGTMSE എന്നുള്ള ഒരു ഫെസിലിറ്റി വഴിയുള്ള ലോണാണ്. ഈ ഒരു ഫെസിലിറ്റി വഴി ലോൺ കൊടുക്കുകയാണെങ്കിൽ 5 കോടി വരെ ഒരു ഈടും ഇല്ലാതെ സ്റ്റാർട്ടപ്സിനും അതേപോലെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിനും ലോൺ കൊടുക്കുന്നുണ്ട്.
0: കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമപരമായ നടപടികൾ എന്തൊക്കെയാണ് സർ?
1: ഈ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തം എന്നുള്ളത്, ആദ്യമേ സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ആദ്യം തന്നെ നമ്മുടെ ബിസിനസ്സിന് ഒരു ഘടന നിശ്ചയിക്കണം. ആ ഒരു ഘടന പ്രൈവറ്റ് ലിമിറ്റഡോ 1% കമ്പനിയോ പാർട്ണർഷിപ്പോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ ആയിരിക്കാം. ഈ ഒരു ഘടന നിശ്ചയിച്ച് അതിനൊരു രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം വേണം സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കാൻ. ഈ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടലിൽ കയറണം. ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടലിൽ ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ, ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു റൈറ്റപ്പ്, ബിസിനസ്സിന്റെ വെബ്സൈറ്റ്, ലോഗോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, എല്ലാ സ്ഥാപനങ്ങളും ശരിക്കും സ്റ്റാർട്ടപ്പ് ആവാൻ എലിജിബിലിറ്റി ഉള്ളതല്ല. സ്റ്റാർട്ടപ്പ് ആവാനുള്ള ഒരു എലിജിബിലിറ്റി വരുന്നതെന്നുള്ളത് ആ ഒരു സ്ഥാപനത്തിന്റെ ഘടന ഒന്നുകിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവണം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ആവണം, അല്ലെങ്കിൽ അതിന്റെ ഒരു LLP ആവണം. അതേപോലെ ഈ സ്ഥാപനം ഒരു 10 വർഷത്തിനകത്തായിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടേൺ ഓവർ എന്നുള്ളത് 100 കോടിയിൽ താഴെ ആവാൻ പാടുള്ളൂ. ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലോ ആയിരിക്കണം. ഈ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ബിസിനസ്സും ആയിരിക്കണം. ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പായി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്താലുള്ള അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്നുള്ളത്, 3 വർഷത്തേക്ക് ഇൻകം ടാക്സ് എക്സെപ്ഷൻ കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടാവും. സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് 9 ലേബർ ലോസിനും 3 എൻവയോൺമെന്റൽ ലോസിനും സെൽഫ് സർട്ടിഫിക്കേഷൻ മതി. സിഡ്ബി മുഖാന്തരം അവർക്ക് ഗവൺമെന്റ് ഫണ്ടിങ്ങിന് ആക്സസ് കിട്ടുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്സ് പേറ്റന്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഗവൺമെന്റ് ഫീസ് കുറവായിരിക്കും. പബ്ലിക് പ്രൊക്യൂർമെന്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിലും അവർക്കൊരു പ്രയോറിറ്റി കിട്ടും. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എന്നുള്ളത് ഒരു ബിസിനസ് രജിസ്ട്രേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ആ ഒരു സ്ഥാപനത്തിന് ഒരു സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്.
0: പിന്നെ ബാങ്കുകൾ അല്ലെങ്കിൽ ഏഞ്ചൽ നിക്ഷേപകർ അല്ലെങ്കിൽ സർക്കാർ ഗ്രാന്റുകളൊക്കെ എത്രത്തോളമാണ് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം നൽകുന്നത്? നേരത്തെ സാർ ഒരുപാട് പറഞ്ഞു, അതിനൊപ്പം തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കാനുണ്ടോ?
1: ഞാൻ കുറച്ച് മുമ്പ് തന്നെ ബാങ്കുകളുടെ ഫെസിലിറ്റീസ് ആയിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സഹായവും CGTMSE കുറിച്ചും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബാങ്കുകൾക്ക് 10 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ എന്നുള്ളൊരു ഫെസിലിറ്റിയിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ലോൺ കൊടുക്കാം. അടുത്ത ചോദ്യത്തിന്റെ ഭാഗം എന്നുള്ളത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മുതലായവ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതായത് ഒരു ബിസിനസ്സിന് ഒരു ട്രാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ഒരു പോയിന്റ് വരെ എത്തിയാലേ ശരിക്കും

0: ഏർലി സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിന് 3 ലക്ഷം വരെ, പ്രോഡക്റ്റൈസേഷൻ ഗ്രാൻഡ് എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സിന് 7 മുതൽ 12 ലക്ഷം വരെ ഗ്രാൻസ്. അതേപോലെ സ്റ്റാർട്ടപ്സിന് കൂടുതൽ സെയിൽസിനും കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് എത്താനായിട്ട് മാർക്കറ്റ് ആക്സിലറേഷൻ ഗ്രാൻഡ്, പിന്നെ ഇന്നൊവേഷൻ ഗ്രാൻഡ് 30 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം കേരള സർക്കാരിന് കീഴിലുള്ളതാണ്. ഇനി സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം എന്നുള്ള 20 ലക്ഷം വരെ ഗ്രാൻഡായിട്ടും, അതേപോലെ ഇൻക്യുബേറ്റേഴ്സ് മുഖാന്തരം 50 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാൻഡുണ്ട്.
1: ഇപ്പോ ഏതൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്കും ഉള്ള ഒരു സംശയം, കൂടുതലും പരാജയ ഭീതിയാണല്ലോ നമ്മളെ ബിസിനസ്സിലേക്ക് പോകാൻ തടുക്കുന്ന ഒരു ഫാക്ടർ. അങ്ങനെയുള്ള ഒരു പേടി സംരംഭകരിൽ എത്രത്തോളം മാറ്റാൻ, ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ മാറിയതനുസരിച്ചിട്ട് എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാജയ ഭീതി ഇപ്പോഴും ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പരാജയ ഭീതിയാണോ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്?
0: പരാജയ ഭീതിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സമൂഹം ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് സ്വയം ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു 10 അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ആണെങ്കിൽ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ അവരൊരു കരിയർ ഓപ്ഷനായിട്ട് ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭത്വം അത്ര ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും പിന്നെയും കുറച്ചുകൂടെ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റം വരാൻ ഞാൻ ഒരു 3 കാരണങ്ങളാണ് മെയിനായിട്ട് നോക്കിക്കാണുന്നത്. ഒന്നെന്നുള്ളത് സിനിമയിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഈ ഓണ്ടർപ്രണർഷിപ്പ് ഈ ഒരു കൾച്ചറിനെ വളരെയധികം ഒന്ന് ഗ്ലാമറൈസ് ചെയ്യുന്നത്. രണ്ടെന്നുള്ളത് ഒരു തലമുറ മാറ്റം വന്നപ്പം പുതിയ തലമുറയിലുള്ള പേരൻസ് അവരുടെ മക്കൾ സംരംഭകത്വം അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കാണിക്കാത്തത്. 3 എന്നുള്ളത് നമ്മുടെ സർക്കാരുകളാണെങ്കിലും സ്റ്റാർട്ടപ്സിനെയും ഈ ഒരു വാല്യൂ ക്രിയേഷൻ സിസ്റ്റത്തിനെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഈ ഒരു പരാജയ ഭീതി എന്നുള്ളത് അത് ആളുകളുടെ മൈൻഡ് സെറ്റിലുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു ബോധവൽക്കരണം, അതായത് റിസ്ക് എടുക്കുന്നവരെ കൂടുതൽ അഭിനന്ദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിനെയും ഈ ഒരു സംരംഭകത്തെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ബിസിനസ് ചെയ്യുന്നവരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ജഡ്ജ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. അതായത് ബിസിനസ് ചെയ്യുന്നവര് കുറച്ചുകൂടെ ഒരു ഷ്രൂഡായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ എന്തും നോക്കാതെ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്നു. അത് കാലക്രമേണ അതിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തുള്ളൂ.
1: ഇപ്പോ നമുക്കൊരു ഐഡിയ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണെങ്കിലും പല പല ഐഡിയാസിൽ നിന്നാണല്ലോ വലിയ ബിസിനസ് ഉണ്ടായി വരുന്നത്. ഐഡിയ ഉണ്ട്, പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ള ആളുകൾക്ക് സാറിന് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? കാരണം ഒരുപാട് നാളായിട്ട് ഒരു ഐഡിയയുമായി നടക്കുന്നുണ്ട്, പക്ഷേ ഇത് മുന്നോട്ട് അല്ലെ ഒരു തീരുമാനത്തിലെത്താതെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരോട് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്?
0: വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബിസിനസ് ഒരു ആശയം ആദ്യം ഒരാൾക്കുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ വാലിഡേഷൻ, അതായത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് ആദ്യം തന്നെ അറിയുക. ആ ഒരു ഐഡിയ വാലിഡേഷനായിട്ട് ഒരു മാർക്കറ്റ് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ മെൻറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ആശയത്തിന് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ട് എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. അതിനുശേഷമേ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ. ആദ്യം തന്നെ വേണ്ടെന്നുള്ളത് നമ്മുടെ ഐഡിയ മാർക്കറ്റിൽ ഒരു ബിസിനസ് ആക്കുകയാണെങ്കിൽ അത് ആളുകൾ മേടിക്കുമോ, അവിടെ ഒരു കൊമേഴ്ഷ്യൽ പോസിബിലിറ്റി ഉണ്ടോ, ഇത് ആദ്യം തന്നെ നിശ്ചയിക്കുക. ഇത് നിശ്ചയിച്ചു കഴിഞ്ഞ് ഒരാൾ ഒരു ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ, അതായത് ഒരു ബാക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മൾട്ടിപ്പിൾ റോൾസ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ടി വരും. അയാൾക്ക് തന്നെ അക്കൗണ്ട്സ് നോക്കേണ്ടി വരും, അയാൾക്ക് തന്നെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും, അയാൾക്ക് തന്നെ സെയിൽസ് ചെയ്യേണ്ടി വരും, ബിസിനസ്സിന്റെ ഓപ്പറേഷൻസ് അയാൾക്ക് ചെയ്യേണ്ടി വരും. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജ് സക്സസ്ഫുൾ ആയിട്ട് ഒന്ന് കഴിയുകയാണെങ്കിൽ അടുത്തത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യണം. ബിസിനസ്സിന്റെ അടുത്ത ഒരു സ്റ്റേജിൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയില്ല. നമ്മളെക്കാട്ടിലും മിടുക്കരായിട്ടുള്ള ആളുകളെ തന്നെ നമ്മുടെ കൂടെ നിർത്താൻ നോക്കുക, നല്ല ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക. 4ാമത്തേന്നുള്ളത്, വൺസ് ഈ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതായത് ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിസിനസ് അതേപോലെ നടക്കണം. അതിന് ടീം മാത്രം പോരാ, ബിസിനസ്സിൽ സിസ്റ്റംസും വേണം. അതായത് പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ഇതെല്ലാം റിട്ടണായിട്ട് ഇതിനെല്ലാം ഒരു പ്രോപ്പർ സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഈ ഒരു 4 സ്റ്റേജിലും അവർ ഏറ്റവും എഫിഷ്യൻ്റായി കണ്ണും കാതും കൂർപ്പിച്ച് സക്സസ്ഫുള്ളായിട്ട്, അതായത് ഒരു പ്രോപ്പർ ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് ആക്കുന്നത് വരെ ഒരു ഫൗണ്ടറുടെ മേൽനോട്ടം ഉണ്ടായിരിക്കണം.
1: ഇത് കേൾക്കുന്നവര് ഇതുപോലെ മാർക്കറ്റിന്

0: ആവശ്യമായിട്ടുള്ള ആശയമാണ് കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് രംഗത്തേക്ക് കടന്ന് വരുമെന്ന് തന്നെ കരുതാം. അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ ഈ സംരംഭകത്വത്തിന്റെ ഒരു ഭാവി, അല്ലെങ്കിൽ ഈ ബിസിനസ് ഐഡിയയുമായിട്ട് മുന്നോട്ട് വരുന്നവരുടെ ഒരു ഭാവി എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്?
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അതേപോലെ തിരുവനന്തപുരത്തിൻ്റെയും ഭാവി നല്ലൊരു കുതിപ്പിലോട്ട് പോവുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ കേരള സർക്കാരാണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് സ്റ്റാർട്ടപ്സിന് സപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സപ്പോർട്ടുകൾ, അതേപോലെ ഇപ്പം വരുന്ന IT പാർക്കുകൾ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ട്സ്, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ വരുന്ന IT പാർക്കുകൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കാവട്ടെ, കൊച്ചിയിലെ ഇൻഫോ പാർക്കാവട്ടെ, കോഴിക്കോട്ടെ സൈബർ പാർക്കാവട്ടെ, ഇങ്ങനെയുള്ള IT പാർക്കുകളും ഭാവിയിൽ കൂടുതൽ ഒരു Tier 2, Tier 3 സിറ്റീസിലും ഡെവലപ്പ് ആവണം. ഇങ്ങനെയുള്ള IT പാർക്സൊക്കെ ഡെവലപ്പ് ആകുമ്പോൾ അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു IT പാർക്ക് ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ കൂടുതൽ കൊമേഴ്ഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കാനുള്ള സാധ്യത വരികയാണ്. ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് വരികയാണ്, കൂടുതൽ കാർഗോ ഷിപ്സും കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ കൂടുതൽ ബിസിനസ്സും ആനുപാതികമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുകയും അതിൻ്റെ ഒരു ഗുണം എല്ലാ തരത്തിലുള്ള സംരംഭകർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും.
0: അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ എല്ലാവർക്കും ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം കിട്ടിക്കാണും. ഇത്രയും തിരക്കേറിയ ഷെഡ്യൂളിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് കമ്പനി സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സന്ദീപ് ജയചന്ദ്രനുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയയ്ക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം വീണമീട്ടിയ വിലങ്ങുകൾ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, ഈണം നൽകിയത് ശ്യാം.

ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ദേവി കൃഷ്ണ, ക്ഷമിക്കണം, ദേവ് കൃഷ്ണ ഈണം നൽകി ബിജു നാരായണൻ പാടിയ ഗാനം ചിത്രം ജൂനിയർ മാൻഡ്രേക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495964321, 9496593231. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496593231. അതിഥി ഗായിക അപർണ രാജീവ്. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിൽ രാധിക തിലക് പാടിയത്, വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് മോഹൻ സിതാര.

സമയം 8 മണി കഴിഞ്ഞ് 14:45. അല്പസമയത്തിനുള്ളിൽ ടുഡേ ഇൻ പാർലമെന്റ്, ഡൽഹി റിലേ.

0: 2.1 കുറയ്ക്കുക, ശിശുമരണനിരക്ക് 25 കുറയ്ക്കുക, മാതൃമരണനിരക്ക് 1 കുറയ്ക്കുക, മലേറിയ കേസുകൾ 1000 പേരിൽ 1 എന്നതിൽ താഴെ കൊണ്ടുവരിക, 15 വയസ്സുമുതൽ 49 വയസ്സുവരെയുള്ള സ്ത്രീകളിൽ വിളർച്ച തടയുകയും കുറയ്ക്കുകയും ചെയ്യുക, ക്ഷയരോഗം മൂലമുള്ള മരണനിരക്കും പകുതിയായി കുറയ്ക്കുക എന്നിവയാണ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളെക്കുറിച്ചറിയാം. ആശുപത്രികളിൽ രോഗികൾക്ക് സൗകര്യങ്ങൾ ഉറപ്പാക്കാനായി രോഗി കല്യാൺ സമിതി രൂപവത്കരിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സബ്സെന്ററുകളിലേക്കുള്ള യുണൈറ്റഡ് ഗ്രാന്റുകൾ അനുവദിക്കുക, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രസവിക്കാൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മാതൃമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനനി സുരക്ഷാ യോജന, ഗർഭിണികളായ സ്ത്രീകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവവും 1 വയസ്സിന് താഴെയുള്ള രോഗബാധിതരായ കുട്ടികൾക്ക് ആരോഗ്യ സേവനങ്ങളും സൌജന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ദേശീയ ആംബുലൻസ് സേവനങ്ങൾ, ദേശീയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, വിവര സാങ്കേതിക വിദ്യയിലൂടെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നീ സംരംഭങ്ങളൊക്കെ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമാണ്. രാജ്യത്തുടനീളം 10 ലക്ഷത്തിലധികം വരുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അഥവാ ആശാപ്രവർത്തകർ ഗർഭകാല പരിചരണത്തെക്കുറിച്ച് അവബോധം നൽകുകയും അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യസമയത്തുള്ള പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പുവരുത്തുകയും സാംക്രമിക രോഗ നിയന്ത്രണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമായ മിഷൻ ഇന്ദ്രധനുസിന് വ്യാപകമായ പ്രചരണം നൽകുകയും ചെയ്യുന്നു. ശുചിത്വം, വിദ്യാഭ്യാസം, പോഷകാഹാരം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ നിർണായക ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ തലങ്ങളിലും അന്തർമേഖലാ സംയോജനത്തോടെ പൂർണമായും പ്രവർത്തനക്ഷമമായ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള വികേന്ദ്രീകൃതമായ ആരോഗ്യ വിതരണ സംവിധാനം സ്ഥാപിക്കാൻ ദേശീയ ആരോഗ്യ ദൌത്യത്തിലൂടെ സാധിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ ആരോഗ്യ ദൌത്യത്തെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. 2019 ഓഗസ്റ്റ് 5 ഭരണഘടനയുടെ 370, 35 എന്നീ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിനുശേഷം ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിനു പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.

0: കേരളത്തിൽ മഴക്കെടുതിയിൽ 28 മരണം. 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിൽ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആറന്മുള വള്ളസദ്യകൾ നാളെ മുതൽ പുനരാരംഭിക്കും. ആറന്മുളയിലേക്കുള്ള ഗതാഗത തടസ്സങ്ങൾ നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. നാളെ 2 വള്ളസദ്യകൾ നടക്കും. KSRTC ബജറ്റ് ടൂറിസം സെൽ മുഖേന 8 ബസ്സുകൾ നാളെ എത്തും. സ്പെഷ്യൽ പാസ് സദ്യയിൽ നാളെ 360 പേർ പങ്കെടുക്കും. മാറ്റിവച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്നും ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ള തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വിയോജിപ്പറിയിച്ച് കേരളം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാടെന്നും പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവ്. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭം നടത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ തൊഴിൽ വകുപ്പ് പരിശോധന കർശനമാക്കി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായിരുന്നു പരിശോധന. 54 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കടകവാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ആദ്യമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തുന്നത്. ഇതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കും. online.travancoordevasambod.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഓണം പ്രമാണിച്ച് KSRTCയും തമിഴ്നാട്, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും അധിക ബസ് സർവീസുകൾ നടത്തും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡുദാനം, KSRTCയുടെ 24 മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രപാടിയത് ചിത്രം അഗ്രജൻ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ദേവരാജൻ.

0: RBI has decided to keep the key policy repo rate unchanged at 5.25%. Making the announcement today, RBI Governor Sanjay Malhotra said the MPC also decided to keep the stance neutral while hiking the growth projection marginally to 6.7% from 6.6% and reduced the inflation forecast to 5% from 5.1% in the current financial year. Benchmark domestic equity indices ended on a positive note today. We have a report.
1: The Sensex gained 152 points to close at 78,581. The Nifty rose marginally by 10 points to settle at 24,625. Meanwhile, in the forex market today, the rupee appreciated by 25 paise to end at 95 rupees and 13 paise against the US dollar. With Intikhab's report, Gaurav Dhawan Lal for Akashwani News.
0: In sports, India enjoyed a mixed day at the Korea Masters Badminton Tournament in Asan, with seven players advancing to the second round of women's singles, while all six men's singles players crashed out in the opening round. In the women's singles, Anmol Kaur, Tanvi Sharma, Mansi Singh, Rakshita Ramraj, Ashmita Chaliha, Isha Rani Baru and Shreyansi Valishetty progressed to the second round with impressive victories. However, in the men's singles, former world number one Kidambi Srikanth, Mithun Manjunath, Kiran George, Ronak Chauhan, Sanit Dayanand and Tarun Manepalli all suffered first round defeats. The Intermeteorological Department, IMD, has issued an orange alert for very heavy rainfall conditions over Uttarakhand, Jharkhand, Gangetic, West Bengal, Odisha, Madhya Maharashtra, Konkan and Goa tomorrow. The IMD has forecast heavy rainfall over the Andaman and Nicobar Islands, Bihar, Chhattisgarh, coastal Karnataka. And now before we end the bulletin, the headlines once again. Parliament passes bill increasing the strength of Supreme Court judges to 37. Lok Sabha clears legislation giving legal recognition to digital banking records. Meta CEO Mark Zuckerberg apologizes to Government of India over child abuse material, deepfake content and platform lapses. Nation marks 7 years of abrogation of Articles 370 and 35A. Prime Minister Narendra Modi says constitutional changes ushered in development and empowerment in Jammu and Kashmir and Ladakh. New Delhi asks Islamabad to end bloodshed in Pakistan-occupied Jammu and Kashmir. And at Korea Masters Badminton Tournament, Tanvi Sharma and Anmol Kaur among seven Indians to enter second round of women's singles. That is all in the news at 9. Good night.
2: Akashvani. വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം, എട്ടാം ക്ലാസ് ജീവശാസ്ത്രം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക സിന്ധു ഒ.
3: നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം വിഷയത്തിലേക്ക് എത്താം. അതിനു മുൻപ് ജീവനെപ്പറ്റി, ജീവജാലങ്ങളെപ്പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജീവശാസ്ത്രം. എട്ടാം ക്ലാസ് മുതൽ ജീവശാസ്ത്രം പ്രത്യേകം ഒരു വിഷയമായി പഠിക്കാൻ തുടങ്ങി. ജീവശാസ്ത്രത്തിൽ ജീവനെപ്പറ്റിയും ജീവശരീരത്തെപ്പറ്റിയും ജീവശരീരത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റിയും എല്ലാം വിശദമായി പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി കുറച്ച് സംസാരിക്കാം. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി ഗുഡാണോ? നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളുടെ, തൊട്ടടുത്ത ക്ലാസ്സിലെ കുട്ടികളുടെ, നമ്മുടെ വീട്ടിലുള്ളവരുടെ, അയലത്തുള്ളവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി ഗുഡാണോ? അസംബ്ലിക്ക് നിൽക്കുമ്പം വെയിലൊന്ന് തട്ടിയാൽ പലരും തല കറങ്ങി വീഴുന്നത് അവരുടെയൊക്കെ ആരോഗ്യം ഗുഡായതുകൊണ്ടാണോ? അല്ല, മോശമായതുകൊണ്ടാണ്. നമ്മുടെ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പലതരം രോഗങ്ങൾ കൊണ്ടു നടക്കുന്നവരെ. തൈറോയിഡ്, PCOD, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അനീമിയ, ചില ന്യൂട്രിയൻസിൻ്റെ അഭാവമോ കൂടുതലോ കാരണം ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർ, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ, മാനസിക ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ പലരും. നമ്മുടെ ആരോഗ്യം ഇത്രയും മോശപ്പെട്ടതായി മാറാൻ കാരണം എന്തായിരിക്കും? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം

വളരെയധികം മോശമായത് കൊണ്ട് മാത്രം. നമ്മുടെ പ്രധാന ഭക്ഷണം അരിയാണ് അല്ലെ? അരി എങ്ങനെയാ നമ്മൾക്ക് കിട്ടുന്നത്? കർഷകരുടെ കയ്യിൽ നിന്നും പല കമ്പനികളും നെല്ല് വിലയ്ക്ക് വാങ്ങും. ശേഷം പല പ്രോസസ്സ് വഴി ആ നെല്ലിന്റെ തവിട് കളയും. പിന്നീട് പുഴു ചെള്ള് ഒന്നും കയറാതിരിക്കാൻ പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്യും. കൂടാതെ അരി വേഗം കേടാകാതിരിക്കാൻ ചില രാസവസ്തുക്കളും അതിൽ ചേർക്കും. ഇതിനെല്ലാം ശേഷമാണ് അരി നമ്മുടെ കയ്യിൽ എത്തുക. ഇനി പച്ചക്കറിയുടെ കാര്യം നോക്കിയാലോ? കാലാവസ്ഥാ മാറ്റം, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, അങ്ങനെ പിന്നെ കീടങ്ങളുടെ ആക്രമണം, അങ്ങനെ പലതും കാരണം കർഷകർ കൃഷി ചെയ്യുന്നത് കുറഞ്ഞു. അങ്ങനെ പച്ചക്കറികൾക്കായി അന്യസംസ്ഥാനത്തെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നു. അവരെന്താ ചെയ്യുന്നത്? കൃഷി ചെയ്യുമ്പോൾ തന്നെ വിവിധ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കും, കീടനാശിനികൾ ഉപയോഗിക്കും. കൃഷി ചെയ്ത് ഫലം കിട്ടിയാൽ അത് ആ കൃഷിയിടത്തിൽ നിന്നും നമ്മുടെ സ്ഥലത്തുള്ള പച്ചക്കറിക്കടയിൽ എത്തുന്നത് വരെ കേടാകാതിരിക്കാൻ വിവിധ രാസപദാർത്ഥങ്ങൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ബേക്കറികളിൽ ഇരിക്കുന്ന പലഹാരങ്ങൾ നോക്കിയാലോ? അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ, പാമോയിൽ, പഞ്ചസാര, വിവിധ കളറിംഗ് ഏജൻസ്, പ്രിസർവേറ്റീവ്സ് എല്ലാം കൊണ്ട്. ഇതെല്ലാം ജീവശരീരത്തിന് ദോഷം ചെയ്യുന്ന വസ്തുക്കളാണ്. ഇനി ചിക്കൻ, മുട്ട എന്നിവയുടെ അവസ്ഥയും ഒട്ടും താഴെയല്ല. പല ഗ്രോത്ത് ഹോർമോൺസും സ്റ്റീറോയിഡും ഒക്കെ കുത്തിവെച്ച് കോഴികളുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇതെല്ലാം ഭക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ വളരെ ദയനീയം തന്നെ. ഇന്നത്തെ കാലത്ത് നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെയെങ്കിലും സംരക്ഷിക്കാൻ ഉള്ള എളുപ്പമാർഗം എന്നത് പഴവും പച്ചക്കറികളും സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷിക്കുക എന്നതാണ്. പയറിന്റെ ഒരു വിത്ത് മതിയാകും 50 പയറുകൾ കിട്ടുന്ന ഒരു ചെടി ഉണ്ടാകാൻ. അതേപോലെ തക്കാളിയുടെ ഒരു വിത്ത് മാത്രം മതി 100 തക്കാളികൾ ഉണ്ടാകുന്ന ഒരു ചെടി ഉണ്ടാകാൻ. പഴങ്ങളും പച്ചക്കറികളും മാത്രം ഒരു മാസം കഴിച്ചാൽ തന്നെ ശരീരത്തിന്റെ വിട്ടുപോയ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. മനുഷ്യൻ ഒരു ബയോളജിക്കൽ ബീയിങ് ആണ്. അപ്പം ആ മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ അത് ബയോളജിക്കൽ രീതിയിൽ ജൈവീയ മാർഗത്തിൽ മാത്രമേ പൂർണമായും പരിഹരിക്കാൻ സാധിക്കൂ. അതായത് കെമിക്കൽസ് അടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ച് രോഗത്തെ ചികിത്സിക്കുന്നതിലും നല്ലത് ജൈവ ഭക്ഷണം കഴിച്ച് രോഗത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ഇനി വിഷയത്തിലേക്ക് എത്താം. നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം. ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് ക്രിയേറ്റ് ഗുഡ്നസ്. 8 ക്ലാസ്സിലെ ബയോളജി 1 ചാപ്റ്ററാണ്. ഇതിൽ കൃഷി എന്താണ്, കൃഷി എങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂൾ കോളേജ് തലത്തിലെ കുട്ടികൾക്ക് കേരള ഗവൺമെന്റ് ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ഏതാണെന്നറിയാമോ? കർഷക പ്രതിഭ പുരസ്കാരം. 25,000 രൂപയും സ്വർണ മെഡലും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന ഒരു അവാർഡാണ് ഇത്. കൃഷിയെ ഇഷ്ടപ്പെടുക, പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക, ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ഗവൺമെന്റ് കർഷക പ്രതിഭ അവാർഡ് വിതരണം ചെയ്യുന്നത്. 2022 8 ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആയുഷ് എന്ന ഒരു മോന് കർഷക പ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകം, നമ്മുടെ ഗവൺമെന്റ് എല്ലാം കൃഷി ചെയ്യാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒപ്പം രക്ഷകർത്താക്കളുടെ സഹായവും പ്രോത്സാഹനവും കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഭയവും മടിയും മാറി കൂടുതൽ ഊർജത്തോടെ കൃഷിയിലേക്ക് ഇറങ്ങാൻ സാധിക്കൂ. കൃഷി ചെയ്യാൻ സ്ഥലമില്ല, കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമല്ല, ചെളിയിൽ ഇറങ്ങി കിളച്ചു മറിഞ്ഞ് കാലും കൈയും അഴുക്കാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ വിവിധ പ്രോബ്ലംസ് ഉള്ള കൂട്ടുകാർക്ക് ഇത് പരിഹരിച്ച് കൃഷി ചെയ്യാനായിട്ട് വിവിധ മാർഗങ്ങൾ ഉണ്ട്. ചാക്കിലെ കൃഷി, പെറ്റ് ബോട്ടിലെ കൃഷി, ചെടിച്ചട്ടിയിലെ കൃഷി, അക്വാപോണിക്സ്, ടെറസ് ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ് തുടങ്ങിയവ. സ്ഥലപരിമിതിയുള്ളവർക്ക്, ജലത്തിന്റെ ലഭ്യത കുറവുള്ളവർക്ക്, ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഇതിലെ പല കൃഷിരീതികളും സഹായിക്കും. ഇനി കൃഷി ചെയ്യുന്ന വിളകൾക്ക് പോഷകം വേണ്ടേ? സസ്യപോഷകങ്ങൾ 2 തരത്തിൽ ഉണ്ട്. മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയാണ് മാക്രോന്യൂട്രിയൻസ്. ബേറിയം, ബോറോൺ, മാംഗനീസ്, മോളിബ്ഡിനം, കോപ്പർ, ക്ലോറിൻ, സിങ്ക്, ഇരുമ്പ്, നിക്കൽ ഇവയാണ് മൈക്രോന്യൂട്രിയൻസ്. സസ്യവളർച്ചയ്ക്ക് കൂടുതലായി ആവശ്യമുള്ള

മൂലകങ്ങളാണ് മാക്രോ ന്യൂട്രിയൻസ്. കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള മൂലകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഈ ന്യൂട്രിയൻസ് മണ്ണിൽ നിന്നും ലഭ്യമായില്ലെങ്കിൽ വളങ്ങൾ ഉപയോഗിക്കണം. വളങ്ങൾ തന്നെ നാല് തരത്തിൽ ഉണ്ട്: ജൈവവളം, ജീവാണുവളം, കൃത്രിമവളം, നാനോവളം. ജൈവവളത്തിൽ ജൈവാവശിഷ്ട മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണിനോ വിളകൾക്കോ ഒരു ദോഷവും സംഭവിക്കുന്നില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രം കൃഷി ചെയ്യുകയാണെങ്കിൽ ജൈവവളം മാത്രം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ജീവാണുവളത്തിന് ഒരു ഉദാഹരണമാണ് റൈസോബിയം. റൈസോബിയം കുറച്ച് സൂക്ഷ്മജീവികളാണ്. ഇവ പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിൽ താമസിച്ച് അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറ്റുന്നു. റൈസോബിയം എന്ന ജീവാണുവളം കിട്ടാൻ പയറുവർഗത്തിൽപ്പെട്ട ചെടികളെ കൃഷിയിടങ്ങളിൽ നട്ടാൽ മതിയാകും. കൃത്രിമവളം എന്നത് സസ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ രാസവളങ്ങൾ മണ്ണിൽ ചേർക്കുന്നു. പക്ഷേ ഇവ അധികമായാൽ മണ്ണിന്റെ പി എച്ച് ലെവൽ മാറ്റും, മണ്ണിലെ സൂക്ഷ്മജീവികളെ കൊല്ലും, ജലമലിനീകരണത്തിനും സാധ്യതയുണ്ട്. ഒരു കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ജീവന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കൃഷി. എന്നാൽ ഇന്ന് കൃഷിയിൽ നിന്നും അകന്നു മാറിയതിന് പ്രധാന കാരണത്തിൽ ഒന്ന് എന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. ഇത് വിളകളുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. എന്നാൽ ആധുനിക രീതിയിൽ ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടന്ന് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ്, ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളിനന, വിക് ഇറിഗേഷൻ അല്ലെങ്കിൽ തിരിനന, മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ, ഇവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഗ്രീൻ ഹൗസ്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഗ്രീൻ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ച് ജലത്തെ തുള്ളിത്തുള്ളിയായി ചെടിയുടെ വേരിന്റെ അടുത്തേക്ക് വീഴ്ത്തിക്കുന്ന ഒരു രീതിയാണ് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ. കോട്ടൺ അല്ലെങ്കിൽ പരുത്തി തുണി ഉപയോഗിച്ചുകൊണ്ട് തിരിയുണ്ടാക്കി അതിന്റെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്നും ജലം നേരിട്ട് ചെടിയുടെ വേരിന്റെ അടുത്തെത്തിക്കുന്നു. അതാണ് തിരിനന. നല്ല ചൂട് കാലത്ത് മണ്ണിന്റെ ജലാംശം ഇവാപറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം നടന്ന് ഇല്ലാതാകും. ഇത് തടയാനായി കരിയില, വൈക്കോൽ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ പുതച്ച് സംരക്ഷിക്കുന്നു. ഇതാണ് മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ. കരിയില കൊണ്ട് മണ്ണിനെ പുതയ്ക്കുന്നു എന്ന് ഓർത്താൽ മതിയാകും. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും കൃഷി തന്നെയാണ്. ഇങ്ങനെ വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിച്ച് കൃഷി ചെയ്യുന്നതാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇവിടെ ഒന്നിന്റെ അവശിഷ്ടങ്ങൾ മറ്റൊന്നിന് വളമായോ ആഹാരമായോ ആയി മാറുന്നു. ഇത് ചിലവ് കുറയ്ക്കാൻ സഹായിക്കും, ഒപ്പം മികച്ച ഉൽപാദനക്ഷമതയും ലഭിക്കും. ഇനി നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യും എന്നാൽ കീടങ്ങൾ എന്ന് പേരുള്ള കുറച്ച് ആൾക്കാർ അത് തിന്ന് നശിപ്പിക്കാൻ ഓടിവരും. കായതുരപ്പൻ, ഇളച്ചുരുട്ടി, പുഴു, തണ്ടുതുരപ്പൻ, അങ്ങനെ കുറേ പേർ. ഇവയെ ഓടിക്കാനായിട്ട് വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ഒക്കെയാണ് സാധാരണ കർഷകർ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന് സംയോജിത കീട നിയന്ത്രണം. ഇവിടെ കീടങ്ങളെ ഭക്ഷണമാക്കുന്ന തുമ്പികൾ, ചിലന്തികൾ, ലേഡി ബേർഡ് വണ്ടുകൾ തുടങ്ങിയ പ്രാണികളെ സംരക്ഷിക്കുക. ഇവ ഇലപ്പേൻ, മുഞ്ഞ പോലുള്ള ചെറിയ കീടങ്ങളെ തിന്ന് നശിപ്പിക്കും. അങ്ങനെ കൃഷി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ളവ കിട്ടി ഇനിയും ധാരാളം അധികമായി വന്നു. ഇവ വിപണനം ചെയ്യണ്ടേ? എങ്ങനെ വിപണനം ചെയ്യാം? ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ച് വിപണനം നടത്താം. കൃഷിഭവൻ പോലുള്ള സർക്കാർ സംവിധാനം വഴി വിപണനം ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകിയ വിപണനം ചെയ്യാം. നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നും കൃഷിയെ പറ്റി അറിഞ്ഞ വിവരങ്ങൾ വളരെ കുറച്ച് മാത്രം ആണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ കൃഷിയെ പറ്റി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കൃഷിഭവൻ, സദാനന്ദപുരം ഫാമിംഗ് റിസർച്ച് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ പോകണം. ആധുനിക രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്ന് കണ്ട് മനസ്സിലാക്കാം. ഒപ്പം കൃഷിയെ പറ്റി പഠിക്കുന്ന, പല സസ്യങ്ങളെയും പറ്റി ഗവേഷണം നടത്തുന്ന പല കോളേജുകളിലെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കാണാം. ഇത് സ്വാഭാവികമായിട്ട് കൃഷിയിലേക്ക് വളരെ ഉത്സാഹത്തോടെ ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്രചോദനം കിട്ടും. വളരെ ഭംഗിയായിട്ട്, വൃത്തിയായിട്ട്, എളു

0: എളുപ്പമാർഗത്തിൽ എങ്ങനെയെല്ലാം കൃഷി ചെയ്യാം എന്നത് യൂട്യൂബ് പോലുള്ള മീഡിയ ഉപയോഗിച്ച് പഠിക്കാം. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ വയർ നിറയ്ക്കാൻ, വിശപ്പകറ്റാൻ വിവിധ തൈകൾ നട്ടു നനച്ച് വളം നൽകി കീടങ്ങളെ അകറ്റി നന്മകൾ കൊയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം, പ്രവർത്തിക്കാം.
1: നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം. 8-ാം ക്ലാസ് ജീവശാസ്ത്രം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക സിന്ധു ഓ.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മലയാളം വ്യാകരണം കാലങ്ങൾ ലക്ഷ്മിപ്രിയ അവതരിപ്പിക്കുന്നു.

നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഗത് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 431 9496 55 63 31 9496 59 63 31. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ആകാശവാണി. ഇപ്പോൾ ഗായത്രി വെങ്കട്ടരാഘവൻ പാടിയ ഏകരാഗ കൃതികൾ. എംബാർ എസ് കണ്ണൻ വയലിൻ, മനോജ് ശിവ മൃദംഗം, എൻ ഗുണപ്രസാദ് ഘടം. രാഗം രീതിഗൗള. വനജായാക്ഷ എന്ന് തുടങ്ങുന്ന വീണാകുപ്പയ്യ കൃതി. ഖണ്ഡജാതി അടത്താളം.

ഗായത്രി വെങ്കട്ടരാഘവൻ പാടിയ ഏകരാഗ കൃതികളാണ് കേട്ടത്. എം ആർ എസ് കണ്ണൻ വയലിൻ, മനോജ് ശിവ മൃദംഗം, എൻ ഗുരുപ്രസാദ് ഘടം.

സംഗീതസരണി. സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഗത് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495 9641 9495 55631 9495 55631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ.

നാളെ ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും സംഘവും പാടിയ ഗാനം ചിത്രം ഒരു വാക്കു പറഞ്ഞെങ്കിൽ. ഗാനരചന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, സംഗീതം മുഹമ്മദ് സുബൈർ.

ചുക്ക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകിയ മറ്റൊരു ഗാനം മാധവിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയതാണ്.

0: വിളിച്ചു.
1: വാണി ജയറാമും കൃഷ്ണചന്ദ്രനും പാടിയ ഗാനം ചിത്രം മഹാബലി. രചന പാപ്പനംകോടി ലക്ഷ്മണൻ, സംഗീതം എം കെ അർജുനൻ.

പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ.ടി.ഉമ്മർ ഈണം നൽകി. ഉത്സവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ്. ജാനകിയും പാടിയ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം, ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്.
1: സന്ധ്യാനേരത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വേദഗ്രന്ഥം വായിക്കുക കുട്ടിക്കാലത്ത് വീട്ടിൽ പതിവായിരുന്നു. കുട്ടികളൊത്ത് മുതിർന്നവരും മുറതെറ്റാതെ ആ ക്രമം തുടർന്നു പോന്നു. രാത്രിയാകുമ്പോൾ കുടുംബാംഗങ്ങൾ വീട്ടിൽ മടങ്ങിയെത്താൻ അത് നിമിത്തമായി. അങ്ങനെ ഒരു നാൾ എൻ്റെ വേദഗ്രന്ഥ പാരായണ സമയത്ത് കാറ്റിലൂടെ ഒരു ഗാനം ഒഴുകിവന്നു. കേട്ടു പരിചയമില്ലാത്ത ആലാപനം. മുത്തശ്ശി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ വായന നിർത്തി. ഞങ്ങൾ ആ മധുരഗീതിക ശ്രദ്ധിച്ചു. പിറ്റേന്ന് ഉറവിടം തേടിയിറങ്ങിയ മുത്തശ്ശി അയൽപക്കത്തെ വീട്ടിൽ പുതുതായി താമസമാക്കിയ സ്കൂൾ മാസ്റ്ററുടെ മകൾ രാമായണം വായിക്കുന്നതാണെന്ന് കണ്ടെത്തി. അതുമുതൽ ആ രാമായണപ്പാട്ട് കേട്ടുകഴിഞ്ഞ് മതി ഞങ്ങളുടെ വീട്ടിലെ വേദാനുശീലനം എന്ന് മുത്തശ്ശി നിജപ്പെടുത്തി. രാമായണ മാസമായ കർക്കിടകത്തിൽ തുടങ്ങിയ ആ ആദികാവ്യ പാരായണം പിന്നീട് മറ്റു മാസങ്ങളിലേക്കും വ്യാപിച്ചു. അത് ഞങ്ങളുടെ പ്രാർത്ഥനാ സംസ്കാരത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ നഗരത്തിൽ താമസിക്കുമ്പോഴും മനസ്സിൽ രാമായണ ശ്രുതി കടന്നെത്തുന്നുണ്ട്. ജീവിത സത്യം അടയാളപ്പെടുത്തുന്ന ശ്ലോകങ്ങൾ ശോകച്ഛവി പുരേണ്ടതാണ്. കണ്ണുനീരിൻ്റെ ശവർപ്പ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ സത്യം ശോകമാണ്. ബന്ധങ്ങളുടെ സനാതന മൂല്യം ബലപ്പെടുത്തുന്നതും കണ്ണീർധാരയിൽ ഒഴുകി സ്വാർത്ഥത ഒഴുക്കിക്കളഞ്ഞ് കർമ്മബോധത്തിൻ്റെ ഉത്ബോധനം സാധ്യമാക്കുന്നത് ദുഃഖത്തിൻ്റെ അഗ്നിയിൽ ഹൃദയവികാരങ്ങളെ സ്ഫുടം ചെയ്തെടുത്താണ്. ഭൗതിക ജീവിതത്തിൻ്റെ ആഹ്ലാദവും അതു പകരുന്ന അഭിമാനബോധവും ക്ഷണഭംഗുരം. ധനവും പദവിയും അധികാരവും സുഖഭോഗങ്ങളും താൽക്കാലികമാണ്. അത് വെടിഞ്ഞ് സത്യത്തിൻ്റെ പാതയിൽ കാലിടറാതെ മുന്നോട്ടു പോകാൻ ഈ പ്രലോഭനങ്ങൾ അതിജീവിച്ച് മാത്രമേ സാധ്യമാകൂ. രാമായണ കഥ വെളിപ്പെടുത്തുന്നത് ഈ മഹാസത്യമാണ്. അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവ് തൻ്റെ മൂത്ത പുത്രനെ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിക്കുന്നു. എന്നാൽ താൻ മുൻപ് ഇഷ്ടപത്നിയായ കൈകേയിക്ക് നൽകിയ വാഗ്ദാനം സത്യബോധമുള്ള രാജാധിപനെ പ്രതിസന്ധിയിൽ ആക്കുന്നു. രണ്ടു വരങ്ങളാണ് കൈകേയി ആവശ്യപ്പെടുന്നത്. രാമന് പകരം തൻ്റെ പുത്രനായ ഭരതനെ രാജാവാക്കണം. രാമൻ 14 സംവത്സരം കാനനവാസം അനുഷ്ഠിക്കുകയും വേണം. രാജകൽപ്പനയ്ക്ക് വഴങ്ങി രാമൻ കാട്ടിലേക്ക് പുറപ്പെടുന്നു. പിന്നാലെ ധർമ്മപത്നിയായ സീതാദേവിയും സുമിത്ര പുത്രനായ ലക്ഷ്മണകുമാരകനും ജ്യേഷ്ഠനെ അനുഗമിക്കുന്നു. അയോധ്യ കണ്ണീർ തടാകമാകുന്നു. എല്ലാവരും ഒരുപോലെ ദുഃഖിതർ. ഒടുവിൽ അതിൻ്റെ ഭാരം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവിന് ദേഹവിയോഗം. കണ്ണീരുകൊണ്ട് അയോധ്യ പാപശുദ്ധീകരണം നടത്തുന്നു. തെറ്റുകാർ ആരുമില്ല, എല്ലാം വിധി നിയോഗം. കളങ്കമാകെ കണ്ണീരുകൊണ്ട് കഴുകി ആത്മശുദ്ധി തേടുന്ന ഭാരതഭൂമിക. അത്ഭുതകരമാണ് കവിസങ്കല്പനം. അധികാരത്തിൻ്റെ പാപം ധർമ്മബോധം കൊണ്ട് ശുദ്ധീകരിക്കുന്ന അയോധ്യാപുരിയുടെ മഹിമ ചരിത്രത്തിൽ കൊണ്ടാടപ്പെടുന്നു. ആദികാവ്യത്തിൻ്റെ വിഷയമായിത്തീരുന്നു. രാജധാനി വിട്ട് കാനനവാസം പൂണ്ട രാമന് പ്രതിസന്ധികൾ ഒഴിയുന്നില്ല. ലങ്കാധിപതിയായ രാവണന്റെ സീതാപഹരണം പുതിയ മാനം സൃഷ്ടിക്കുന്നു. ആ ഭൂമിപുത്രിയെ കാമലോലുപമായ

0: കണ്ണുകൾ കൊണ്ട് നോക്കാനോ കലങ്കപൂർണമായ കരങ്ങൾ കൊണ്ട് സ്പർശിക്കാനോ ലങ്കാധിപതി ധൈര്യപ്പെടുന്നില്ല. ഭാരത സംസ്കൃതിയുടെ മഹത്തായ കഥയും കാഴ്ചപ്പാടും കാവ്യമായി ആദികവി രചിച്ചത് കിളിപ്പാട്ട് വൃത്തത്തിൽ പുനഃസൃഷ്ടിക്കുകയാണ് ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അകലങ്കിതമായ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി സീതയുടെ പാത്രസൃഷ്ടിയിലൂടെ വെളിപ്പെടുന്നു. തപസ്വിനിയെപ്പോലെ ശിംശഭാവൃക്ഷച്ചോട്ടിൽ ധ്യാന നിമഗ്നയായി കഴിയുന്ന ഭൂമിപുത്രിയെയാണ് കവി വരഞ്ഞിടുന്നത്. അധികാരമോ പദവിയോ സമ്പത്തോ ഒന്നും അവളെ ആകർഷിക്കുന്നില്ല. ആത്മശുദ്ധിയുടെ മുന്നിൽ രാക്ഷസ രാജാവിന് പോലും മനപരിവർത്തനം. ഒടുവിൽ അയോധ്യയിലേക്ക് പ്രത്യാനയിക്കപ്പെടുന്ന സീതാദേവിയുടെ ചാരിത്രശുദ്ധിയും ധർമ്മമഹിമയും ഏതു കാലത്തും അഭിമാനകരമാണ്. ഭാരതീയ സ്ത്രീത്വത്തിന്റെ മഹത്വത്തിന് മഹുട ഉദാഹരണമായി അത് പരിലസിക്കുന്നു. രാമായണം ഒരു കാവ്യം എന്നതിനപ്പുറം വേദസത്ത് ഉൾക്കൊള്ളുന്ന കാവ്യങ്ങളുടെ കാവ്യമാണ്. അത് കേരളീയ ഭവനങ്ങളിൽ സന്ധ്യാനേരത്ത് പാരായണം ചെയ്ത് ആത്മശുദ്ധി ആർജിക്കാൻ പറ്റുന്ന വിധത്തിൽ മനോഹരമായി കിളിപ്പാട്ട് വൃത്തത്തിൽ രചിച്ച എഴുത്തച്ഛൻ നമ്മുടെ ഭവനാന്തരീക്ഷത്തെ പ്രകാശപൂർണമാക്കുകയും ആസ്വാദക മനസ്സുകളെ അത്ഭുതകരമായ ശ്രേയസ്സിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വർഷത്തിൽ ഒരു മാസത്തിൽ ഒതുക്കി വായിച്ച് ആത്മശുദ്ധി നേടുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ മഹിമയ്ക്കും സാംസ്കാരിക ഗരിമയ്ക്കും ഉതകുന്ന വിധത്തിൽ വേദമായി പരിലസിക്കുകയാണ് രാമായണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: This is Akashvani, the news read by Reshma Tiwari. The Parliament has passed the Supreme Court Number of Judges Amendment Bill 2026, with the Rajya Sabha returning the legislation to the Lok Sabha after discussion. The Lok Sabha had passed the bill on Monday. The legislation amends the Supreme Court Number of Judges Act 1956 for increasing the number of judges of the Apex Court from the present 33 to 37, excluding the Chief Justice of India. Union Law and Justice Minister Arjun Ram Meghwal moved the bill in Rajya Sabha. Replying to the debate in the House, Mr. Meghwal said, in view of the increasing workload of the judiciary, the evolving nature of judicial matters and the emerging constitutional and legal interpretations issues, increasing the number of judges in the Supreme Court is the need of the hour for a timely reform. The strength of the judges of the Supreme Court was last increased from 30 to 33, excluding the Chief Justice of India, by amending the original Act through the Supreme Court Number of Judges Amendment Act 2019. After completing the business, the Deputy Chairman adjourned the Upper House for the day. Earlier in the day, the Upper House witnessed repeated disruptions over several issues, including alleged police action during students' protest on the NEET paper leak issue. The Lok Sabha has passed the Bankers Books Evidence Bill 2026. The bill seeks to provide a law relating to evidence with respect to bankers' books and to align it with contemporary digital banking practices. It aims to modernize the legal framework to meet the requirements of the present banking system. The bill also has a provision that an electronic or digital record of a banker's book will be admissible, valid, and legally enforceable as evidence. Union Finance Minister Nirmala Sitharaman moved the bill when the House reassembled after the first adjournment at 2 p.m. CEO of Meta, the parent company of several of the world's largest social media networks and communication tools, Mark Zuckerberg today sent his apologies to the government of India for the child sexual abuse material, related content, deepfake content and errors in operating the platform. Sources said Meta admitted that a lot of money was paid for boosting certain type of content. Today marks 7 years since the historic abrogation of Articles 370 and 35A. On this day in 2019, a landmark decision marked the beginning of a new chapter in the journey of Jammu and Kashmir and Ladakh. Prime Minister Narendra Modi, in his message on the occasion, said, "Constitutional changes made in 2019 ushered in development and empowerment in the two union territories." In a social media post, Mr. Modi highlighted that infrastructure has expanded, opportunities in areas such as education, healthcare, entrepreneurship, and sports have grown in both Jammu and Kashmir and Ladakh. On the 7th anniversary of the abrogation of Article 370, Union Law and Justice Minister Arjun Ram Meghwal, while talking to the media, said the historic step accelerated development in Jammu and Kashmir.
3: Article 370 and Article 35A were discriminatory and unjust provisions which were abolished by Prime Minister Narendra Modi in 2019. Since then, the pace of development in Jammu and Kashmir has accelerated. Both heritage and development have received a boost. Employment opportunities have increased and people have witnessed unprecedented infrastructure growth. The people there are happy.
2: In Jharkhand, the students protest against the alleged irregularities in the Jharkhand Public Service Commission and Jharkhand Staff Selection Commission examinations being held at Jaipal Singh Munda Stadium in Ranchi is intensifying with each passing day. The agitating students have announced plans to lay siege to the Jharkhand Assembly during the upcoming monsoon session to press their demands. India enjoyed a mixed day at the Korea Masters Badminton Tournament in Asan, with seven players advancing to the second round of women's singles, while all six men's singles players crashed out in the opening round. In the women's singles, Anmol Kher, Tanvi Sharma, Mansi Singh, Rakshita, Ramraj, Ashmita Chaliha, Isharani Barua and Shriyanshi Valishetty progressed to the second round with impressive victories. And that is the end of this news bulletin.
1: ആകാശവാണി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. സമയം 11 മണി കഴിഞ്ഞ 10 മിനിറ്റും 15 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പ്രക്ഷേപണം തുടരും ഡൽഹി റിലെ. ഏവർക്കും ശുഭരാത്രി. ജയ്ഹിന്ദ്.
4: This is Akashvani. Good evening and welcome to Market Mantra. I'm Gaurav Dhawan Lal with my co-anchor Prachi Priya.
5: Namaskar, Market Mantra mein aapka swagat hai. Desh videsh ki aarthik gatividhiyon aur share bazaar ki halchal par charcha ke liye aaj shrotao hamare saath aamantrit hai. Hamare samaksh varishth aarthik patrakar Siddharth Singh. Siddharth, karyakram mein aapka abhinandan.
6: Prachi, aap ke saath saath Gaurav, aapko bhi good evening.
5: Sabse pehle ek nazar aaj ki aarthik surkhiyon par.
4: Thank you, Prachi. Siddharth, once again, good evening. Welcome. Listeners, a quick look at the headlines. Benchmark domestic indices end on positive note. Sensex rises over 150 points. Nifty settles above 24,600. RBI leaves repo rate unchanged. Raises current fiscal year growth forecast to 6.7%. Trims inflation projection to 5%. And global crude oil prices rise.
5: प्रमुख घरेलू शेयर सूचकांकों में बढ़त. सेंसेक्स 150 अंकों से ऊपर बढ़ा. निफ्टी 24,600 से ऊपर बंद हुआ. भारतीय रिजर्व बैंक ने रेपो रेट में कोई बदलाव नहीं किया है. चालू वित्त वर्ष में विकास दर का अनुमान बढ़ाकर 6.7% किया. वहीं महंगाई दर का अनुमान 5% घटाया है. दुनिया भर में कच्चे तेल की कीमतें बढ़ी.
4: Listeners, before we move further into the program, we'd like to share that the views and opinions expressed by experts in this program are their own and not those of Akashvani. Akashvani advises its listeners to do their own research or consult a registered professional before taking any investment decision. We further advise all listeners to exercise due diligence and rely on their own judgment for taking any financial decision.
5: प्रमुख घरेलू शेयर सूचकांक आज बढ़त के साथ बंद हुए. सेंसेक्स 152 अंक बढ़कर 78,581 पर बंद हुआ. वहीं निफ्टी में मामूली 10 अंकों की बढ़त हुई और ये 24,625 पर बंद हुआ. नेशनल स्टॉक एक्सचेंज के व्यापक बाजार में मिड कैप इंडेक्स 0.2% और स्मॉल कैप इंडेक्स 0.8% बढ़ा. बाजार ने बढ़त के साथ शुरुआत की, लेकिन जैसे जैसे कारोबार आगे बढ़ा दोनों प्रमुख शेयर सूचकांक कमजोर होते नजर आए. हालांकि कारोबार के अंत में क्लोजिंग ऑक्शन सत्र के बाद दोनों ही प्रमुख शेयर सूचकांकों ने कुछ हद तक रिकवरी भी की.
4: बेंचमार्क डोमेस्टिक इक्विटी इंडिसेस एंडेड ऑन अ पॉजिटिव नोट टुडे. द सेंसेक्स गेन्ड 152 पॉइंट्स टू क्लोज एट 78,581. द निफ्टी रोज मार्जिनली बाय 10 पॉइंट्स.